റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 3, ക്രിസ്തുവർഷം 2026, ജൂൺ 17, ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: സൂര്യനും ഭൂമിയും രാത്രിയും പകലുമായി ഒരു യാത്ര ചെയ്യുന്നു. ഇതൊരു ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയ്ക്ക് മനുഷ്യബന്ധങ്ങളുടെ യാത്രയുമായിട്ട് ഒരു സാദൃശ്യമുണ്ട്. രാത്രിയിൽ ഇരുൾ വന്ന് ഭൂമിയെ മൂടിക്കളയുന്നു. രാത്രിയുടെ ഇരുളിൽ ഭൂമിക്ക് ഏതാണ്ടൊരു നിദ്രാവസ്ഥയാണ്, ഒരു മൃതാവസ്ഥ. ഒന്നും ദൃശ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം നിശ്ചലമാകുന്ന സമയമാണ് രാത്രി. അപ്പോഴൊക്കെ ഭൂമി ഉത്കടമായി ആഗ്രഹിക്കാറുള്ളത് സൂര്യനൊന്ന് വന്നിരുന്നെങ്കിൽ, വെളിച്ചം വന്നിരുന്നെങ്കിൽ ഉണരാമായിരുന്നുവെന്നാണ്. അങ്ങനെ ഭൂമിയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമെന്നോണം പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ഭൂമിയിലെങ്ങും ഉത്സവമാണ്, ജീവന്റെ ഉത്സവം. എല്ലാവരും ഉണരുന്നു. കിളികൾ പാട്ടുപാടി ഇരതേടുന്നു. ചിത്രശലഭങ്ങൾ തേനുണ്ണാനായി പാറി നടക്കുന്നു. പുകക്കുഴലുകളിൽ നിന്നും പുക ഉയരുന്നു. ആളുകളെല്ലാം ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയായി. എല്ലായിടത്തും ഭംഗിയാണ്. പൂക്കളെല്ലാം വിരിയുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള അവസരം. അപ്പോൾ ഭൂമിക്കൊരു ത്രസിപ്പാണ്, സന്തോഷമാണ്. കാരണം ഭൂമിയുടെ ഭംഗിയെല്ലാം വിരിഞ്ഞു കാണുവാനുള്ള ഒരവസരമാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കഴിയുമ്പോൾ വെയിലിനെ ചൂടേറുന്നു. വെയിലിൻ്റെ ചൂടിൻ്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ പഴയതുപോലല്ല കാര്യങ്ങളൊക്കെ. ഭൂമി വരണ്ടുണങ്ങാൻ തുടങ്ങുന്നു. പൂക്കളെല്ലാം വാടിത്തളരാൻ തുടങ്ങുന്നു. മുട്ടക്കുന്നുകളും അവയുടെ അഭംഗികളുമൊക്കെ പ്രത്യക്ഷമാകുന്നു. ഇതൊക്കെ ആകുമ്പോൾ ഭൂമിക്ക് വേദനയായി. അന്നേരം ഭൂമി വിചാരിക്കും, അയ്യോ, സൂര്യൻ വരണ്ടായിരുന്നു. സൂര്യൻ്റെ കടുത്ത താപം ഉള്ളതുകൊണ്ടല്ലേ ഭൂമിയിൽ വെള്ളം വരണ്ടുണങ്ങുന്നത്, പൂക്കളെല്ലാം വാടിപ്പോകുന്നത്. സൂര്യൻ വരാതിരുന്നെങ്കിലും മതിയായിരുന്നു. ഈ സൂര്യൻ്റെ ചൂട് ശക്തിയേറിയതാണ് എന്ന് ഭൂമി ഒരു വേള ചിന്തിക്കുന്നു. കുറേ കഴിയുമ്പോൾ ഭൂമിയിലെ പൂക്കളെല്ലാം തലകൂമി നിൽക്കും. പിന്നീട് ഉച്ചതിരിയുമ്പോൾ പതുക്കെ പതുക്കെ സൂര്യൻ്റെ ചൂട് കുറഞ്ഞു വരും. സൂര്യൻ്റെ ചൂട് കുറഞ്ഞു വരുമ്പോഴാണ് ഭൂമി തന്നെക്കുറിച്ചുള്ള ഒരു ബോധാവസ്ഥ ഉണ്ടാവുന്നത്. സന്ധ്യയാകുമ്പോൾ പിന്നെയും എല്ലാം പഴയപടിയാകും. അപ്പോഴേക്കും സൂര്യൻ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് ഭൂമി വീണ്ടും വിചാരിക്കും, സൂര്യൻ പോകണ്ട, നിന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഉല്ലാസഭരിതമാവുകയുള്ളൂ എന്നാണ് ഭൂമി ചിന്തിക്കുന്നത്. എന്നിരുന്നാലും മാറ്റിവെക്കാനാവാത്ത ഒരു പ്രവൃത്തി പോലെ സൂര്യൻ വിട പറഞ്ഞുകൊണ്ടാണ് രാത്രിയിലേക്ക് പോകുന്നത്. മനുഷ്യബന്ധങ്ങൾ തമ്മിലും ഇപ്രകാരമാണ്. നമ്മൾ ഒരാളുമായിട്ട് ബന്ധം തുടങ്ങുമ്പോൾ പ്രഭാതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം ഭംഗിയുള്ളതായി അന്നേരം തോന്നും. ആ വ്യക്തിയുടെ സദ്ഗുണങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നമ്മളെ ആകർഷിക്കുന്നത് അയാളുടെ സ്വഭാവത്തിലുള്ള സൗന്ദര്യമാണ്. ഈ അവസരത്തിൽ അയാളോട് ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രഭാതത്തിലെ ജീവന്റെ ഉത്സവമാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പകലേറുമ്പോൾ, മധ്യാഹ്നമാകുമ്പോൾ, ചൂടേറുമ്പോൾ നാം കുറവുകൾ കണ്ടെത്താൻ തുടങ്ങും. സൗന്ദര്യത്തോടൊപ്പം വൈകല്യങ്ങളും കാണാൻ തുടങ്ങും. സുഹൃതങ്ങളോടൊപ്പം വൈകൃതങ്ങളും കാണാൻ തുടങ്ങും. അപ്പോഴൊരു ഇഷ്ടക്കേട് ഉണ്ടാകാനിടയുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചത് ഒരു അബദ്ധമായി പോയല്ലോ എന്ന തോന്നലുള്ളതാകുന്നത്. ഇയാൾ പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. എന്നാൽ ഉച്ച കഴിഞ്ഞ് സന്ധ്യയാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം വിധേയപ്പെടുന്നു. കാരണം കുറ്റങ്ങളും കുറവുകളും അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സന്ധ്യ എന്ന് പറയുന്നത്. പിന്നീട് ഒരു ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥ എന്ന രീതിയിൽ രാത്രിയിൽ അകൽച്ചയും ഉണ്ടാകുന്നു. അപ്പൊ ജീവിത ബന്ധങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം എല്ലാം ഭംഗിയായിട്ട് തോന്നും. പിന്നെ കൂടുതൽ അടുത്തു കഴിയുമ്പോൾ നമ്മുടെ വൈകല്യങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു തകർച്ച ഉണ്ടാക്കും. അതൊരു മിഥ്യാബോധത്തിന് തകർച്ചയാണ്. നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ബോധത്തിൽ ഉളവാകുന്ന ഒരു വിശ്വാസ തകർച്ചയാണ്. ആ തകർച്ചയിൽ നിന്നും ഉയരുമ്പോൾ മാത്രമാണ് നമ്മൾ ബന്ധത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോവുക. ഓരോ രാത്രിയും പകലും കഴിയുന്നത് പോലെ ജീവിതത്തിലെ ഓരോ രാത്രിയിലും പകലിലും നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി വളരുകയാണ്.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തു പറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യാ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളും ണങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പ് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെൻ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് ട്രെയിൻ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗിനോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാനകൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവേക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലെസ്നാസ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:30 നാട്ടിലെ പാട്ടുകാർ, 10:00 വിദ്യാസാഗർ ഹിറ്റ്സ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചിരുന്നു. ഇനിയും എന്തെങ്കിലും കൂടുതലായ കാര്യങ്ങൾ പറയുവാനുണ്ടോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ഒരു വ്യക്തിയുടെ ജീവിതയാത്രയിൽ വരുന്ന വലിയ ഒരു മാറ്റമാണ് വിവാഹത്തിലൂടെ ഉണ്ടാകുന്നത്. ആ മാറ്റത്തെ വിവേകത്തോടെയും പക്വതയോടെയും നേരിട്ടാൽ ആ വിവാഹ ജീവിതം സന്തോഷകരമാവും. അല്ലെങ്കിലോ നാളുകൾക്കുള്ളിൽ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടായി തുടങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തുടക്കത്തിലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിന്ന് സൂചിപ്പിക്കാം. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലുകുത്തുന്നതിന്റെ കാലഘട്ടമോ, അത് സാന്ദ്ര്യത്തിന്റെ കാലഘട്ടമാണ്. സ്വന്തമായി ചെലവഴിക്കാൻ പണം, ആരും നിയന്ത്രിക്കാനുമില്ല. എല്ലാം തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനിടയിലാണ് വിവാഹം എന്ന ആശയം വന്നു ചേരുന്നത്. പങ്കാളിയെക്കുറിച്ച് സങ്കല്പങ്ങൾ ഏറെ ഉണ്ടാകും. അതെല്ലാം തന്റേതായ രീതിയിൽ വിവാഹത്തിലൂടെ എത്തുന്ന പെൺകുട്ടികളിൽ ഉണ്ടായെന്ന് വരില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞെന്നും വരില്ല. കാരണമോ, ആ പെൺകുട്ടി ജനിച്ചതും വളർന്നതും മറ്റൊരു ജീവിത സാഹചര്യത്തിലാണ്. അവർക്കുണ്ടായ അനുഭവങ്ങൾ വെച്ച് മാത്രമേ പെരുമാറാൻ കഴിയൂ. ഇവിടെ എന്താ വേണ്ടിയിരിക്കുന്നത്? മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു ചെടി പറിച്ചുകൊണ്ടുവന്ന് വളർത്തുന്ന അതേ പരിഗണനയും പരിചരണവും കരുതലും സ്നേഹവും നൽകിയില്ലെങ്കിൽ ആ ചെടി വാടിപ്പോകുന്നത് പോലെ ആ സ്ത്രീയുടെ കഴിവുകളും മുരടിച്ചു പോകും. അവരിൽ നിന്ന് ലഭിക്കേണ്ട നല്ലതിന്റെ പ്രഭവ കേന്ദ്രം അടഞ്ഞും പോകും. ഭാര്യയായി എത്തുന്ന ആ വ്യക്തി നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലെ പങ്കാളിയല്ലേ? സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടവരല്ലേ? അവരെ അടിമയാക്കരുത്. അവരെ ഒരു ജോലിക്കാരിയെ പോലെ കാണുകയും അരുത്. ചില ഭർത്താക്കന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്, പ്രായമായ തന്റെ അച്ഛനെയും അമ്മയെയും നോക്കുവാൻ കൂടിയാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചതെന്ന്. ചിലർ ഇത് ആവർത്തിച്ച് ഭാര്യയോട് പറഞ്ഞുകൊണ്ടും ഇരിക്കും. ഭർത്താവിന്റെ മാതാപിതാക്കളെ കൂടി ശ്രദ്ധിക്കുന്നത് ആ വീട്ടിൽ കഴിയുന്നവരുടെ ചുമതലയായിക്കൊള്ളട്ടെ. ആവർത്തിച്ച് വാശി പിടിച്ചുള്ള സമ്മർദ്ദ രീതി അവരെയും കൂടി സമ്മർദ്ദത്തിലാക്കും. അത് അവരിൽ നെഗറ്റീവ് ചിന്തകളായിരിക്കും ഉണ്ടാക്കുക. അതുവഴി വഴക്കുകൾ ഉണ്ടാകുവാനുള്ള പ്രവണതയും കൂടുന്നു. ബഹുമാനം പിടിച്ചു വാങ്ങാവുന്ന ഒന്നല്ല. ആ കുടുംബത്തിൽ നിന്ന് സന്തോഷം അപ്പോൾ വിട്ടകന്നു പോകും. അതിനാൽ ഇങ്ങനെയുള്ള നിർബന്ധങ്ങൾ പങ്കാളിയിൽ വെക്കാതെ ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: റേഡിയോ ബെൻസിഗർ ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുന നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
1: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലൊവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലൊവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവെ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്യ റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ ലഭ്യമാണ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ
3: AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ
3: ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ രണ്ടാം മത്സരത്തിൽ നോർവേ 1-4 ഗോളിന് ഇറാഖിനെ വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17-ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: 1965 ഡിസംബർ 14 ചിക്കാഗോയിൽ നടക്കുന്ന ഒരു ചടങ്ങ്. മുഖ്യ അതിഥി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺസൺ ആണ്. പ്രസംഗിക്കാൻ സമയമായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ചൂടുള്ള ആ വാർത്ത അറിഞ്ഞത്. ഉടൻ വിവരം പ്രസിഡന്റിന് കൈമാറി. എഴുതി തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവെച്ച് ജോൺസൺ ആ വാർത്ത വെളിപ്പെടുത്തി. കോൺബർഗ് എന്ന ശാസ്ത്രജ്ഞൻ കൃത്രിമ ഡി എൻ എ നിർമ്മിച്ചിരിക്കുന്നു. ജീവികളുടെ സ്വഭാവ സവിശേഷതകളുടെ കാരണം ജീനുകളിലെ ഡി എൻ എ ആണ്. അതുകൊണ്ട് തന്നെ കൃത്രിമമായി ഡി എൻ എ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാം. ശോഭനമായ ആ ഭാവിക്ക് കാരണമായ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് കുറേ നേരം അവിടെ സംസാരിച്ചു. കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം പത്രങ്ങളിൽ വായിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞതുപോലെ പിറ്റേന്ന് പത്രങ്ങൾ ആ വാർത്ത ആഘോഷിച്ചു. പൊടിപ്പും തൊങ്ങലും വെച്ച് പത്രക്കാർ വാർത്ത കൊഴിപ്പിച്ചു. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തം ആണെന്നാണ് അവർ പറഞ്ഞത്. ടെസ്റ്റ് ട്യൂബിൽ ഐസ്റ്റീനെ സൃഷ്ടിക്കാമെന്ന് വരെ ചില അമേരിക്കൻ പത്രങ്ങൾ പറഞ്ഞു കളഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു പത്രമായിരുന്നു ന്യൂയോർക്ക് ടൈംസ്. കോൺബർഗിന്റെ കണ്ടുപിടുത്തം ടെസ്റ്റ് ട്യൂബിൽ അത്ഭുത പ്രതിഭകളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് വെറും സ്വപ്നമായിരുന്നു. എന്നാൽ 32 വർഷങ്ങൾക്ക് ശേഷം നടന്ന മറ്റൊരു സംഭവം ആ സ്വപ്നത്തോട് മനുഷ്യരെ അടുപ്പിക്കുക തന്നെ ചെയ്തു. അതാണ് ക്ലോണിംഗ്. ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ആടിനെ ജന്മം കൊടുക്കുകയും ചെയ്തു ശാസ്ത്രലോകം. ജീവികളുടെ ജനിതക രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന കാലത്ത് തന്നെ ജീവകോശങ്ങളിൽ നിന്ന് ജീവികളെ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. കമ്പ് നട്ട് പുതിയ ചെടി ഉണ്ടാക്കുന്നത് പോലെ ജീവികളുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് ജീവികളെ ഉണ്ടാക്കുക, അതിനായിരുന്നു ശാസ്ത്രജ്ഞരുടെ ശ്രമം. 1950 തവളയിൽ ക്ലോണിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. പക്ഷേ 1970 തവളയെ വിജയകരമായി ക്ലോൺ ചെയ്തു. എങ്കിലും ആ തവളക്കുഞ്ഞ് അധികകാലം ജീവിച്ചിരുന്നില്ല. പിന്നീട് ശാസ്ത്രജ്ഞർ ക്ലോണിംഗ് പരീക്ഷണങ്ങൾ സസ്തനികളിലേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെയാണ് ഡോളിയുടെ പിറവി. ശാസ്ത്രലോകത്ത് കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടു ഡോളി. മനുഷ്യ ക്ലോണിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതും അതോടെയാണ്. എതിർത്തും അനുകൂലിച്ചും ശാസ്ത്രജ്ഞർ രംഗത്തെത്തി. ഭരണകൂടങ്ങൾ നിരോധനത്തിന്റെ ചുവപ്പ് കൂടി കാട്ടുകയും ചെയ്തു. എങ്കിലും ഇപ്പോഴും ക്ലോണിങ്ങിൽ പഠനം നടക്കുന്നു. മനുഷ്യന്റെ തലയിലെഴുത്തു മാറ്റാൻ ആ പഠനങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. മനുഷ്യ ക്ലോണിംഗ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. എങ്കിലും അതിനെക്കുറിച്ചുള്ള ചൂടുള്ള ചർച്ചകൾ സജീവമാണ്. മനുഷ്യ ക്ലോണിംഗ് വിജയിച്ചാൽ ലോകം മാറ്റിമറിച്ച മഹാന്മാരെ പുനഃസൃഷ്ടിക്കാമെന്ന് ചിലർ കണക്കുകൂട്ടുന്നു. ഒരിക്കൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ലെനിൻ, ഹിറ്റ്ലർ, ഐൻസ്റ്റീൻ തുടങ്ങി ഡയാന രാജകുമാരി വരെ ക്ലോൺ ചെയ്യാൻ യോഗ്യരായ ഉള്ളവരായി നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ രസകരമായ മറ്റൊരു പേരുമുണ്ടായിരുന്നു. അതാണ് ട്രാക്കുള. ബ്രോം സ്റ്റോക്കറുടെ നോവലിലെ രക്തദാഹിയായ കഥാപാത്രമായിരുന്നു ട്രാക്കുള പ്രഭു. ലെനിന്റെ ശരീരം എംബാം ചെയ്തിരുന്നത് കാരണം ശരീര കോശങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അക്കാലത്ത് റഷ്യൻ പ്രൊഫസറായ ഇലിയ സബ്സ്കി ലെനിനെ ക്ലോൺ ചെയ്യാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ലെനിന്റെ ശരീരം എംബാം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ടീമിലെ അംഗമായിരുന്നു ഈ പറഞ്ഞ പ്രൊഫസർ സബ്സ്കിയുടെ പിതാവ്. എന്നാൽ ക്ലോൺ ചെയ്യാൻ കഴിയുമെങ്കിലും മാറിയ പുതിയ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ആ സാഹസത്തിന് തുനിയരുതെന്നും സബ്സ്കി ഉപദേശിച്ചു. പക്ഷേ റഷ്യയിലെ സാധാരണക്കാർ ക്ലോണിങ്ങിലൂടെ പുതിയ ലെനിനെ സൃഷ്ടിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നു. ചെറുപ്പക്കാരായ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലായിരുന്നു ആവേശം കൂടുതൽ. രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ ലെനിന് കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ ആ വിശ്വാസം പ്രൊഫസർ സബ്സ്ക്രിക്ക് ഇല്ലായിരുന്നു. ലെനിൻ ജീവിച്ച കാലമല്ല ഇന്നത്തേത്, അന്നത്തെ റഷ്യയുമല്ല ഇന്നത്തേത്. ഇന്ന് ലെനിൻ വിജയിക്കണമെങ്കിൽ അന്നത്തെ റഷ്യയെയും കൂടി ക്ലോൺ ചെയ്യണം. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിലെ ഫാക്ടറി തൊഴിലാളികളും കർഷകരും പട്ടാളക്കാരും സാർ ചക്രവർത്തിയും മാത്രമല്ല ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയ റാസ്പുട്ടിനും നിത്യരോഗിയായ കിരീടാവകാശി രാജകുമാരനും കൂടി ഉണ്ടാകണം. ലെനിൻ മരിച്ച കാലത്ത് റഷ്യ ഇല്ലെങ്കിൽ ലെനിൻ്റെ ക്ലോണിങ്ങിന് വലുതായൊന്നും ചെയ്യാൻ കഴിയില്ല. ഹിറ്റ്ലറെ ക്ലോൺ ചെയ്യണമെന്ന് വാദിക്കുന്നവരെല്ലാം നാസി ഭരണം സ്വപ്നം കാണുന്നവരല്ല. ഭൂരിഭാഗം ആളുകളുടെയും ആവശ്യം ക്ലോണിങ്ങിലൂടെ ഹിറ്റ്ലറെ സൃഷ്ടിച്ച് യുദ്ധ കുറ്റവാളിയായി വിചാരണ ചെയ്യണമെന്നാണ്. 2-ാം ലോക മഹായുദ്ധ അവസാനത്തിൽ ആത്മഹത്യ ചെയ്ത ഹിറ്റ്ലറുടെ പല്ലും തലയോടും റഷ്യക്കാരുടെ കയ്യിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നും പൂർണ്ണ ആരോഗ്യവാനായ ഹിറ്റ്ലറെ ക്ലോൺ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ വേണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അതുപോലെ നാസി ജർമ്മനിയിലെ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് ഈ ക്ലോണല്ല, ഇയാളുടെ ഒറിജിനലാണ്. ഒറിജിനൽ ഹിറ്റ്ലർ ചെയ്ത കുറ്റത്തിന് അയാളുടെ ക്ലോണിനെ ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനെ ക്ലോൺ ചെയ്യണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. അവരുടെ നോട്ടം ശാസ്ത്ര നേട്ടങ്ങളിലാണ്. പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിയിച്ച ഐൻസ്റ്റീനെ തലച്ചോർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ക്ലോണിങ്ങിലൂടെ ആ മഹാനായ ശാസ്ത്രജ്ഞനെ പുനഃസൃഷ്ടിച്ചാൽ ലോകം മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ആ ക്ലോണിന് നടത്താനായേക്കുമെന്നാണ് ഇവർ വാദിക്കുന്നത്. ലെനിനും ഹിറ്റ്ലറും ഐൻസ്റ്റീനും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അവരെ ക്ലോൺ ചെയ്യാനാവുമെന്ന് വിശ്വസിക്കുന്നവരിൽ തെറ്റില്ല. അങ്ങനെ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഡ്രാക്കുളയോ? ഒരു നോവലിലെ കഥാപാത്രം മാത്രമാണ് ഡ്രാക്കുള. അതിനെ ക്ലോൺ ചെയ്യാനാവുമോ? അതിനുള്ള ശ്രമവും ഒരിക്കൽ നടക്കുകയുണ്ടായി. 2004 അമേരിക്കൻ വ്യവസായികളുടെ ഒരു സംഘം റോസലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചു. പേരുകേട്ട ആ ഗവേഷണ സാമരത്തിന്റെ സഹായത്തോടെ ഡ്രാക്കുളയെ സൃഷ്ടിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. സംഭവം വാർത്തയായപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന ഗവേഷകരിൽ ഒരാളായ ഹാരി ഗ്രേഷൻ ഇത് ഔദ്യോഗികമായി നിഷേധിച്ചു. ഡ്രാക്കുള ജീവിച്ചിരുന്നിട്ടില്ല, ജീവനില്ലാത്തതിനെ ക്ലോൺ ചെയ്യാൻ കഴിയുകയുമില്ല. അമേരിക്കൻ വ്യവസായികളുടെ ഉദ്ദേശം പണമുണ്ടാക്കുകയായിരുന്നു. വളരെ നീണ്ട കോമ്പലുള്ള ഏതെങ്കിലും ഒരു ക്ലോണിനെ കിട്ടിയാലും മതിയായിരുന്നു അത്രേ. അതിനെ ട്രാക്കുളയായി പ്രദർശിപ്പിച്ച് പണം വാരാമെന്നാണ് അവർ കണക്കുകൂട്ടിയത്. ധോളിയെ കുറിച്ച് കേൾക്കാത്തവർ ഇല്ലല്ലോ. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ സസ്തനിയാണത്. ജനിതക ശാസ്ത്ര ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ധോളിയുടെ ഈ ജനനം. സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ കാർഷിക ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ ഇയാൻ വിൽമുട്ടിന്റെയും കൂട്ടരുടെയും പ്രയത്നപരമായിരുന്നു ഡോളിയുടെ ജനനം. 1997 ഫെബ്രുവരി 27 അന്നാണ് ഇയാൻ വിൽമുട്ടും സഹപ്രവർത്തകരും ഡോളിയുടെ ജനനം പ്രഖ്യാപിച്ചത്. വാസ്തവത്തിൽ 1996 ജൂലൈയിൽ തന്നെ ഡോളി എന്ന ആട് ജനിച്ചിരുന്നു. എങ്കിലും ആ വിവരം അന്ന് പുറത്തുവിടാൻ വിൽമുട്ടും കൂട്ടരും തയ്യാറായില്ല. കാരണം അവരുടെ വിജയത്തിന്റെ പ്രാധാന്യം തന്നെ അതായിരുന്നു. ദൈവത്തിന് മാത്രം കഴിയുമെന്ന് കരുതിയിരുന്ന സൃഷ്ടികർമ്മത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന കാൽവെപ്പായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആയിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് അവർ അത് മറച്ചുവെച്ചത്. അതുകൊണ്ട് തന്നെ ഏതൊരു സംശയത്തിനും ഇട കൊടുക്കാത്ത വിധം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടിയിരുന്നു. പരീക്ഷണങ്ങളിലും നിഗമനങ്ങളിലും തെറ്റുപറ്റിയിട്ടില്ല എന്ന് അവർ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. 7 മാസത്തിന് ശേഷം ഡോളിയെപ്പറ്റി പുറം ലോകത്തോട് അവർ പറഞ്ഞു. റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചതുപോലെ ഡോളി എന്ന ക്ലോണാട് ഇടിമുഴക്കം സൃഷ്ടിച്ചു. ശാസ്ത്രലോകത്തും സാധാരണക്കാരുടെ ലോകത്തും അങ്ങനെ തന്നെയായിരുന്നു. പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞർ വിൽമുട്ടിനെയും കൂട്ടരെയും ചോദ്യം തന്നെ ചെയ്തു. അവരുടെ മിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം ഡോളിയുടെ സ്വാഭാവിക വളർച്ച തന്നെയായിരുന്നു. 6 വയസ്സുള്ള ചെമ്മരിയാടിന്റെ അകടിൽ നിന്നാണ് വിൽമുട്ട് ക്ലോണിങ്ങിനാവശ്യമായ കോശങ്ങൾ എടുത്തത്. ഈ കോശത്തെ മറ്റൊരു ചെമ്മരിയാടിന്റെ ന്യൂക്ലിയസ് നീക്കം ചെയ്ത അണ്ഡകോശവുമായി സംയോജിപ്പിച്ചു. ഇത് 3-ാമതൊരു ചെമ്മരിയാടിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ഒടുവിൽ ഡോളി ജനിച്ചപ്പോൾ അകടിൽ നിന്ന് കോശമെടുത്ത ചെമ്മരിയാടിന്റെ അതേ രൂപം. ഇനി ക്ലോൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോളി പിറന്നത് ഇയാൻ മിൽമുട്ടിന്റെ പ്രയത്ന ഫലമാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം കണ്ടെത്തിയ വിദ്യ തന്നെയാണ് ഇന്നും സസ്തനികളുടെ ക്ലോണിങ്ങിന്റെ അടിസ്ഥാനം. മിൽമുട്ട് കണ്ടെത്തിയ രീതി അനുസരിച്ച് ക്ലോണിങ്ങിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ശരീരകോശ ന്യൂക്ലിയസിൽ നിന്ന് ഭ്രൂണമുണ്ടാക്കുകയാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഭ്രൂണത്തിന്റെ ഗർഭപാത്രത്തിലേക്കുള്ള മാറ്റിവെക്കലും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ജനനവും ഉൾപ്പെടുന്നു. മനുഷ്യനെ ക്ലോൺ ചെയ്യണമെന്ന് വിചാരിക്കുക, അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി ക്ലോൺ ചെയ്യേണ്ട ആളുടെ ശരീരത്തിൽ നിന്ന് ഒരു കോശം വേർപെടുത്തി എടുക്കുക. ആ കോശത്തിന്റെ ന്യൂക്ലിയസിൽ രണ്ട് സെറ്റ് ക്രോമസോം ഉണ്ടായിരിക്കും. ഇനി വേർപെടുത്തിയെടുത്ത ഒരു അണ്ഡം വേണം. അണ്ഡത്തിന്റെ ന്യൂക്ലിയസിൽ ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവൂ. അടുത്തതായി ഒരു സെറ്റ് ക്രോമസോം മാത്രമുള്ള ന്യൂക്ലിയസിനെ അണ്ഡത്തിൽ നിന്ന് അകറ്റുന്നു. അതിന്റെ സ്ഥാനത്ത് ശരീരകോശത്തിലെ രണ്ട് സെറ്റ് ക്രോമസോമുള്ള ന്യൂക്ലിയസ് സ്ഥാപിക്കുന്നു. അണ്ഡത്തിലേക്ക് മാറ്റിയ കോശത്തിലെ ന്യൂക്ലിയസിൽ വൈദ്യുതി പ്രവഹിപ്പിക്കുമ്പോൾ അത് ഭ്രൂണം പോലെ വിഭജിച്ച് തുടങ്ങും. ഇതോടെ ക്ലോണിങ്ങിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. അടുത്ത ഘട്ടത്തിൽ വിഭജിച്ചു തുടങ്ങിയ ഭ്രൂണം ഗർഭപാത്രത്തിലേക്ക് മാറ്റും. മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭ്രൂണം സ്വാഭാവിക വളർച്ച കൈവരിച്ച് കുഞ്ഞായി മാറും. ആരുടെ ശരീര കോശമാണോ എടുത്തത് അവരുടെ രൂപവും പ്രത്യേകതകളുമായിരിക്കും ആ കുഞ്ഞിന് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനിലും ക്ലോണിങ് ഉണ്ടാക്കാം. അതായത് അച്ഛനും അമ്മയും ഇല്ലാതെ തന്നെ ക്ലോണിങ്ങിൽ വഴി കുഞ്ഞിനെ ഉണ്ടാക്കാമെന്നാണ് ഈ ശാസ്ത്ര സത്യം പറയുന്നത്. സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാമെന്ന ക്ലോണിങ്ങിൻ്റെ കണ്ടെത്തലിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽത്തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽത്തുമ്പിലെ വിസ്മയം അവതരണം നാദൃശ.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപപ്രകടനമില്ലാത്ത ശാന്തമായ ഒരു വീട്, സന്തോഷമുള്ള കുട്ടികൾ ഏവരും ആഗ്രഹിക്കും. അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കോപത്തിന്റെ 12 ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ദിവസവും നടക്കുന്ന, എന്നാൽ നമ്മളെ ഏറെ അസ്വസ്ഥരാക്കുന്ന ചില കാര്യങ്ങളാട്ടെ. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കാൻ പോകുന്നവരെ വീട്ടിൽ കേൾക്കുന്ന സ്ഥിരം പരാതികൾ എന്താണ്? ഈ കുട്ടികൾ ഒട്ടും അനുസരിക്കുന്നില്ല അല്ലേ? പലപ്പോഴും കുട്ടികളുടെ അനുസരണക്കേട് കാണുമ്പോൾ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടും. ദേഷ്യം വന്ന് നമ്മൾ കുട്ടികളോട് അലറിക്കൂ, അല്ലെങ്കിൽ അവരെ അടിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു നിമിഷം ആലോചിച്ചു നോക്കിയാട്ടെ. നമ്മൾ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുകയാണോ, അതോ നമ്മുടെ ഉള്ളിലെ ദേഷ്യവും നിരാശയും അവരുടെ മേൽ തീർക്കുകയാണോ? ഒന്ന് ചിന്തിച്ചാട്ടെ. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് കുട്ടികളുടെ അനുസരണക്കേട് പലപ്പോഴും ഒരു ലക്ഷണം മാത്രമാണെന്നാണ്. യഥാർത്ഥ പ്രശ്നം മറ്റെവിടെയോ ആണെന്നും. ഒരു ചെടി വാടിപ്പോകുമ്പോൾ നമ്മൾ അതിന്റെ ഇലകളിലാണോ വെള്ളമൊഴിക്കുക, അതോ വേരുകളിലാണോ? കുട്ടികളുടെ പെരുമാറ്റത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അതിന്റെ വേരുകൾ എവിടെയാണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കുട്ടികളുടെ അനുസരണക്കേടും മാതാപിതാക്കളുടെ പ്രതികരണവും അറിയണം. കുട്ടികൾ എന്തിനാണ് അനുസരണക്കേട് കാണിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോഴവർക്ക് വേണ്ടത്ര ശ്രദ്ധ, അതായത് അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ടാകാം. പോസിറ്റീവായ രീതിയിൽ ശ്രദ്ധ കിട്ടാതാകുമ്പോൾ നെഗറ്റീവായ രീതിയിൽ അവർ അത് പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ്. മക്കൾ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ നമ്മളെ മാനിക്കുന്നില്ല എന്ന ചിന്തയും, ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ് വീട്ടിൽ നടക്കേണ്ടത് എന്ന നമ്മുടെ ഒരു അഹംഭാവം അല്ലേ ദേഷ്യമായി പുറത്തു വരുന്നത്? ഒന്ന് ചിന്തിച്ചാട്ടെ. ദേഷ്യത്തോടെയുള്ള നമ്മുടെ പ്രതികരണം കുട്ടികളിൽ ഭയമോ അല്ലെങ്കിൽ അതിൽ വലിയ വാശിയോ മാത്രമേ ഉണ്ടാകൂ. അത് നമ്മൾ തിരിച്ചറിയണം. കുട്ടികൾ നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളെയാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അലറി വിളിച്ചാണ് പ്രതികരിക്കുന്നതെങ്കിൽ കുട്ടികളും അത് തന്നെ പഠിക്കും. അച്ചടക്കം എന്നത് ശിക്ഷയല്ല, മറിച്ച് സ്നേഹത്തോടെയുള്ള വഴികാട്ടലാണ്. ശാന്തമായി എന്നാൽ ഉറച്ച നിലപാടോടെ കുട്ടികളോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ നമ്മുടെ മൂടനുസരിച്ചാണോ വീട്ടിലെ നിയമങ്ങൾ മാറുന്നത്? ഒന്ന് ചിന്തിച്ചാട്ടെ. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും അതിന്റെ ആഘാതവും കുട്ടികളുടെ അനുസരണക്കേടിനെ ചൊല്ലി നിങ്ങൾ പങ്കാളികൾ തമ്മിൽ മക്കളുടെ മുന്നിൽ വെച്ച് തർക്കിക്കാറില്ലേ? നീയല്ലേ അവനെ ഇങ്ങനെ വഷളാക്കിയത് എന്ന കുറ്റപ്പെടുത്തലുകൾ മിക്ക വീടുകളിലും കേൾക്കാറുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ കുട്ടികളുടെ കാര്യത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് എന്തായിരിക്കും തോന്നുക? അവർ പെട്ടെന്ന് ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അമ്മ നോക്കുമ്പോൾ അച്ഛന്റെ അടുത്തേക്കും, അച്ഛൻ വഴക്ക് പറയുമ്പോൾ അമ്മയുടെ അടുത്തേക്കും അവർ ഒളിച്ചോടും. അതിനേക്കാൾ ഭയാനകമായ മറ്റൊന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിന് കാരണം താനാണെന്ന ചിന്ത കുട്ടികളിൽ ഒരു കുറ്റബോധവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കും. പങ്കാളിയോട് വിയോജിപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ആകരുത് തീർക്കുന്നത്. ഇനി കുട്ടികളുടെ വളർത്തലിനെ കുറിച്ച്, അതായത് പേരന്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ദമ്പതികൾ മുറിക്കുള്ളിലിരുന്ന് സംസാരിച്ച് പൊതുവായ ഒരു തീരുമാനത്തിലെത്തേണ്ടത് അത്യാവശ്യമല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്താണ് അറിയാമോ? അത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധമാണ്. കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളും അടിപിടിയും വീട്ടിൽ ഒന്നിൽ കൂടുതൽ കുട്ടികളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ലോകമഹായുദ്ധം തന്നെ നടന്നെന്ന് വരാം അല്ലേ? ശരിയല്ലേ? ഒരു ചെറിയ കളിപ്പാട്ടത്തിന് വേണ്ടിയോ ടിവിയുടെ റിമോട്ടിന് വേണ്ടിയോ അവർ തമ്മിൽ തല്ലു കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? പെട്ടെന്ന് എന്ന് ആരുടെയെങ്കിലും ഭാഗം ചേർന്ന് മറ്റേയാളെ വഴക്ക് പറയും, അല്ലെങ്കിൽ രണ്ടു പേർക്കും നല്ല അടി കൊടുക്കും. ഇത് ശരിയായ രീതിയാണോ? കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് സാമൂഹിക ബന്ധങ്ങൾ പഠിക്കാനുള്ള ഒരു ലബോറട്ടറിയാണ്. അവർ അവിടെയാണ് പങ്കുവയ്ക്കലും വിട്ടുവീഴ്ചയും ദേഷ്യ നിയന്ത്രിക്കലും ഒക്കെ ആദ്യമായി പരിശീലിക്കുന്നത്. അവരുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ജഡ്ജിയായി ഇടപെടേണ്ടതുണ്ടോ? വേണ്ട. നമ്മൾ ഇടപെട്ട് പരിഹരിക്കുമ്പോൾ അവർക്ക് സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടും. അവർ തമ്മിൽ തല്ലുകൂടുമ്പോൾ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അല്പം മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് ഇതൊരു നല്ല രീതിയിൽ പരിഹരിക്കുമോ എന്ന് പറയാനുള്ള ക്ഷമ നമുക്കുണ്ടോ? രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി രണ്ടുപേരുടെയും ഭാഗം കേൾക്കുകയും അവരെ കൊണ്ട് തന്നെ പരിഹാരം കണ്ടെത്തിക്കുകയും ചെയ്യുന്നതല്ലേ കൂടുതൽ ബുദ്ധിപരം? അപ്പോൾ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? നമ്മളിൽ തന്നെ തുടങ്ങണം. പ്രിയപ്പെട്ട

ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ 3 സെക്കൻഡ് ദീർഘമായി ശ്വാസമെടുക്കാൻ ഒന്ന് ശ്രമിച്ചാട്ടെ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു തലമുറ വളരൂ. അപ്പോൾ എന്ത് വേണം? മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വേണം എന്ന് ഓർക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.

വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ഞായറാഴ്ചത്തെ നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് ടെലിഗ്രാം സമൂഹ മാധ്യമ ആപ്ലിക്കേഷനും താൽക്കാലിക വിലക്ക്. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര ഐടി മന്ത്രാലയം തിങ്കളാഴ്ച വരെ ആപ്പിന്റെ പ്രവർത്തനം തടഞ്ഞത്. പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ആപ്പിലെ എഡിറ്റ് സൗകര്യം 30 വരെ തടഞ്ഞിട്ടുണ്ട്. ഭക്ഷണപ്പൊതികളിൽ സ്റ്റേപ്ലർ പിൻ, മറ്റ് ലോഹവസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, മിഠായിക്കട തുടങ്ങിയ എല്ലാതരം ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. സ്റ്റേപ്ലർ പിൻ ഭക്ഷണത്തിൽ വീണ് അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാൽ ഗുരുതരമായ രോഗങ്ങൾക്കു വരെ കാരണമാകുമെന്ന് FSSAI ചൂണ്ടിക്കാട്ടി പകരം സുരക്ഷിതമായ മറ്റു പാക്കേജിംഗ് രീതികൾ സ്വീകരിക്കണം. ഹോട്ടലുകളിലും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളിലും തുരുമ്പിച്ചതും കേടുപാടുള്ളതുമായ കത്തികളും മറ്റും ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതും വിലക്കി. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം കടുത്ത നിയമ നടപടികളും പിഴയും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ചുമയ്ക്ക് ഉൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് സുനീതി പോർട്ടൽ മുഖേന അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279971. കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക് കോളേജിൽ DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSC ST OEC വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. അവസാന തീയതി ഈ മാസം 20. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി കൊല്ലത്തെ പരിശീലന കേന്ദ്രത്തിലേക്ക്. 2026-27 അധ്യയന വർഷത്തിലേക്ക് ജില്ലയിൽ നിന്നും കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നു. ഫുട്ബോൾ ഡേ ബോർഡിംഗ് ഇനത്തിൽ 2013 ജനിച്ച ആൺകുട്ടികൾക്ക് മാത്രമാണ് അവസരം. ദേശീയ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ 1 മുതൽ 3 വരെ സ്ഥാനം നേടിയവർക്ക് മുൻഗണന. ജനന തീയതി, ആധാർ കാർഡ്, കായിക നേട്ടങ്ങൾ എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലും പകർപ്പും, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഗവൺമെന്റ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് കിറ്റ് മുതലായവ സഹിതം 21 രാവിലെ 6:30 സായിയുടെ കൊല്ലം പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-274-1659. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ ഫോട്ടോഗ്രാഫർമാരാകാൻ അവസരം. ഡിജിറ്റൽ SLR, മിറർ ലെൻസ് ക്യാമറകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വൈഫൈ ക്യാമറ കൈവശമുള്ളവർ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലോ പത്രങ്ങളിലോ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തവർക്കും മുൻഗണന ലഭിക്കും. ജില്ലയിൽ സ്ഥിരതാമസമുള്ളവർക്ക് അപേക്ഷിക്കാം. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അസൽ രേഖകളുടെ പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. പേര്, വിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി

ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം. താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റും ഇല്ല എന്ന് സംബന്ധിച്ച രേഖയും അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. ജില്ലയിൽ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ വീഡിയോഗ്രാഫർമാരാകാനും അവസരം. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ദൃശ്യ മാധ്യമ രംഗത്ത് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഡ്രൈവിംഗ് ലൈസൻസും വാഹനവുമുള്ളവരാകണം. പൂരിപ്പിച്ച അപേക്ഷകൾ ജൂൺ 18 ഉച്ചയ്ക്ക് 1 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279411. പട്ടത്താനം ഗവൺമെന്റ് SNDP UPSC LPST മലയാളം ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് ഇന്ന് രാവിലെ 10 അഭിമുഖം നടക്കും. ഗവൺമെന്റ് മോഡൽ VHSS ഫോർ ബോയ്സ് സ്കൂളിൽ VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് 19 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം ഹാജരാകണം. യോഗ്യത BTech ഇൻ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ. ചാത്തനാകുളം MSM ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DL കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകൾ അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു VHSC 50% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഇരവിപുരം കൃഷി ശ്രീ സെന്ററിലേക്ക് ഫെസിലിറ്റേറ്റർ ഓഫീസ് സെക്രട്ടറി താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BSc അഗ്രികൾച്ചർ, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, VHSC അഗ്രികൾച്ചർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മതിയായ പ്രവൃത്തി പരിചയമുള്ളവർക്ക്, വിരമിച്ച കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാം. പ്രായപരിധി 60 വയസ്സ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25 വൈകിട്ട് 5 വരെ. അയത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ARM, നായർകുളം, സബ്സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ 9 മുതൽ 12:30 വരെയും മയിലാടുംകുന്ന് ട്രാൻസ്ഫോമർ പരിധിയിൽ 9 മുതൽ 6 വരെയും വൈദ്യുതി മുടങ്ങും. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കൊല്ലം ജില്ലയിൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം ബിഷപ്പ് ബെൻസിക്കർ ആശുപത്രിയിൽ ഡോക്ടർ KT ജോർജ് MD ആയുർവേദത്തിന്റെ സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ വിരൽത്തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദൃഷ. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആപ്പിളിന്റെ സിരിക്ക് പണം നൽകേണ്ടി വന്നേക്കാം, റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. വിപുലമായ സിരി AI കഴിവുകൾ ലഭിക്കുന്നതിനാണ് ആപ്പിൾ ഇപ്പോൾ ഉപയോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുക എന്നാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആപ്പിളിന്റെ ഇത്തവണത്തെ വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസിലെ പ്രധാന ആകർഷണമായിരുന്നു പുതുക്കിയ സിരിയും വിപുലമായ സിരി AI കഴിവുകളിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് ആപ്പിൾ ഉപയോക്താക്കളിൽ നിന്ന് പണം ഈടാക്കിയേക്കുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. അടിസ്ഥാന സിരി ഫീച്ചറുകൾ സൗജന്യമായിരിക്കുമെങ്കിലും കൂടുതൽ സങ്കീർണമായ ടാസ്കുകൾക്കായി പണം നൽകേണ്ടി വന്നേക്കാമെന്നും പവറോണിന്റെ പ്രതിവാര വാർത്താക്കുറിപ്പിൽ ഗുർമാൻ പരാമർശിക്കുന്നു. അടുത്ത 12 പണം നൽകിയുള്ള സബ്സ്ക്രിപ്ഷനുകൾക്കായി സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിവിധ സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാകാം ആപ്പിൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. AI സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായി വരുന്ന വലിയ ചെലവുകൾ സബ്സ്ക്രിപ്ഷനിലൂടെ നികത്താമെന്നും ആപ്പിൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ടായിരിക്കാം. ഉപകരണങ്ങളിൽ ലഭിക്കുന്ന സവിശേഷതകളായ സിരിയും ഇമേജ് പ്ലേഗ്രൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ആപ്പിളിന് വലിയ സെർവർ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണെന്ന് ഗുർമാൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇത് ചെലവ് വർദ്ധിപ്പിക്കും. സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചാൽ അധിക ചെലവ് നികത്താമെന്നാണ് ആപ്പിൾ കരുതുന്നത്. ഏറ്റവും പുതിയ സിരിക്ക് മുൻപ് ലഭ്യമായിരിക്കുന്ന അടിസ്ഥാന സിരി സവിശേഷതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് പണം ചെലവാക്കേണ്ടതില്ല എന്നും ഓർക്കുക. ഇത് സൗജന്യമായി തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്രമേണ നിരക്ക് പരിമിതപ്പെടുത്തുകയും നിശ്ചിത തുകയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. iCloud Plus സബ്സ്ക്രൈബർമാരെ ഉയർന്ന നിരക്ക് പരിധികൾ ആക്സസ് ചെയ്യാൻ ആപ്പിൾ നിലവിൽ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ വിപുലമായ AI സവിശേഷതകൾക്കായി ഒരു സമർപ്പിത സബ്സ്ക്രിപ്ഷൻ ടയർ കമ്പനി അവതരിപ്പിക്കുമെന്നും ഗുർമാൻ പറഞ്ഞു. പുതിയ സിരി എന്തൊക്കെയാണ് നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? iOS 26 അപ്ഗ്രേഡ് ആയിട്ടാണ് iOS 27 വരുന്നത്. സിരിയുടെ പുതിയ പതിപ്പായ സിരി AI കൂടുതൽ മികച്ചതാക്കാനും പുതിയ അപ്ഡേറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതിനായി സിരി ഗൂഗിൾ ജെമിനയുമായി കൈകോർക്കുന്നു. കൂടാതെ ആപ്പുകളിലും സർവീസിലും സെർച്ചിലും വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും വ്യക്തിഗത സന്ദർഭ ധാരണ സ്വീകരിക്കാനും കഴിയുന്നു. ChatGPT പോലുള്ള മുൻനിര AI മോഡലുകളോട് മത്സരിക്കാൻ ആപ്പിൾ പുതിയ സിരിയെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സന്ദേശങ്ങൾ, മെയിൽ, ഫോട്ടോകൾ, മറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ നിന്ന് AI അസിസ്റ്റന്റിന് വിവരങ്ങൾ എടുക്കാനും കഴിയുന്നു. പിന്തുണയ്ക്കുന്ന ആപ്പുകളിലുടനീളം സേവനങ്ങൾ നൽകാനും പുതിയ സിരിക്ക് കഴിയുന്നു എന്നതിൽ സംശയമില്ല. സങ്കീർണവും മൾട്ടി സ്റ്റെപ്പ് അഭ്യർത്ഥനകളും കൈകാര്യം ചെയ്യുന്നതിന് ഒന്നിലധികം സേവനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കാനും ഇതിന് കഴിയുന്നു. സമർപ്പിത സിരി ആപ്പ് ഉപയോക്താക്കളെ ഒരു ഇന്റർഫേസിൽ നിന്ന് പുതിയ സംഭാഷണങ്ങൾ ആരംഭിക്കാനോ മുമ്പത്തേത് തുടരാനോ അനുവദിക്കുന്നു. iOS 27, iPad OS 27, Mac OS 27, Watch OS 27, Vision OS 27 എന്നിവയിലെ പുതിയ സിരി AI സവിശേഷതയ്ക്ക് ഉപകരണങ്ങളിലുടനീളം പരിമിതമായ പിന്തുണ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ മോഡലുകൾക്ക് ഇതിന്റെ പിന്തുണ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ഐഫോൺ 16 മുതലുള്ള മോഡലുകൾ, ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ്, ഐപാഡ് മിനി അതായത് A17 പ്രോ, M1 അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഐപാഡ് മോഡലുകൾ, M1 അല്ലെങ്കിൽ അതിനുശേഷമുള്ള മാക് മോഡലുകൾ, ആപ്പിൾ വിഷൻ പ്രോ, ആപ്പിൾ വാച്ച് സീരീസ് 10 അല്ലെങ്കിൽ അതിനുശേഷമുള്ള മോഡലുകൾ, ആപ്പിൾ വാച്ച് അൾട്രാ 2 അല്ലെങ്കിൽ അതിനുശേഷമുള്ളവ, ആപ്പിൾ വാച്ച് SE3 എന്നിവയാണ് ഇവ. അതേസമയം എല്ലാ സിരി AI സവിശേഷതകളും എല്ലാ ഭാഷകളിലോ പ്രദേശങ്ങളിലോ ലഭ്യമായേക്കില്ല. യൂറോപ്യൻ യൂണിയനിൽ സിരി AI നിലവിൽ ലഭ്യമായിരിക്കില്ല. കൂടാതെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടി സിരി AIയും ആപ്പിൾ ഇന്റലിജൻസ് സവിശേഷതകളും ചൈനയിൽ ലഭ്യമാകില്ല. സിരി AI സവിശേഷതകൾക്കായുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലിനെ കുറിച്ച് ആപ്പിൾ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 106 ഭാഗം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് മൊറോക്കോയുടെ അടുത്ത് മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് നിന്നും 150 കിലോമീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ചിക്കർ ഗുഹകളെ പറ്റിയാണ്. നീരുറുബയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളം മൊറോക്കോയിലെ ഉയർന്ന പ്രദേശത്ത് നിന്നും വെള്ളച്ചാട്ടമായി താഴേക്ക് വീഴുന്നു. ഈ വെള്ളം ചിക്കറിലുള്ള ഗുഹയുടെയും തുരങ്കങ്ങളുടെയും ഒരു സ്വാഭാവിക സംഭരണിയിൽ ശേഖരിക്കപ്പെടുന്നു. വടക്ക് കിഴക്ക് കിടക്കുന്ന ചുണ്ണാമ്പ് കല്ലിന്റെ രാജ്യമായ മൊറോക്കോ വളരെയേറെ ഗുഹകളുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ചാറ ഗുഹകളാണ് ഏറ്റവും വ്യാപിച്ചു കിടക്കുന്ന ഗുഹയെങ്കിലും ചിക്കർ ഗുഹ പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നു. മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് നിന്നും 150 കിലോമീറ്ററിലുള്ളിലായിട്ടാണ് ചിക്കർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 20 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ടാസ പട്ടണത്തിൽ നിന്നും ആറ്റ്ലസ് പർവ്വതത്തിന്റെ അരികിൽ 1350 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും മുകളിലായി ഇത് ഒളിഞ്ഞുകിടക്കുന്നു. വടക്ക് കിഴക്കേ ആഫ്രിക്കയിൽ നീണ്ടുകിടക്കുന്ന വളരെ വിശാലമായ പർവ്വത വ്യൂഹമാണ് ആറ്റ്ലസ് പർവ്വതം. മൊറോക്കോയുടെ ഏകദേശം 1/3 ഭാഗം പർവ്വതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. വടക്ക് റിഫ് ആറ്റ്ലസ് ആണ് മൊറോക്കോയുടെ പ്രധാനപ്പെട്ട പർവ്വത ശേഖരം. ടാസ പട്ടണത്തിന് തെക്കായി മിഡിൽ ആറ്റ്ലസും വീണ്ടും തെക്കായി ഹൈ ആറ്റ്ലസും പടിഞ്ഞാറായി സഹാറ മരുഭൂമിയുടെ അറ്റത്തായി ആന്റി ആറ്റ്ലസ് പർവ്വത ശിഖരങ്ങളും കാണാം. ചിക്കർ ഗുഹയാണ് ആദ്യമായി ശാസ്ത്രീയമായ പര്യവേഷണം നടത്തപ്പെട്ട ഗുഹ. അവർ അവിടെ കണ്ടുപിടിക്കുവാൻ സാധിച്ചത് ആ ഗുഹയ്ക്കകത്ത് എല്ലായിടത്തും വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനത്തിനുള്ള ഒരു സ്വാഭാവിക ജല സംഭരണി ഉണ്ടോ എന്നുള്ളതായിരുന്നു. കാരണം ചിക്കർ ഗുഹയിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം സുലഭമായി ലഭിച്ചിരുന്നു. ഡയ ചിക്കർ എന്നൊരു തടാകത്തിന്റെ അടിത്തട്ടിലേക്ക് ചിക്കർ ഗുഹ നീണ്ടുകിടന്നിരുന്നു. ആ തടാകത്തിൽ നിന്നും ചിക്കർ ഗുഹയിലേക്ക് അതിലെ ജലസംഭരണത്തിലേക്ക് വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ചിക്കർ ഗുഹയുടെ ഒരു ഭാഗത്ത് ഭൂമിക്കടിയിലുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. ഒരു നല്ല മഴ കഴിഞ്ഞാൽ ഈ ഗുഹയിൽ വെള്ളപ്പൊക്കമുണ്ടാകും. ഒരു സ്വാഭാവികമായ കിണർ ചിക്കർ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ കിണറിന് 10 മീറ്റർ വീതിയുണ്ട്. അതിലേക്ക് നോക്കുന്ന സന്ദർശകർക്ക് അതിന്റെ അടിയിലുള്ള കുളം കാണാമായിരുന്നു. ഭൂമിയുടെ താഴെ 2 കിണറുകൾ പോലെ ഉള്ള കുഴികളും വീണ്ടും ഭൂമിയിലേക്ക് താഴ്ചയിലേക്ക് പോകുന്നത് കാണാം. ഇത് തുറക്കുന്നത് ചുറ്റിക്കിടക്കുന്ന 700 മീറ്റർ നീളത്തിലുള്ള ഗാലറിയിലേക്കാണ്. ഈ ഗാലറികളിൽ കല്ലിൽ നിന്നുമുണ്ടായ ശില്പരൂപങ്ങൾ കാണാം. ഈ ഗാലറിയിലെ നടുവഴിയിൽ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുവാനുള്ള ഒരു കുഴൽ, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന യു ഷേപ്പിലുള്ള ഒരു തുരങ്കവും കാണാം. ഈ യു ഷേപ്പിലുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഗാലറിക്കപ്പുറത്തേക്ക് ഗവേഷകർക്ക് കടക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ ഗുഹയിലേക്ക് കടക്കുന്ന തടാകത്തിലെ വെള്ളവും മഴവെള്ളവും അവസാനം ഗുഹയ്ക്ക് പുറത്തായി തിരിച്ചു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിലുള്ള ഒരു നീരുറവയിൽ കൂടെ ഈ ജലം പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് വരുന്നു. ഈ നീരുറവയ്ക്ക് റാസ് എൽ ഔഡ് എന്ന് വിളിക്കുന്നു. ഈ നീരുറവയ്ക്ക് അടുത്തായി വേറൊരു ഗുഹയുണ്ട്. അത് റാസ് എൽ മാ എന്ന് അറിയപ്പെടുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ അധികം യാത്ര ചെയ്ത് ഗവേഷണം നടത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് റാസൽമായും ചിക്കർ ഗുഹയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ശരിക്കും അറിയുകയില്ല. എങ്കിലും ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ശരിക്കും വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് ആഫ്രിക്കയിലെ നീളത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന 4,700 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന കോങ്കോ നദിയെ പറ്റി കേൾക്കാം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: दिल्ली के फिरोज शाह कोटला ग्राउंड से हम आपके लिए लेकर आ रहे हैं सीधा प्रसारण क्रिकेट मैच के, और आप

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റ് ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ്, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. 9 മണിവരെ പെട്ടെന്ന് ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. ഇത് ജൂൺ 17 ബുധനാഴ്ചയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. നമ്മൾ ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ,
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
3: ജലജയാണ്.
2: പറയൂ ജലജ ചേച്ചി.
3: എന്റെ ഇളയ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്.
2: ഓക്കേ ഓക്കേ.
3: ഇന്ന് മോക്ക് 5 വയസ്സ് തുടങ്ങുന്നു. കൊച്ചുമോളാണ്. അമ്മയ അമ്മയ്യാന്ന് ആ മോളെ പേര്.
2: ശരി ശരി. ഓക്കേ, കൊച്ചുമോളുടെ പേര് അമ്മയ.
3: അമ്മയ
2: അമ്മയ
3: അമ്മയുടെ പേര് രമ്യ.
2: രമ്യയുടെ മകൾ അമ്മയെ കുട്ടിക്ക് ഇന്ന് 5 വയസ്സ് തികയുന്നു. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടി 1000 ജന്മദിനാശംസകൾ.
3: ഓക്കെ മോളെ, ഓക്കെ. നല്ലൊരു ദിവസം.
2: കുഞ്ഞാവയ്ക്ക് ആശംസ പറയണ്ടേ?
3: ആ പറയാം മക്കളെ. എന്റെ പൊന്നു മോക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ അപ്പൂപ്പന്റെ അമ്മൂമ്മേടെ.
2: ഓക്കെ ജല ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
4: ഞാൻ പട്ടത്തായിരുന്നു, ജയലക്ഷ്മി.
2: ഓക്കെ പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ?
4: ഞാൻ ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് വിളിച്ചാ. അപ്പൊ പേര് അനീഷ് കുമാർ. അപ്പം 1000 പിറന്നാൾ ആശംസകൾ അനീഷേ.
2: ഓക്കെ, അപ്പോ അനീഷ് കുമാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടി 1000 ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തുനിന്ന് രാജു.
2: ഗുഡ് മോർണിംഗ്.
5: കുരിപ്പുഴയിൽ നിന്നും വിളിക്കുന്ന രവിചേട്ടന്റെയും ജലചേട്ടത്തിയുടെയും കൊച്ചുമകളായ അമ്മയ്ക്ക് ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് വിളിക്കുന്ന വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും പിന്നെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു.
2: ഓക്കെ, സന്തോഷം. വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം. ഹലോ,
6: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
2: ഇത് ആരാ?
6: ഇത് നീരാവിയമ്മ, ലളിതാംബിക.
2: ആ അമ്മ പറയാം, ആർക്ക് ആശംസ?
6: ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് 2 ഏട്ടക്കുട്ടികളുണ്ട്. അവരുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല. ഭീമ പാത്തു.
2: ഭീമ
6: അവർക്കൊരാശംസ ഞാൻ പറയുവാ. 1000 ആശംസകൾ ശ്രീലക്ഷ്മിയും കൂടി പറയുന്നു.
2: ഉറപ്പായിട്ട് ഇരട്ട കുട്ടികളായ നമ്മുടെ ഭീമയ്ക്കും പാത്തുവിനും 1000 ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, കോൾ കട്ടായി പോയിരിക്കുന്നു. മറ്റൊരു കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
2: അപ്പോൾ കിരുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, മറ്റൊരു കോൾ കൂടിയുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
8: ഹലോ,
2: കേൾക്കാമോ?
8: ഹലോ,
2: ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, പേര് പറയോ.
8: ശ്രീലക്ഷ്മി മോളാണ്.
2: ശ്രീലക്ഷ്മിയാണ്.
8: ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്.
8: ഞാൻ റസീനയാണ്.
2: ആ പറഞ്ഞോ, ആർക്ക് ആശംസ?
8: ഇന്നത്തെ ആദ്യ മോക്ക് 18th ജന്മദിനമാണ്.
2: ഓക്കെ ഓക്കെ,
8: നമുക്ക് ആശംസകൾ പറയണം.
2: ആദ്യ മോൾക്ക് അടിപൊളി ആശംസ പറഞ്ഞു.
8: ഏഹ്,
2: നല്ല ആശംസ പറഞ്ഞു അമ്മ.
8: ആ എന്റെ മോക്ക്, ഞങ്ങൾ എന്റെ എന്റെ കുടുംബത്തിന്റെ എല്ലാവിധ 100 ജന്മദിനാശംസകൾ. ഒന്നും
9: പിറന്നാൾ ആഘോഷിക്കുന്ന വെഡിങ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ.
2: ഓക്കെ, പോവാലിയ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കിന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ. അടുത്ത കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
10: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്, എന്റെ പേര് മുരുകൻ.
2: പറയൂ മുരുകൻ.
10: ഇന്ന് ജലജാമേള കൊച്ചു മോക്ക് എന്റെ ബർത്ത്ഡേ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആണ്.
2: ഓക്കെ, സന്തോഷം. വീണ്ടും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കൻ നമ്പർ 0424293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റും 20 സെക്കൻഡും ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കാൻ 8:50 വരെ സമയമുണ്ട്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി 9 മണി വരെയാണ് സമയം. പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
0: ഓക്കെ.
1: എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വൈഷ്ണവൻ എന്നാ പേര്.
0: ഓക്കെ, നല്ല അടിപൊളി ആശംസ പറഞ്ഞു ഹസ്ബൻഡിന്.
1: ഹാപ്പി ബർത്ത്ഡേ വൈഷ്ണു.
0: ഓക്കെ, ഓ വൈഷ്ണവ് എന്നല്ലേ പേര് പറഞ്ഞേ.
1: ആ, വൈഷ്ണവ് എന്നാണ് ഒറിജിനൽ നെയിം.
0: വൈഷു എന്ന് വിളിക്കുന്ന വൈഷ്ണവിനെ കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. സന്തോഷം ലക്ഷ്മി വിളിച്ചതിൽ. അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ്
2: മോർണിംഗ്.
0: നമസ്കാരം, ഇതാരാണ്? മായച്ചേച്ചി, ഇന്ന് ആർക്കാ ആശംസ?
2: നമുക്ക് അമ്മയെ മോൾക്ക് എന്റെയും കുടുംബത്തിന്റെ 1000 ആശംസകൾ നേരുന്നു. ഇന്ന് വിളിച്ച എല്ലാവർക്കും ശ്രീലക്ഷ്മിക്കും ആശംസകൾ നേരുന്നു.
0: താങ്ക് യു ചേച്ചി. അപ്പോ നമ്മൾ മെസ്സേജ് അയക്കാനുള്ള സമയവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ, മെസ്സേജ് വായിക്കാൻ പോവാണ്. സമയം 8 കഴിഞ്ഞ് 50:30. ആദ്യത്തെ മെസ്സേജിലേക്കാണ് പോകുന്നത്. ഉഷയമ്മയുടെ മെസ്സേജാണ് ഉഷാശിവൻ കേട്ടോ. ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, ജലജയുടെ കൊച്ചുമകൾ അമയ മോൾക്ക് ബർത്ത്ഡേ ആശംസ പറയുന്നു എന്നാണ് ഉഷയമ്മ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. സന്തോഷം. അപ്പോ അടുത്ത ഒരു മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ അമ്മയ അനീഷ് ആര്യമോൾ. സുരേഷേട്ടനാണ് കടപ്പാക്കടയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത്രയും പേർക്ക് ആശംസ അറിയിച്ചിട്ടുള്ള സുരേഷേട്ടനാണ്, സന്തോഷം ചേട്ടാ. അപ്പോൾ അടുത്ത മെസ്സേജ്, ഡിയർ ശ്രീ, ശ്രീക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജലജ ചേച്ചിയുടെ, എരേക്കുച്ചേട്ടന്റെയും കൊച്ചുമകൾ അമയ മോൾക്ക് ഹൃദയം നിറച്ച 1000 ജന്മദിന ആശംസകൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തോടെ നമ്മുടെ നൂർജാൻ ചേച്ചിയാണ്, മയ്യനാട് നിന്നും കേട്ടോ. ഓക്കേ നൂർജാൻ ചേച്ചി, സന്തോഷം. അടുത്ത മെസ്സേജ്, ഡിയർ ശ്രീലക്ഷ്മി, ഞാൻ മുണ്ടയ്ക്കൽ നിന്നും സാറാമയാണ്. പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നാണ് സാറാമ്മ പറഞ്ഞിരിക്കുന്നത് മുണ്ടയ്ക്കൽ നിന്നും. സന്തോഷം അമ്മ. ഓക്കേ, അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ അമിന നസീം, രാമൻകുളങ്ങര. ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു സൂഫിയാൻ ആമിന. ഓക്കെ, വിഷസ് പറയണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൂഫിയാൻ ആമിന രണ്ടുപേർക്കും നല്ല അടിപൊളിയൊരു ലൈഫ് തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. ജീവിതം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പോൾ മെസ്സേജ് കഴിഞ്ഞു, ഇത്രയും മെസ്സേജേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതെ, എല്ലാ മെസ്സേജും വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മെസ്സേജ് അയക്കാനുള്ള സമയവും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആശംസകളൊക്കെ നമുക്ക് വിളിച്ച് പറയാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ. ഇനി 8 സമയമുണ്ട് നമുക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

0: ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം 8 മണി കഴിഞ്ഞ 56 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേര് നിന്നും കൃഷ്ണ ചേച്ചിയാണ്.
0: അറിയൂ കൃഷ്ണ ചേച്ചി.
1: നമ്മളെ ജലയ ചേച്ചിയുടെ കൊച്ചുമകൾക്ക് ഒരു ബർത്ത്ഡേ ആശംസകൾ നേരുന്നു ചേച്ചി. എന്റെ കുടുംബം അംഗങ്ങളെല്ലാവരും എല്ലാം നല്ല സന്തോഷമായി എന്റെ മോക്ക് അവക്ക് ഒരു എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോക്കൊരു നല്ല പുലരി നേരുന്നു കേട്ടോ.
0: സന്തോഷം ചേച്ചി, കൃഷ്ണ ചേച്ചി സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കൗളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോ, ആർക്കാണ് ആശംസ?
2: എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
0: ഇന്നലെ ആയിരുന്നു. കൊച്ചുമോളുടെ പേരെന്താ?
2: കൊച്ചുമോളെ പേര് ശിവാനി.
0: ആഹാ, ശിവാനിക്ക് നല്ല അടിപൊളി ആശംസ പറഞ്ഞു. ഓക്കെ, അപ്പോ ശിവാനി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിന ആശംസകൾ. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ജന്മദിനാശംസകൾ.

അപ്പോൾ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം നിന്നും സ്നേഹത്തോടെ ഏറ്റവും പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ കൊല്ലം വിപണിയും സജീവമാകുകയാണ്. മത്സരത്തിന് വിസിൽ മുഴങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രിയ താരങ്ങളുടെ ചിത്രങ്ങൾക്കും രാജ്യങ്ങളുടെ ജേഴ്സിയും കൊടികളും വാങ്ങാനായി ആരാധകരുടെ തിരക്കാണ് കൊല്ലത്ത്. മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ തന്നെയാണ് വിപണിയിലെ പ്രിയ താരങ്ങൾ. ഇവരുടെ ജേഴ്സികൾക്കൊപ്പം ലോകകപ്പ് കളിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം കൊടികൾ ആലേഖനം ചെയ്ത 15 മീറ്റർ വരെ നീളമുള്ള തുണിയിലുള്ള തോരണങ്ങളാണ് മറ്റൊരു പ്രധാന ആകർഷണം. ടിബറ്റൻ ഫ്ലാഗ് രൂപത്തിലുള്ള 50 രൂപയുടെ തോരണം മുതൽ 3000 രൂപയുടെ വരെ തോരണങ്ങൾ ലഭ്യമാണ് കൊല്ലം പായ്ക്കടയിലുള്ള വിവിധ കൊടിക്കടകളിൽ. മലപ്പുറം പോലെ അല്ലെങ്കിലും കൊല്ലത്തും ആവേശം ഒട്ടും കുറവല്ല. അർജന്റീനയും ബ്രസീലും ഫ്രാൻസും കൂടാതെ പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കൊടികളും ധാരാളമായി പായ്ക്കടയിൽ വിറ്റുപോകുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിലും ആരാധകർ മത്സരിക്കുകയാണ് ഇവിടെ. പ്രിയ താരങ്ങളുടെ ചെറിയ കട്ടൗട്ടുകൾ, മുഖംമൂടി, കീചെയിനുകൾ, മൊബൈൽ കവറുകൾ തുടങ്ങിയവയും ലഭ്യമാണ് പായ്ക്കടയിലെ കൊടിക്കടകളിൽ. ഓൺലൈൻ വഴിയും വിൽപ്പന സജീവമാണ്.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: Ultramarine
1: is spelled as ULTRAMARINE.
2: This is a noun and is a deep vivid blue color and a highly prized pigment. The word comes from the Latin ultramarinus, meaning beyond the sea. മലയാളത്തിൽ ആകാശനീലിമയാർന്ന അതിലീനവർണമായ കടലിനപ്പുറത്തുള്ള എന്നൊക്കെ അർത്ഥം.
1: Thank you all.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: ഇപ്പൊ മഴ കൂടുതലുള്ള സമയമാണല്ലേ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മഴ ഇങ്ങനെ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ ഈ മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം മൊത്തത്തിൽ അങ്ങ് തണുപ്പായിരിക്കും. ഫുള്ള് രാത്രിയായാലും പകലായാലും എല്ലാം തണുത്തൊരു അന്തരീക്ഷമായിരിക്കും. ഈ അന്തരീക്ഷത്തില് നമ്മള് വയസ്സായ അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ട്. ഒരുപാട് അവരനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം വയസ്സായവര് മാത്രമല്ല, ചെറുപ്പക്കാരായാലും എല്ലാവരും അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാദം എന്ന് പറയുന്നത്. പ്രായം ചെന്നവരിൽ ഇന്ന് പൊതുവേ കണ്ടുവരുന്ന ഒരു അസുഖമാണ് വാദരോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാരിലായാലും ഈ ജോയിന്റ് പെയിൻസ്, കൈകാലും മുട്ടുവേദന, ഉപ്പൂറ്റി വേദന, പിന്നെ അതുപോലെ തന്നെ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലൊക്കെ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാല് തറയെ കുത്തുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയെല്ലാം പെരുത്ത് കയറുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത് തന്നെ. അപ്പം നമുക്ക് ഈ വാദത്തിൽ നിന്നും ഈ ജോയിന്റ് പെയിൻസിലൊക്കെ നിന്നും യോഗയിലൂടെ എങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ യോഗാഗുരു നമുക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് വാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
2: അതെ, നമുക്ക് ഈ മഴക്കാലം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ആരോഗ്യത്തിന് അല്പം ദോഷം ചെയ്യുന്നൊരു സമയമാണ്. ഇനിയിപ്പോ അങ്ങോട്ട് കർക്കിടക മാസമൊക്കെ വരുന്നു. അപ്പോ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഒരല്പം സാരമായിട്ട് ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യമൊന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പൊ അതിൽ കുറച്ചധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വാദരോഗം എന്ന് പറയുന്നത്. പ്രായമായവരിൽ മാത്രമല്ല, ഇന്നിപ്പോ ചെറുപ്പക്കാരിലും ഒക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം പൊതുവെ നമ്മുടെ ശരീരത്തിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വ്യായാമം ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തോന്നാറില്ല. ഇനി വ്യായാമം ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാനും പറ്റത്തില്ല, കാരണം മഴയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കലരുമ്പോ, അതായത് നമ്മുടെ മടിയും ഈ അന്തരീക്ഷത്തിന്റെ ഈ ഒരു അവസ്ഥയും കൂടെ കൂട്ടി കുഴയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാതെയാവും. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതാവുമ്പോൾ ഈ പ്രശ്നം വീണ്ടും രൂക്ഷമാകും. ശരിക്കും മഴക്കാലവും നമ്മുടെ ശരീരവും തമ്മിലൊരു വലിയ കണക്ഷനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ ഒക്കെ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർ ചെറിയ പഴഞ്ചൊല്ലോടുകൂടിയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2022 ഇന്ത്യൻ ജേണൽ ഓഫ് റുമാറ്റോളജിയിൽ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് ഏകദേശം 68% ആർത്രൈറ്റിസ് പേഷ്യൻസ് മഴക്കാലമാകുമ്പോൾ അവരുടെ വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള സ്റ്റിഫ്നെസ്, ജോയിന്റ് പെയിൻസ് ഒക്കെ കൂടിയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സാധാരണ ഒരു സമയത്തേക്കാളും. അപ്പോൾ ഈ ഒരു മഴ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകൾ.
1: ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഴക്കാലമാകുമ്പോൾ ഈ അസുഖങ്ങൾ, വാദം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ സമയങ്ങളിൽ ഈ വേദനയായാലും ബുദ്ധിമുട്ടുകളായാലും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്?
2: ഒന്നാമതായിട്ട് ഈ ബാരോമെട്രിക് പ്രഷർ ഡ്രോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മഴക്കാലത്ത്. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയും മഴ പെയ്യുന്നത് നമ്മുടെ മുട്ടിൽ അറിയാൻ പറ്റും എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതാണ്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബാരോമെട്രിക് പ്രഷർ കുറയുമ്പോൾ നമ്മുടെ മുട്ടിലെ സൈനോവിയൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ ജോയിൻസിനെ ഫില്ല് ചെയ്യുന്ന ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ മുട്ടിന് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് നിൽക്കുന്നത്. വേദനയൊന്നും അധികം വരാതെയൊക്കെ കൊണ്ടുപോകുന്ന ഈ ലൂബ്രിക്കൻ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ജോയിൻറ്റിനോട് അനുബന്ധിക്കുന്ന ടിഷ്യൂസ് പതുക്കെ പതുക്കെ ഈ പ്രഷർ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അത് പതുക്കെ നമ്മുടെ നെർവ്സിനെ, അവിടെ ഉള്ള നെർവ്സിനെ പതുക്കെ ഒന്ന് പ്രഷർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ജോയിൻസിന് പതുക്കെ പെയിൻ വന്ന് തുടങ്ങും. ജോയിൻസിന് മാത്രമല്ല, നമ്മുടെ ഈ കൈവിരലിൻ്റെ ജോയിൻസിനൊക്കെ വേദന, കൈവിരൽ കൈക്ക് വേദന, ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ജോയിൻസിന് വേദന, ഇതെല്ലാം സംഭവിക്കും. ഇത് പ്രധാനമായിട്ടും ഈ ബാരോമെട്രിക് പ്രഷർ ഡ്രോപ്പ് ആവുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമതായിട്ട് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നൊരു അവസ്ഥ വരും ഈ ഒരു മഴക്കാലത്ത്. മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റിഫ്നെസ് വരും, ജോയിൻസിന് സ്റ്റിഫ്നെസ്സും വരും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ വേദന, ആദ്യം പതുക്കെ ആയിരിക്കും വേദന വരുന്നത്, പിന്നെ പിന്നെ രൂക്ഷതയിലേക്ക് എത്തും. അസഹനീയമായ വേദന പലർക്കും പറയപ്പെടാറുണ്ട്. ഈ സ്റ്റെപ്പ് കയറുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുന്നുണ്ട്. അത് ഈ ഒരു സമയത്ത് കൂടും. അപ്പോൾ ഈ റുമാൻഡോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഈ പ്രശ്നം വളരെയധികം കൂടും. പിന്നീട് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ പോകുന്നു. നമുക്ക് മഴയാകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യം തോന്നുന്നില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനോ ഒക്കെ പോയിക്കൊണ്ടിരുന്നവരാണ്, അവരും ഇത്തരം കാര്യങ്ങളെല്ലാം അങ്ങ് നിർത്തും, കാരണം മഴയായതുകൊണ്ട്. പിന്നെ പൊതുവേ ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് നമുക്കൊരു മടി പിടിക്കുന്നൊരു സമയമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു തലമാണത്. മടി പിടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം അതിന് എസ് പറയുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയമാണെങ്കിൽ പൊതിച്ചു കൂടി കിടക്കാനാണ്, കാരണം നമ്മുടെ തലച്ചോറിന് എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഒന്ന് പൊതിച്ചു കൂടി കിടക്കാം, നാളെ മഴ മാറുമ്പോൾ നമുക്ക് വ്യായാമത്തിന് പോകാം എന്ന് മനസ്സപ്പം പറയും, നമ്മൾ അതിന് എസ് പറയും. എല്ലാ ദിവസവും ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വ്യായാമം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു ക്വാളിറ്റി കുറയുന്നു. അത് മാത്രമല്ല, നമ്മുടെ ജോയിൻസ് ഒന്നും വനങ്ങാതെ സ്റ്റിഫായി തുടങ്ങുന്നു. പതുക്കെ പതുക്കെ വേദനകൾ നമുക്ക് സംഭവിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിൽ ഈ ഹ്യൂമിഡിറ്റി നമുക്ക് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടാനുള്ളൊരു കാരണമാണ്. പ്രത്യേകിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, റുമാൻഡോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരെല്ലാം ഈ ഹ്യൂമിഡിറ്റി കാരണം ബോഡിയിലൊരു എക്സ്ട്രാ ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഇത് നമ്മുടെ ജോയിൻസിനും ടിഷ്യൂസിനും ഒക്കെ സ്ട്രെയിൻ തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അത് വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളെ വഷളാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ആൾക്കാർ പറയാറുള്ളത്. ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഒന്ന് റുമാൻഡോയിഡ് ആർത്രൈറ്റിസ്. ഇത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, തണുപ്പ് കൂടുന്നതനുസരിച്ച് അവരെ കാർട്ടിലേജസിലൊക്കെ വേദന വന്നു തുടങ്ങും, കാർട്ടിലേജസ് തിന്നാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ റഫായിട്ട് ഫീൽ ചെയ്യും. നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ അവർക്ക് വളരെയധികം വേദനാജനകമായ ഒരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ ഈ റുമാൻഡോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് ട്രിഗർ ചെയ്യും, അത് നമ്മുടെ ജോയിൻസിന് സ്വെല്ലിംഗ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു മടിയും ക്ഷീണവും ഒക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് മഴക്കാലത്ത് അവർക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റലൈസേഷൻ വരും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഉപ്പൂറ്റി വേദന ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നത്, അതും ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിലും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണും. കൂടുതൽ ഓയിലി ഫുഡ് കഴിക്കുന്നവർ, ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഉപ്പൂറ്റി വേദനയൊക്കെ വളരെ കൂടുതലായിട്ട് കാണും.
1: ഇപ്പം നമ്മൾ വാദത്തെക്കുറിച്ചും ഉപ്പൂറ്റി വേദന, നമ്മുടെ ജോയിൻറ്റ് പെയിൻ എല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഏതൊക്കെ ഫുഡുകൾ മൂലമാണ് ഇത് ഉണ്ടാകുന്നതെന്നും ഒക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് യോഗയിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്?
2: മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ട് യോഗയിൽ കൂടെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഒരു മടി പിടിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ആദ്യം മനസ്സിൽ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ മടി പിടിക്കുന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനോട് നോ പറയാനുള്ളൊരു ആർജവം നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിന് എസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് സുഖമാണ്, പക്ഷേ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ പിടിപെടും. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, ജോയിൻറ്റ് പെയിൻ ഉള്ളവർ, ഒന്നാമതായിട്ട് പ്രായത്തിൻ്റെ കാര്യത്തിലൊന്ന് തരംതിരിക്കേണ്ടി വരും. പ്രായമായ ആൾക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും, പ്രായമായ ആൾക്കാരുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പ്രഭാതത്തിൽ തന്നെ ഒരു യോഗാ പരിശീലനം കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചെറുപ്പക്കാരിലും അതുപോലെ തന്നെയാണ്. കാരണം പ്രഭാതത്തിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ഋതം, ഒരു താളം അങ്ങ് മാറിക്കിട്ടും. അതായത് തെറ്റായ ഒരു താളക്രമത്തിൽ പോകുമ്പോഴാണ് പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരുന്നത്. താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ താളം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊരു താളമുണ്ട്, നമ്മുടെ ഓരോ ഹൃദയമെടുപ്പിനും ഒരു താളമുണ്ട്. ഇതെല്ലാ താളങ്ങളും ശരിയായ രീതിയിൽ ആരോഗ്യപരമായിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സും ശരീരവും നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഈ ഒരു താളം പ്രഭാതത്തിൽ തന്നെ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ പ്രായമായ ആൾക്കാരിലേക്ക് വരുമ്പോൾ ഒരുപാട് കട്ടിയുള്ള യോഗാസനങ്ങളോ അല്ലെങ്കിൽ ശരീരം ഒരുപാട് ഇട്ട് കഠിനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. പ്രായമായ ആൾക്കാർ വളരെ സാവധാനത്തിൽ ഒരു സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസിൽ തുടങ്ങുക. അത് ചെറുപ്പക്കാരെക്കാളും ഈ സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് കുറച്ചും കൂടെ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചെറുപ്പക്കാരുടെ അത്രയും ഫാസ്റ്റായിട്ടൊന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ചെറുപ്പക്കാരെ വെച്ച് കമ്പയർ ചെയ്യുക ഒന്നും വേണ്ട. നമ്മുടെ ശരീരത്തിന് ഇപ്പം ഈ ഒരു സ്പീഡിലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, മതി. അത് ഉൾക്കൊണ്ട് ഒരല്പസമയെടുത്ത് സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം പ്രായമായവരുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ലളിതമായിട്ടുള്ള യോഗാസന മുറകൾ. ഇപ്പോൾ ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ കൂടുതലും അവർക്ക് നടുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, മുട്ടിന് വേദന, ഈ ആംഗിൾ ജോയിൻസിൻ്റെ വേദന ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് അവർക്ക് പറയാനുള്ളത്. ചിലർക്ക് കഴുത്തിൻ്റെ വേദനയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇവർക്ക് ഒരു നല്ല യോഗ ട്രെയിനറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റീഹാബും കൂടെ ചേർത്തിട്ടുള്ള ഒരു യോഗ പരിശീലനമായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. മുട്ടിന് വേദനയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കൊണ്ട് മുട്ട് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുട്ടിന് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഹോൾഡിങ് പൊസിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ഒന്ന് റീഹാബും യോഗയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പരിശീലനമാണെങ്കിൽ അവരുടെ പ്രശ്നത്തിന് കുറച്ചൊരു പരിഹാരം ഉണ്ടാകും. അങ്ങനെ മുട്ടൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം വീണ്ടും നമുക്ക് യോഗാസന മുറകളിലേക്ക് പോകാം. ഇവിടെ ശരിയായ ഒരു ട്രെയിനറിൻ്റെ അടുത്തുള്ള പരിശീലനത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ വജ്രാസനം എന്ന് പറയുന്നൊരു യോഗാസനമുണ്ട്. മുട്ട് മടക്കി ഇരിക്കുന്ന ഒരു യോഗാസനമാണ് ഇത്. ഒരു മുട്ടിന് പ്രശ്നമുള്ള ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അപ്പോൾ അത്തരം യോഗാസനങ്ങൾ ഒഴിവാക്കണം എന്ന് ഇവർക്ക് മനസ്സിലാവണം. അതിനാണ് ഒരു ട്രെയിനറുടെ ആവശ്യം വേണ്ടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മുട്ടിന് റീഹാബ് ചെയ്യുക, അല്ലെങ്കിൽ നടുവിന് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ കമന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ യോഗാസനങ്ങളുണ്ട്. ഈ കമന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് സംഭവിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ദഹന സംബന്ധമായ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നടുവേദനയ്ക്ക് ഉള്ള യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ശലഭാസനം എന്ന് പറയുന്ന ഒരു യോഗാസനം. ശലഭാസനം എന്ന് പറയുന്നത് നമ്മൾ കമന്ന് കിടന്നുകൊണ്ട് ഓരോ കാലും ബാക്കിലേക്ക് ഉയർത്തുന്ന ഒരു യോഗാസനമാണ്. അപ്പോൾ വയറിന് നല്ല പ്രഷർ കിട്ടുന്നുണ്ട്, ഈ കാലുകൾ ഉയർത്തുമ്പോൾ നടുവിനും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നടുവിൻ്റെ വേദനയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം പ്രായമായവർ സാവധാനത്തിൽ റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള യോഗ മുറകളായിരിക്കണം ചെയ്യേണ്ടത്. ചെറുപ്പക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു അവർക്കൊരു 15 മിനിറ്റൊക്കെ ഒരു വോമിങ് അപ്പ് മതിയാവും. കാരണം അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറച്ചും കൂടെ അവർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഒരു 15 മിനിറ്റ് സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് കൊടുത്തതിന് ശേഷം അവരുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള യോഗാസനങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ മേരുദണ്ഡാസനം, ശലഭാസനം, വജ്രാസനം, ഭുജംഗാസനം, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള യോഗാസനങ്ങൾ തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റും. ഇനി യോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ത്രികോണാസനം പോലുള്ള യോഗാസനങ്ങൾ. ത്രികോണാസനമൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ ഓരോ ശരീരഘടന അനുസരിച്ച്. അപ്പോൾ ത്രികോണാസനം, പിന്നെ മാർജാരാസനം, സർവാംഗാസനം, അങ്ങനെയുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് വളരെയധികം പരിഹാരം ഉണ്ടാവും. അവരുടെ വേദനകൾ പതുക്കെ പതുക്കെ മാറി തുടങ്ങും. പെയിൻ മാനേജ്മെൻറ്റ് യോഗയിൽ ഒരു വലിയ ഘടകമാണ്. തുടക്കത്തിൽ നമ്മുടെ വേദന കുറയ്ക്കുന്ന ഒരു വേദന സംഹാരിയാണ് യോഗ എന്ന് പറയുന്നത്. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾക്കൊക്കെ നല്ല ബലം കിട്ടും. അത് മാത്രമല്ല സ്ഥിരമായിട്ടുള്ള യോഗാസനം നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, വഴക്കം വളരെയധികം മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ പേശികൾക്ക് ബലക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ, ബാലൻസ് കുറയുന്നവർ, ഇവർക്കൊക്കെ കുറച്ച് നാളത്തെ യോഗ പരിശീലനം കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ സാധാരണയായിട്ട് എന്താ കാണുന്നത്, ഒരു വേദന വരുമ്പോൾ നമ്മളൊരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നു. അപ്പോൾ ഇത് ഒരു തൽക്കാല ആശ്വാസത്തിൽ നിന്നും വിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാല ആശ്വാസത്തിനേക്കാളും നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഭാവിയിൽ ഈ പ്രശ്നം നമ്മളെ അലട്ടാതിരിക്കാൻ വേണ്ടിയാണ് അല്പം സമയമെടുത്തുകൊണ്ട് ഇത്തരം യോഗാ പരിശീലനങ്ങളിലേക്ക് കടക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഉള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് യോഗയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിൻ്റെ തലമാണ്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മടി പിടിക്കുന്ന ഒരു മനസ്സ് വരും, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, ആഗ്രഹമുണ്ടെങ്കിലും പലതും നമുക്ക് തോന്നത്തില്ല. പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ശരീരം അനങ്ങാത്തതുകൊണ്ടും അല്ലെങ്കിൽ വ്യായാമം ഒന്നും ചെയ്യാത്തതുകൊണ്ടും നമ്മുടെ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ വളരെ കൂടുതലായിട്ട് കാണപ്പെടും. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് വീണ്ടും കൂടും. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റെഡ്യൂസ് ചെയ്യുകയും നല്ല ഹോർമോൺസ് തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു യോഗ പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെഡിറ്റേഷൻസ്, ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമങ്ങൾ, പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ, ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കൂടുതലും കൊടുക്കുന്ന പ്രാണായാമം എന്ന് പറയുന്നത് ഹീറ്റിംഗ് പ്രാണായാമസാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യഭേദന പ്രാണായാമം, അത് ശരീരത്തിൽ കുറച്ചും കൂടെ ടെമ്പറേച്ചർ റെഗുലറൈസ് ചെയ്യുന്നൊരു പ്രാണായാമമാണ്. ഹീറ്റിംഗ് പ്രാണായാമസ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ജലദോഷം, പനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ആകെ ബ്ലഡ് സർക്കുലേഷനിൽ മാറ്റങ്ങളുണ്ടാവും. ശ്വാസത്തിൻ്റെ താളം ആരോഗ്യപരമായ നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ശ്വാസത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ പ്രാണായാമത്തിൽ കൂടെയാണ് ശരീരത്തിലെ 80% ടോക്സിൻസും പുറത്തേക്ക് കളയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ യോഗ പരിശീലനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലും നമ്മുടെ വൈകാരിക തലത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിൻ്റെ ഒരു വലിയ ആയുധമാണ് യോഗ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മടി, അലസത, കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ടുള്ള താല്പര്യക്കുറവ്, ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ പതുക്കെ പതുക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
1: ഇപ്പൊ നമ്മൾ വാദത്തെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എങ്ങനെ മരുന്നില്ലാതെ യോഗയിലൂടെ നമുക്ക് ഇതൊക്കെ മാറ്റാം എന്നതിനെ കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ടിപ്സുകൾ എന്തെങ്കിലും ഉണ്ടോ?
2: ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ എണ്ണ തേച്ചുള്ള കുളി വളരെ ഫലപ്രദമാണ്. അത് മാത്രമല്ല, മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതാണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ ഒരു ടി വിയുടെ റിമോട്ട് എടുക്കാൻ പോകാനായിരിക്കും, ഒരു പാത്രം അപ്പുറത്ത് കൊണ്ട് വെക്കാനായിരിക്കും, അത് ചെയ്തുകൊണ്ടേ ഇരിക്കാം. മൂവ്മെൻറ്റ് എപ്പോഴും എൻ്റെ ശരീരത്തിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, തുളസി ഇലയിട്ട് വെള്ളം കുടിക്കുന്നത്, തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഇത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ഒഴിവാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ അച്ചാർ, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത സാധനങ്ങൾ, ഇതെല്ലാം ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.
1: ഇന്നത്തെ സുഗുണഭവന്തൂരിൽ നമ്മുടെ യോഗ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മരുന്ന് മൂലമല്ലാതെ എങ്ങനെ നമുക്ക് വാദരോഗങ്ങളും നമ്മുടെ ജോയിന്റ് പെയിൻസും കാല് ഉപ്പൂറ്റി വേദന ഇങ്ങനെയുള്ള രോഗങ്ങൾ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അറിവ് നമുക്ക് പകർന്നു തന്ന യോഗ ഗുരു പ്രിയ ആന്റണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
3: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവീയ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. അപ്പോൾ ഇനി വാട്സ്ആപ്പ് മെലഡിയുടെ സമയമാണ്. 11 മണിവരെയാണ് സമയം. പെട്ടെന്ന് തന്നെ ഇഷ്ടഗാനങ്ങൾ മെസ്സേജ് അയക്കുക. നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് കേട്ടോ ഇനി ഒരു 11 മണി വരെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല നല്ല ഗാനങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോൾ മെസ്സേജ് അയക്കണം അതിനായിട്ട്. അപ്പോൾ മെസ്സേജ് അയക്കണ നമ്പർ 9809091311. ഓക്കെ, ഈ നമ്പറിലേക്ക് ഇഷ്ടഗാനങ്ങൾ മെസ്സേജ് അയക്കൂ. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിലാഷാണ് കേട്ടോ, കൊല്ലത്ത് നിന്നും. അഭിലാഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അതിമനോഹരമായൊരു ഗാനം. ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ എത്ര മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞെന്നറിയാമോ? ഒരുപാട് മെസ്സേജുകൾ വന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്നാണ് ആദ്യത്തെ ഒരു മെസ്സേജ് എടുത്തത്. അപ്പോൾ അതും വളരെ മനോഹരമായൊരു ഗാനം. നമുക്ക് ആ ഒരു ഗാനം കേൾക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നും ഈ ഗാനത്തിൻ്റെ ആ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടമോ ഒന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് പാട്ടാണെന്നാണ് അറിയേണ്ടത് അല്ലേ? അതെ, ആ പാട്ടാണ് അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് നീ എന്ന് പറയുന്ന മനോഹരമായ ഗാനം. ഈ അടുത്ത സമയത്തും ഒക്കെ ഒരുപാട് സ്റ്റേജ് ഷോയിലൊക്കെ ഇത് പാടുന്നത് കാണുമ്പോൾ ആളുകൾക്ക് അതിനുള്ള ഇഷ്ടമൊക്കെ കാണാൻ രസമാണ്. അദ്വൈതം എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പോൾ നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ? വളരെ മനോഹരമായ ഗാനമല്ലേ? ആ ഗാനത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ വാട്സപ്പ് മെലഡി ഇവിടെ തുടങ്ങുകയാണ്.

ഒക്കെ നല്ല മനോഹരമായ ഒരു ഗാനം അദ്വൈതം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയായിരുന്നു ഗാനം ആലപിച്ചിരുന്നത്. എം ജി രാധാകൃഷ്ണനാണ് എന്റെ സംഗീതം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഗാനത്തോടുകൂടിയാണ് ഇന്നത്തെ വാട്സപ്പ് മണ്ടി തുടങ്ങിയത്. നമ്മൾ ഇനി അടുത്തൊരു മെസ്സേജിലേക്ക് പോകണം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവദർശാണ്. അപ്പോൾ ദേവദർശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നല്ല അടിപൊളിയൊരു തമിഴ് ഗാനമാണ് കേട്ടോ. അതായത് കുളിച്ചാൽ കുത്താലം എന്നുള്ള പാട്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ദ്വൈറ്റ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. എ ആർ റഹ്മാനാണ് ഇതിൻ്റെ സംഗീതം. നമുക്ക് ഈ ഒരു ഗാനം കേട്ടാലോ? അടിപൊളി ഗാനമാണ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടഗാനങ്ങൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809901311. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. അടുത്ത മെസ്സേജിലേക്കാണ് പോകുന്നത്. ഗുഡ് മോർണിംഗ് ഡിയർ. ഗുഡ് മോർണിംഗ്. നോക്കിയിരിക്കുമായിരുന്നു എന്റെ വാട്സപ്പ് മെലഡി തുടങ്ങാത്ത എന്ന്. ഓക്കേ, തുടങ്ങി കേട്ടോ. ഓക്കേ, ഇത് മെസ്സേജ് അയച്ചിരിക്കുന്ന FCMC ആഗ്രോ ബസാറിൽ നിന്നാണ്. അനുവാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അനു ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ഓക്കേ, 1997 പുറത്തിറങ്ങിയ കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മമ്മൂക്കയും ശാലിനിയൊക്കെ അഭിനയിച്ച് ദിലീപൊക്കെ ഉള്ള ഒരു ചിത്രമായിരുന്നു. ശോഭന അങ്ങനെ കുറേ വലിയൊരു താരനിര തന്നെ അഭിനയിച്ചിരുന്നൊരു ചിത്രമായിരുന്നു കളിയൂഞ്ഞാൽ. അതിലെ ഒരു മനോഹരമായ ഗാനമാണ്. ഇതിൻ്റെ സംഗീതം ഇളയരാജയാണ്, വരികൾ കൈത്തപ്രുവാണ്, ഭാവതരണിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ഗാനം കേൾക്കാം.

ഓക്കെ, സമയം 10:32:32 ആയിരിക്കും. നോക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡിയാണ്. അടുത്തൊരു മെസ്സേജ് അടിപൊളി ഗാനമാണ് കേട്ടോ. ആവശ്യപ്പെട്ടിരിക്കുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത് പട്ടത്താനത്ത് നിന്നും ശിവചേച്ചിയാണ്. ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം നീയല്ലേ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനമാണ്. ഇളയരാജ സംഗീതമാണ്, എസ് രമേശ് എന്നാരുടെ വരികളാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും രാധിക തിലകും ചേർന്നിട്ടാണ്. അടിപൊളി ഗാനം അല്ലേ? നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. നല്ല അടിപൊളിയൊരു ഗാനം കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഹിന്ദി ഗാനമാണ് കേട്ടോ. അപ്പോൾ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യമാണ്. ഹലോ ശ്രീലക്ഷ്മി, എൻ്റെ പേര് സുബ്രഹ്മണ്യം. ഗുപ്തലെ ഒരു ഗാനം വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ, ബോബിഡിയോളിൻ്റെ ചിത്രമാണ്, ഗുപ്ത ഹിന്ദി ചിത്രമാണ്. അപ്പോൾ അതിലെല്ലാം നല്ല അടിപൊളി ഗാനമാണ്. എനിക്ക് തോന്നുന്നു 90s ഇറങ്ങിയ ഗാനങ്ങളെല്ലാം വളരെ മനോഹരമായൊരു ഗാനമാണ്. അതിൽ എനിക്കും ഈ ഒരു ഗാനമൊക്കെ ഇഷ്ടമാണ്. എനിക്കിതിനകത്ത് എല്ലാ ഗാനങ്ങളും ഇഷ്ടമാണ്. മേരേ ആബോ മേ തൂ എന്നൊക്കെ തുടങ്ങുന്നൊരു ഗാനമൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യം ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു നല്ല ഗാനം വയ്ക്കുക എന്നാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് നമ്മുടെ കുറച്ചുകൂടി അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയൊരു പാട്ടുണ്ട്, ദുനിയ ഹസീനോ കമേല എന്ന് തുടങ്ങുന്നൊരു അടിപൊളി ഒരു ഗാനമാണ്. അത് നമ്മുടെ ഉദിത് നാരായണനും സുനിത റാവുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വിജുഷയാണ് എൻ്റെ സംഗീതം, ആനന്ദ് പക്ഷിയാണ് എൻ്റെ വരികൾ. അപ്പോൾ നമുക്ക് ആ ഒരു അടിപൊളി ഒരു ഗാനം കേട്ടാലോ. ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയൊരു ഗാനമാണ്, സൂപ്പർ ഗാനമാണ്. കേൾക്കാം ഗുപ്തലായി.

ഓക്കെ, നല്ല അടിപൊളി ഗാനമായിരുന്നു ഗുപ്തൻ ഹിന്ദി ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് അടുത്തൊരു മെസ്സേജിലേക്കാണ്. ഓക്കെ, നോക്കാമാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഐ ആം ഗ്രേസി ഫ്രം പോളയത്തോട്. എനിക്ക് എടക്കാട് ബറ്റാലിയൻ എന്ന മൂവിയിലെ നീ ഹിമമഴയായി എന്ന സോങ് പ്ലേ ചെയ്യുമോ? ഐ ഡെഡിക്കേറ്റ് ദിസ് സോങ് ഫോർ ദ ഓൾ ടീം ഓഫ് റേഡിയോ ബെൻസിഗർ. താങ്ക് യു. ഓക്കെ, സന്തോഷം. അപ്പോൾ ഗ്രേസ് ജിജിയാണ് പോളയത്തോട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. എടക്കാട് ബറ്റാലിയൻ എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നും നീ ഹിമമഴയായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിപൊളി ഗാനമാണ്, നമുക്ക് ഗാനം കേൾക്കാം.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെൽഡി ആണ്. അപ്പോ സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്ത മെസ്സേജ്. ശുഭദിനം ശ്രീ, എനിക്ക് ഒരു ഗാനം വെക്കുമോ? താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ. ഞാൻ കുട്ടിസാർ. ഓക്കെ, കുട്ടിസാറാണ് കേട്ടോ ഈ ഒരു അടിപൊളി ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാർ ദേവരാജൻ മാഷിന്റെ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു മനോഹരമായ ഗാനം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് AM രാജയാണ്. ഗാനം കേൾക്കാം.

ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
2: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
1: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
3: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. സമയം 10 കഴിഞ്ഞ് 47:37 ആയിരിക്കുന്നു. അടുത്ത അടിപൊളിയൊരു ഗാനം കേൾക്കാൻ പോകണം കേട്ടോ നമ്മൾ. അപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാ നോക്കാം. ഹായ്, ഇന്ന് എൻ്റെ ഫ്രണ്ട് ആദിത്യന്റെ ബർത്ത്ഡേ ആണ്. അവന് വേണ്ടി ആവേശം മൂവിയിലെ ആറുമാതം എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും, നല്ല അടിപൊളിയൊരു ഗാനമാണ് ആവേശം എന്ന ചിത്രത്തിലെ. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. ഒപ്പം നമ്മുടെ ആദിത്യന് ജന്മദിനാശംസകൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലുണ്ട്. അപ്പം ഗാനത്തിലേക്ക് പോവുകയാണ്.

ഇപ്പോഴത്തെ പെട്ടിട്ട് അങ്ങോട്ട് കളറായല്ലേ, അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമസ്കാരം, ഞാൻ ഷാരോൺ ഉളിയക്കോളിൽ നിന്ന്. മാണിക്കക്കുയിലെ നീ എന്ന പാട്ട് വെക്കണേന്നാണ് കേട്ടോ ഷാരോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ. ഒൻ വി കുറുപ്പ് സാറിൻ്റെ വരികളാണ്, എസ് പി വെങ്കടേഷാണ് എൻ്റെ സംഗീതം, എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. തുടർക്കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ്, നമുക്ക് കേൾക്കാം ഗാനം.

ഓക്കേ, അങ്ങനെ ഈ സമയം 10 മണിക്ക് ഞാൻ 15 മിനിറ്റ്. നമുക്ക് ഇനി ഒരു മെസ്സേജ് കൂടെ വായിക്കാനുള്ള സമയമുള്ളൂ. അതായത് നമ്മുടെ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. നോക്കട്ടെ, അപ്പോ വാഹിദേട്ടനാണ് കേട്ടോ പരിവർത്തനം നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നീർപ്പളുങ്കുകൾ ചിതറി വീഴുന്ന എന്ന് പറയുന്ന ഗാനമാണ്. അതായത് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഗാനമാണ് വാഹിദേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികളാണ്, സംഗീതം എസ് ബാലകൃഷ്ണനാണ്, എം ജി ശ്രീകുമാറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയൊരു ഗാനം, മനോഹരമായ ഗാനം, ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തോടൊപ്പം ഇന്നത്തെ വാട്സ്ആപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ രാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഫ്രീക്വൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: നമ്മളിപ്പോ ഉള്ളത് നോർബർട്ട് എന്ന് പറഞ്ഞ കായൽ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ചേട്ടന്റെ മത്സ്യയാനത്തിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചേട്ടൻ പറഞ്ഞ കുറച്ച് ശംഖിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞു കേട്ടോ, ശംഖ് ഒന്ന് കാണിച്ചേ. ഇതാണ് ശംഖ്. ഈ ശംഖാണ് ഇവരുടെ വില്ലൻ അല്ലേ?
3: ഈ ശംഖാണ്
2: ഇതെങ്ങനെയാ ഇത് പ്രശ്നം? വലയിൽ എന്താ പറ്റും ഇത്?
3: ഇത് വലയിൽ നമ്മള് വല കൊണ്ടിട്ട് ഉടനെ വലയിൽ ഓടി കയറി, പിന്നെ അതിനകത്ത് മത്സ്യം കയറത്തില്ല, പിന്നെ മത്സ്യം ഉൽപ്പാദിക്കുന്നില്ല. കാരണം വെച്ചാൽ കൊഞ്ചക്ക ഉൽപാദനം കാണുന്നുണ്ട് വെള്ളത്തില്, പക്ഷെ അത് ഒരു കാരണവശാലും നിൽക്കുന്നില്ല.
2: ഈ പറഞ്ഞ ഈ ശംഖാണ് ഇവരുടെ ഏറ്റവും വലിയ വില്ലൻ.
3: ഇത് കായലിൽ മൊത്തം,
2: കായലിൽ മൊത്തം ഉണ്ടല്ലേ,
3: കായലിൽ മൊത്തത്തിലായിട്ടുണ്ട്.
2: ചേട്ടൻ നമ്മളെ വള്ളത്തിൽ കൊണ്ട് പോവാണ്, ചേട്ടന്റെ ചെറിയ തോണിയില് നമ്മളെ കൊണ്ട് പോവാണ്. നമ്മള് ചേട്ടന്റെ ഒരു എന്തൊരു മത്സ്യകൃഷി, എന്താ ചേട്ടാ?
3: മത്സ്യകൃഷിയുണ്ട്,
2: കൃഷിയുണ്ട്. അങ്ങോട്ടേക്ക് പോവാണ് അല്ലേ?
3: അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി.
2: എന്താണ് ആ പദ്ധതിയുടെ പേര്?
3: അത് മത്സ്യകൃഷി എന്ന് ഉള്ളത് തന്നെ പേര്.
2: പേര് പേര് ഇപ്പൊ എന്താ സബ്സിഡി ആണോ എന്താണ്?
3: സബ്സിഡി ഒന്നും ഇല്ല, നമുക്ക് തരുന്നു നാഗക്കൂടിന്റെയും തീറ്റയുടെയും ഈ പൈസ കൂട് പണിഞ്ഞ് വെള്ളത്തിലിറക്കി തരും. അത് നമുക്ക് തിരിച്ചടവൊന്നുമില്ല,
2: തിരിച്ചടവൊന്നുമില്ല. അപ്പൊ നമ്മള് കൃഷി ചെയ്ത് നമ്മള് വിളവ്
3: വിജയിപ്പിച്ച് നമ്മള് കാണിക്കണം,
2: കാണിക്കണം. അതായത് പദ്ധതി വിജയിപ്പിച്ച് കാണിക്കണം,
3: അത് കാണിക്കണം.
2: അപ്പൊ ഇത് നമ്മൾ ഈ കരയിൽ നിന്ന് എത്ര ദൂരമുണ്ട് നിങ്ങളുടെ ഈ ഒരു ഷെഡിലേക്ക്?
3: കരയിൽ നിന്ന് ഒരു 50 മീറ്റർ.
2: 50 മീറ്റർ ദൂരമുണ്ട്,
3: ദൂരമുണ്ട്. അപ്പുറത്തോട്ട് ബോട്ടിയാല,
2: ബോട്ടിയാല. ഇപ്പൊ ഇതിനകത്ത് ഇതാണോ ഒരു ടീമിന്റെ?
3: ഒരു ടീമിന്റെ അല്ലാതെ 8 ടീമിന്റെ.
2: 8 ടീമിന്റെയാണ്. ഇതേപോലെ ചെറിയ ബെയിലിയൊക്കെ കെട്ടി മത്സ്യകൃഷിയായിട്ട് അത് ചെയ്യുന്നുണ്ടല്ലേ?
3: 8 ടീമാണ്.
2: അതെ, 8 ടീമായിട്ട് അവർ ചെയ്യുന്നുണ്ട്.
3: 8 ടീമായിട്ട്.
2: അപ്പൊ ഞാനിപ്പോ കായലിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. കായലിൽ കൂടി നമ്മള് ഇങ്ങനെ ചെറിയൊരു തോണിയില് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ നമ്മള് ചെറിയൊരു പറഞ്ഞില്ല, നമ്മള് ചെറിയൊരു തോണിയില്, ചേട്ടന്റെ ഒരു തോണിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേഡിയോ ബെൻസിയറിന്റെ തീരധ്വനി, മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളെയും അതുപോലെ തന്നെ അധികൃതരെയും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ റേഡിയോ ബെൻസിയറിന്റെ പരിപാടിയാണിത്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ, നിങ്ങളുടെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു കായൽ മത്സ്യകൃഷിയിലേക്ക് നമ്മൾ വരുന്നത്. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എങ്ങനെയാ ഇത് കണക്ക്?
3: ഇത് ഒരു 17 നീളം,
2: നീളം
3: 15 12 14 വീതി,
2: വീതി. അതായത് 17 മീറ്റർ നീളവും 14 മീറ്റർ വീതിയുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ ഇതെന്തോ അടപ്പൊക്കെ അടച്ചു വെച്ചിരിക്കുന്നത്
3: ഇതാ. ഇത് നമുക്ക് അതിന്റെ ഭക്ഷണം
2: വെക്കാനൊക്കെ. അപ്പൊ ഇതിന് വൈദ്യുതി ഒക്കെ?
3: വൈദ്യുതി അല്ല, സോളാർ.
2: സോളാറാണ്, സോളാർ. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ്
3: അവര് തരുന്നത്. നമ്മള് സോളാർ വെക്കണമെന്നുള്ള നിയമമുണ്ട്.
2: നമ്മൾ എന്തെങ്കിലും പൈസ വല്ല ചെലവാക്കിയിട്ടുണ്ടതില്ലേ?
3: നമ്മളെ കയ്യിൽ നിന്ന് ഒരു ആയിട്ടില്ല,
2: ആയിട്ടില്ല.
3: പക്ഷെ ഇത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക
2: എന്നുള്ളതാണ്.
3: താനി കായലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണിത്.
2: ഇത് എത്ര മാസമായി തുടങ്ങിയിട്ടത്?
3: ഇതിപ്പോ ഒരു മാസം ആയതേ ഉള്ളൂ,
2: പുതിയതായിട്ട് തുടങ്ങിയതാണ്.
3: തുടങ്ങിയതാണ്
2: ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് വളർന്നിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും നോക്കും നമ്മള്,
3: എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കൊടുക്കാൻ വരും
2: വരും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്ത് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്നത്?
3: കരിമീൻ കുഞ്ഞുങ്ങളാ.
2: കരിമീൻ കുഞ്ഞു. ഇപ്പൊ എത്ര പ്രായമുണ്ട് അതിന്?
3: ഇതിനിപ്പോ ഇതൊരു ഞങ്ങള് കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെ മേടിച്ചോണ്ട് വന്നിട്ടതാ. ഇപ്പൊ 1 മാസം കഴിഞ്ഞു. ഇപ്പം ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഒക്കെ ഉള്ളത് ആയിട്ടുണ്ട്. എന്നുവെച്ചാ ഒരു 1.5 ഇഞ്ച് ഉള്ളതിനെയാണ് ഞങ്ങൾ കൊണ്ടിട്ടത്. ഇപ്പൊ ഒരു 2 മാസം കൊണ്ട് തന്നെ പോലെ 1 മാസം കഴിഞ്ഞ് അതിപ്പോ 2 ഇഞ്ച് ഉള്ളതുണ്ട്, 2.5 ഒക്കെ വരുന്നത് ഉണ്ട്. അതി വളർച്ചയുണ്ട്.
2: അപ്പൊ ഇത്
3: ഈ ശംഖ് വീണ്ടും ഇതിലും
2: പിടിക്കുകയാണല്ലേ.
3: ശംഖ് എന്ന് പറയുന്നത് ഈ വലയിൽ നെറ്റിലെല്ലാം കണ്ടായി ശംഖ്
2: എല്ലാം പിടിച്ചിട്ടുണ്ട്. അതെ അതെ,
3: നമുക്ക് ഇതിപ്പോ വിജയിപ്പിച്ച് എങ്ങനെയെങ്കിലും കാണിക്കണം. അത്ര ശ്രദ്ധയോടെ വളർത്തുകയാണ് ഞങ്ങള് എപ്പോഴും എപ്പോഴും. ഇതിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഉണ്ട്.
2: ഇതിപ്പം എത്ര ഇതുണ്ട് വല ഇട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത്? ഇതേപോലെ എത്ര എണ്ണം ഉണ്ട്? 3
3: വല ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഒരിച്ചിരിയും കൂടെ വളർന്നാൽ അടുത്ത ആഴ്ച ആകുമ്പോ നമ്മൾ ഈ വലയിൽ നിന്ന് ഈ വല ഉള്ളിലിട്ട്
2: മാറ്റി. അപ്പൊ അതിലേക്ക് വല്ല ഉണ്ടോ?
3: അതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ഒരു 5-6 വലുതിനെ കൊണ്ടിട്ടിട്ടുണ്ട്.
2: വലുത് വലിയ കരിമീൻ.
3: അയാള് ഇര കണ്ടാലേ മേലി പറ്റുള്ളൂ,
2: വരത്തുള്ളു. അപ്പൊ ഇതെങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത്? കായലില് കമ്പി ഇറക്കി,
3: കമ്പി ഈ പൈപ്പ് ഫ്ലൈവർ ചെയ്ത് പൈപ്പിന്റെ മുകൾ ഭാഗം വരെ ഫ്ലൈവർ, ഇവിടം വരെ ഫ്ലൈവർ ചെയ്തിട്ടാണ്
2: ഇറക്കിയിരിക്കുന്നത്.
3: കുറ്റി അടിച്ചിരി കുറ്റിയേക്കുന്നത് എന്നുവെച്ചാ തുരുമ്പിക്കാതിരിക്കാനായിട്ട്.
2: ഓക്കെ, അപ്പൊ ഭയങ്കര നല്ല പരിപാടിയാണിത് അല്ലേ.
3: ഇത് തന്നെ 1.5 ലക്ഷം രൂപയായി.
2: അതെ ശരി, 1.5 ലക്ഷം രൂപ ഇതിന് ഇതിന് മാത്രം. അപ്പുറത്തുള്ളത്
3: അത് ഇത് 3 കൂടാ, 3 പേർക്ക്
2: ആറാണിത്.
3: ഇത് ഞങ്ങളുടെ അനിയന്റെയും ചേട്ടന്റെ.
2: അവർ വേറെ ആൾക്കാർ?
3: അത് വേറെ ആൾക്കാർ.
2: 3 പേർക്കായിട്ട് 3 കൂടായിട്ട് കൊടുത്തിരിക്കുന്നത്.
3: 3 കൂടാ, 3 പേർക്കല്ല, മൊത്തം 6 പേര്.
2: 6 പേരുണ്ട്. അപ്പൊ ഒരു കൂടെ നിങ്ങൾ 2 പേരാണ് നോക്കുന്നത്? 2 പേര് വെച്ചാ നോക്കുന്നു. പിന്നെ അത് തീറ്റി വല്ലപ്പോ കൊടുക്കുന്നുണ്ടോ?
3: ഞങ്ങള് ഒരു 6 രാവിലെ 1:30
2: കൊടുത്തു.
3: പിന്നെ ഇനിയിപ്പോ 1 മണിക്ക് കൊടുക്കും.
2: 1 മണിക്ക് കൊടുക്കും.
3: പിന്നെ വൈകിട്ട് 6:30
2: കൊടുക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ. എല്ലാ ദിവസവും വരണം.

0: മൈക്കില് പറയുകയും ചെയ്യും.
1: പിന്നെ സോളാർ ലൈറ്റ് ഉണ്ട്,
0: സോളാർ ലൈറ്റ് ഇതെല്ലാം സോളാറാണ്,
1: എല്ലാം സോളാർ
0: സോളാറിലാണ്. അപ്പൊ നമുക്ക് വൈദ്യുതി ഒന്നും ചെലവില്ല,
1: വൈദ്യുതി ഒന്നും ചെലവില്ല. ഇതന്നെ 11,000 രൂപയായി
0: ഈ ക്യാമറയ്ക്ക് തന്നെ,
1: ക്യാമറയ്ക്ക് തന്നെ 11,000 രൂപ.
0: ഇതെല്ലാം നിങ്ങൾ വെച്ചതാണോ അല്ല സർക്കാർ വെച്ചതാണ്?
1: അല്ല, ഇത് നമ്മൾ മേടിച്ചു വെക്കുന്നേ,
0: ക്യാമറ
1: തരുന്ന ഫണ്ടിൽ നിന്നും
0: നമ്മൾ മേടിച്ചു വെക്കണം,
1: നമ്മൾ മേടിച്ചു.
0: നമ്മളിത് എന്തൊക്കെയാ ചെയ്യുന്നുള്ള ഒരു ചെറിയ പ്ലാൻ ഒക്കെ സർക്കാരിന് കൊടുക്കണം, കൊടുത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്.
1: നമുക്ക് ഇതൊന്നും ഒന്നും മീതി പിടിക്കാനൊന്നും ഇല്ല,
0: ഇല്ല.
1: ഇതൊന്നും ഇത് കിട്ടുന്നത് മൊത്തം ഇതിനു വേണ്ടി തന്നെയാണ്
0: ചെലവാക്കുക. അപ്പൊ ഇതിൽ വളർന്ന് കൃഷി എടുത്താലാണ് ഇതിനുള്ള ലാഭം,
1: ലാഭം. ഇത് ഇനി നമ്മൾ വിജയിപ്പിക്കുക,
0: വിജയിപ്പിക്കുക
1: എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
0: ലക്ഷ്യം ഇതുവരെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ലല്ലോ,
1: വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഉള്ള സ്ഥലവും അല്ല,
0: അല്ല.
1: ഇത് എല്ലാവരും നമ്മൾ അറിയുന്നവരും ഇരിക്കുന്നവരും. ഞങ്ങൾ കായലിൽ പോയി കിട്ടുന്നത് തന്നെ വെള്ളത്തിൽ ജീവനോടെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടിരുന്ന പിറ്റന്ന് വന്ന് രാവിലെ രാത്രി പോയിക്കൊണ്ട് രാവിലെ വന്ന് അഴിച്ചെടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയി ജീവനോട് തന്നെയാണ്.
0: ഇതിപ്പോ ഇത് പൂർണ്ണ വളർച്ച എത്തി നമുക്ക് വിൽക്കാനാണെങ്കിൽ എത്ര മാസം എടുക്കും?
1: ഇതിപ്പോ ഒരു 6 മാസം.

0: ഒഴുക്കുണ്ട്, ഒഴുക്കുണ്ട്,
1: ഒഴുക്കുണ്ട്.
0: അതായത് കായലിൽ സാധാ കരിമീൻ കടിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും കിട്ടും,
1: ഇവർക്കും കിട്ടും.
0: നമ്മൾ പിന്നെ എക്സ്ട്രാ തീറ്റയും കൊടുക്കും,
1: തീറ്റയും കൊടുക്കും. ഇതിനിപ്പോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ട് അമിതമായിട്ട് നമ്മൾ തീറ്റ കൊടുക്കണ്ട,
0: കുറച്ച് മതി
1: ഇച്ചിരി. പിന്നെ നമ്മൾ അതിന്റെ കൊടുക്കണോ എന്നുള്ള വിചാരം കൊണ്ട് മൂന്ന് നേരവും ചിലപ്പം കൊടുക്കുന്നുണ്ട്.
0: നാടൻ കരിമീന്റെ വില എത്രയാണ്?
1: നാടൻ കരിമീൻ അറുന്നൂറ് 650 രൂപ, 800 വരെ നടക്കുന്ന
0: വില ഉണ്ടല്ലോ. നാടൻ കരിമീനാണ് നല്ല ഫ്രഷ് സാധനം. പിന്നെ ഈ കടകളിലൊക്കെ വേറെ തരത്തിലെ കരിമീനൊക്കെ ഉണ്ട്?
1: അത് ഈ കുളത്തിൽ വളർത്തുന്നത്, എന്ന് വെച്ചാൽ വീട്ടിന്റെ കാമ്പൗണ്ട് കുഴിച്ച് തെരടം കുഴിച്ച് അതിനകത്ത് വളർത്തുന്നത്. അതിനെന്ന് പറയുന്നത് കായൽ പുറത്തു നിന്ന് കിട്ടുന്ന ഇര
0: കിട്ടത്തില്ല.
1: ഇതാകുമ്പോഴത്തേക്ക് കായൽ പുറത്തു നിന്ന് കിട്ടുന്ന ഇര
0: കിട്ടും.
1: ഇതിന് അതിന് നമ്മൾ കൊടുക്കുന്ന ആഹാരം മാത്രമേ അത്
0: കഴിക്കത്തുള്ളൂ.
1: നമ്മളാ പെരേടം കുഴിച്ച് വളർത്തുന്നത് അത് നമ്മള് കൊടുക്കുന്ന ആഹാരം മാത്രമേ കഴിക്കൂ.
0: പക്ഷെ
1: ഇതങ്ങനല്ല, ഇത് ഒഴുക്കിന് വരുന്ന എല്ലാം
0: കഴിക്കും.
1: ഇതിന് അതിന് കൊടുക്കുന്ന കണക്ക് അത്ര ആഹാരം നമ്മൾ ഇതിന്
0: കൊടുക്കണ്ട. എല്ലാ ദിവസവും മൂന്ന് നേരം വന്ന് തന്നെ തീറ്റം വന്ന് നോക്കണം. വെള്ളമൊന്നും ഇതില്ല, ഒഴുക്കിൽ അങ്ങ് ക്ലീൻ ആയിക്കോളും,
1: ക്ലിയർ ആയിക്കോളും.
0: ഈ ശങ്കാണ് നിങ്ങളുടെ
1: ഫിഷറീസ് ഓഫീസറൊക്കെ വന്ന് രണ്ടു വട്ടം വെള്ളം കൊണ്ടുപോയി നമ്പർ വൺ വെള്ളമാണെന്നൊക്കെ
0: ടെസ്റ്റ് ചെയ്ത്
1: നമ്മൾ ഈ പരിപാടി ഇവിടെ
0: തുടങ്ങിയത്.
1: ഇതിന് ഒരുപാട് ഇന്റർവ്യൂ കാര്യങ്ങളും ഒക്കെ
0: ഉണ്ടായിരുന്നു,
1: പല സ്ഥലങ്ങളിലുമായിട്ട് ഒരുപാട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: അപ്പൊ ചേട്ടനും ഇങ്ങനെ നിങ്ങളെ കുറെ പേരാണ് ഇത് മുന്നിട്ട് വന്ന് ചെയ്യാൻ ഇറങ്ങിയത്. അപ്പം അല്ലാതെ വലയും ഇടാനും പോവും, ഇതും നോക്കണം,
1: ഇതും നോക്കണം.
0: അത് നല്ല തിരക്കിലാണ്,
1: തിരക്കിലാണ്,
0: നല്ല തിരക്കിൽ.
1: എപ്പോഴും നമുക്ക് ഇത് തന്നെ വീട്ടിൽ വന്നാൽ അല്പം നേരം ഇരിക്കാം. ചങ്ക് കാരണം വല എപ്പോഴും
0: കേടാണ്.
1: അപ്പൊ വീട്ടിൽ
0: വലയുടെ റിപ്പയർ പണിയും ഉണ്ട്,
1: റിപ്പയർ പണി
0: അതുണ്ട്, ഇതുണ്ട്.
1: അവിടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ചെറുക്കം വരുമ്പോ ഞാൻ അവിടെ ഇരുന്ന് വല
0: അടച്ചോണ്ടിരിക്കുന്നോട് പറഞ്ഞായിരുന്നു,
1: നമുക്ക് അത് ഒരു ദിവസം അടയ്ക്കാതെ കൊണ്ടുപോയാൽ പിറ്റാമത്തെ ജോലിയും കൂടി
0: അന്നേരം
1: അത് തീരത്തില്ല.
0: അപ്പൊ അന്നുള്ളത് അന്നൊന്ന് തീർക്കുക,
1: എങ്കിലും നമുക്കിത് വിജയിപ്പിക്കാവൂ. അല്ലെങ്കിൽ നമ്മള് ചുമ്മാ വല എടുത്തോണ്ടിരിക്കണം, അതിനുള്ള പണി നമുക്ക് കയ്യിൽ നിന്ന്
0: കിട്ടുന്നില്ല.
1: അവിടെ ഒരു വള്ളം കമത്തിട്ടേക്കുന്നുണ്ട്, ആ വള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, കമത്തി. അതൊന്നും പണിക്ക് പോവാതെ ഇട്ടിരിക്കുന്നേ. അതിനപ്പുറത്ത് മൂന്ന് വള്ളമുണ്ട്, അതൊന്നും പണിക്ക് പോവാതെ ഇട്ടിരിക്കുന്നേ.
0: എന്താ കായലിന്റെ
1: ചങ്ക് കാരണം അവരൊക്കെ ഇപ്പൊ ഒരു പണിയില്ലാതെ നിൽക്കുക. ആ വീട്ടിലെ ചേട്ടനൊക്കെ അവരൊക്കെ ഈ കായലിൽ പണിക്കാർ മാത്രമാണ്,
0: മാത്രമാണ്.
1: അവർക്കും ഒരു പണിയില്ലാതെ ഇപ്പം വല്ലാത്ത കഷ്ടത്തിലൊക്കെയാണ്.
0: രാവിലെ എത്ര മണിക്ക് എണീക്കും ചേട്ടൻ?
1: ഞങ്ങള് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും
0: എന്താണ് ആദ്യത്തെ
1: ആദ്യം പഴയ പണിക്ക് പോകും,
0: പണിക്ക്
1: പോകും. പണിക്ക് പോയിക്കൊണ്ട് രാവിലെ മീൻ കൊടുക്കുന്നതിന് മുമ്പ് 6:30 മുമ്പ് ഞങ്ങൾ കടവിലെത്തും. എത്തി പിന്നെ ആ മീൻ കൊണ്ട് കൊടുക്കുക, പിന്നെ വലയൊന്ന് ഉണക്കുക, പിന്നെ അതിനെ പുറത്തിരുന്ന് എന്തെങ്കിലും കഴിക്കുക, അതിന്റെ പുറത്തിരുന്ന് കുത്തി കൂനി ഇരുന്ന് ശരിയായി. വലയടപ്പം എന്ന് പറയുന്നതൊന്നും നിസ്സാരമായ
0: കാര്യമല്ല,
1: അത് കടപ്പുറത്തുകാർക്കാണ് കൂടുതലും പണി.
0: എന്ന് വെച്ചാൽ
1: കടല്ല
0: നമുക്ക്
1: അവർക്ക് 6 കണക്കിനാണ് കീറി പോകുന്നത്. നമുക്ക് അങ്ങനെയുള്ള പണി വീഴുന്നില്ലെങ്കിലും ഈ ശങ്കാണ് നമ്മളെ
0: വിഷയം. അപ്പൊ അത് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് രാവിലെ ഇതിന് തീറ്റ കൊടുക്കാൻ പറഞ്ഞു,
1: തീറ്റ കൊടുക്കാൻ പറഞ്ഞു.
0: അന്നിട്ട് ഇത് പോയിട്ട് ഇത് കഴിഞ്ഞ് പോയിട്ട്
1: പോയിട്ട് വല ഇരുന്ന് അടയ്ക്കുക, ഉറക്കം കാണത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. ആ വല അടയ്ക്കുക, നമുക്ക് പിന്നെ 1 മണിയാകുമ്പോ വീണ്ടും വരിക,
0: തീറ്റ കൊടുക്കുക.
1: പിന്നെ വൈകിട്ട് ഞങ്ങൾ പണിക്ക് പോകുന്നതിന് മുമ്പ് വന്ന് തീറ്റ കൊടുക്കുക.
0: നമ്മളിപ്പോ നിൽക്കുന്നത് നോർബർട്ട് ചേട്ടന്റെ മത്സ്യകൃഷി ചെയ്യുന്ന കൂട്ടിലാണ് അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമ്മളിപ്പോ കണ്ട ഈ കൂടുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചെറിയൊരു തോണിയിൽ തുഴഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് വന്ന് ചെയ്യുന്നത്. അപ്പം ഏകദേശം 1 മാസത്തോളം ആയത് ഈ പദ്ധതി തുടങ്ങിയിട്ട്, 6 മാസം എടുക്കും പൂർണ്ണ വളർച്ച ശരിയാവാൻ. അത് കഴിഞ്ഞ് കൃഷി ഇത് വിൽപ്പന നടത്തുമ്പോഴാണ് നിങ്ങളുടെ ശരിക്കുള്ള ലാഭം. അപ്പൊ രാവിലെ വന്ന് 3 നേരം തീറ്റ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ജോലി ചെയ്യുക, വലയുടെ റിപ്പയർ ചെയ്യുക, പിന്നെ ഒരുപാട് ജോലികൾ ഇടയിൽ നമ്മളോടൊപ്പം വന്ന് നമ്മളെ കൂടെ നിന്ന് ഈ തീരുധനിയിലെ ഒരു ആവശ്യം പറഞ്ഞപ്പം ചേട്ടൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ കൂടെ വന്ന് നിന്ന് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം നമ്മുടെ കൂടെ ഒപ്പം സഹകരിച്ച ചേട്ടന് തീരുധനിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി.
2: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ
2: അമ്മയ്ക്കും കുഞ്ഞും.

0: പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ അപ്പനാ വർത്തമാൻ സുധാരണ ബെഹത്തർ ഭവിഷ്യ ബാരമേ സോച്ചനെ ലഗ്താ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ദേവദൈത്യ മനു

0: قول
1: സാഹിത്യ ദിനനിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെഞ്ചുകൾ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്.

ഭാവാത്മക വിധിയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ നാലാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാ രൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

വില്യം വെഡ്സ്വർത്തും കോളറിഡ്ജും കൂടി 1798 പ്രസിദ്ധീകരിച്ച ലിറിക്കൽ ബാലഡ്സ് എന്ന കൃതി കാൽപ്പനിക പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു. കവിതയെ സംബന്ധിച്ച തന്റെ സുപ്രധാന ചിന്തകൾ ലിറിക്കൽ ബാലഡ്സിലൂടെയാണ് വേഡ്സ്വർത്ത് പുറത്തുവിട്ടത്. ശക്തമായ വികാരങ്ങളുടെ നൈസർഗികമായ പദഞ്ഞൊഴികൾ എന്ന കവിതയുടെ നിർവചനം തന്നെ ഭാവഗീതത്തിൻ്റെയും പ്രത്യേകതയായി മാറുന്നതാണ് ലിറിക്കൽ ബാലഡ്സിൻ്റെ ആമുഖത്തിൽ നാം കണ്ടത്. കാൽപ്പനികതയെയും ഭാവഗീതത്തെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് ആത്മനിഷ്ഠത. ആത്മബോധത്തിനും അഹംബോധത്തിനും പ്രാധാന്യം കൊടുക്കുന്ന കാൽപ്പനിക പ്രസ്ഥാനവും ആത്മനിഷ്ഠ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാവഗീതവും പരസ്പരാശ്രിതങ്ങളായി മാറി. വിശാലമായി ചിന്തിച്ചാൽ ഏത് സാഹിത്യത്തിലും ആത്മനിഷ്ഠഭാവങ്ങൾ ദർശിക്കാം. കാരണം സ്വന്തം മനസ്സിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കുകയാണ് കവിധർമ്മം. ഇതിഹാസങ്ങളിൽ പോലും ആത്മനിഷ്ഠമെന്ന് സംശയിക്കാവുന്ന ഭാവഗീതാംശയേറിയ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ക്ലാസിക്കൽ ഗൗരവം കാത്തുസൂക്ഷിക്കുന്ന ഇതിഹാസങ്ങളിലെ ഇത്തരം സന്ദർഭങ്ങൾ വൈകാരികത വർദ്ധിപ്പിക്കുന്നു. ഭാവഗീതത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മനിഷ്ഠതയ്ക്ക് കുറച്ചുകൂടി തീവ്രതയുണ്ടാവുമെന്ന് മാത്രം.

പ്രശാന്തതയിൽ സമാഹരിക്കപ്പെടുന്ന വികാരമാണ് കവിത എന്ന് വേർസെടുത്ത് പറഞ്ഞു. അനുഭവിച്ച വികാരം ഹൃദയത്തെ ഒരിക്കൽ മതിച്ചതാണല്ലോ, പിന്നിടവ പ്രശാന്തതയിൽ ഓർമ്മിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇത് കവിയുടെ ബോധതലത്തിൽ എത്തിയില്ലെന്നും വരാം. എന്നാൽ കവിതയുടെ രചനാവേളയിൽ പദങ്ങളെയും ബിംബങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ താൻ അനുഭവിച്ച വികാരം അനുവാചകനും അനുഭവിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ ആ അനുഭവങ്ങൾ കവിതയെ സഹായിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ചൂട് കവിതയിലേക്ക് പകരുമ്പോൾ കവിതയുടെ ഭാവസംക്രമണശേഷി വർദ്ധിക്കും. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ സ്വന്തം അനുഭവങ്ങളാക്കി മാറ്റാനുള്ള പ്രതിഭ ചില കവികൾ പ്രദർശിപ്പിക്കുന്നു. എഴുത്തച്ഛൻ്റെ യുദ്ധവർണ്ണനകൾ നോക്കുക. കാളിദാസൻ്റെയും ഭാസൻ്റെയും കവിത തന്നെയായ നാടകങ്ങളും മഹാകവ്യങ്ങളും ഭാവാത്മക സ്വഭാവമുള്ളതാണ്. എന്നാൽ അവയൊന്നും ഭാവഗീതം എന്ന സാഹിത്യരൂപത്തിൻ്റെ ഭാവതീവ്രത കൈവരിക്കുന്നില്ല. അസാധാരണമായ ഭാവനാശക്തി കൊണ്ട് പരവികാരാനുഭവത്തിന് യാഥാർത്ഥ്യം വരുത്തുവാൻ അനുഗ്രഹീതനായ ഒരു കവിക്ക് ഏറെ കഴിയുമെങ്കിലും സ്വയം അനുഭവിക്കുന്നതും ഭാവന ചെയ്യുന്നതുമായ വികാരങ്ങൾ കവിയുടെ ഹൃദയത്തെ തുല്യമായിട്ടാണ് ബാധിക്കുന്നതെന്ന് തീർത്തു പറയാവുന്നതല്ല. ഒരു കവിക്ക് എത്ര തന്നെ ഭാവനാശക്തി ഉണ്ടായിരുന്നാലും സങ്കല്പാനുഭവം യാഥാർത്ഥ്യാനുഭവത്തോട് തുല്യമാണെന്ന് വിധിക്കുന്നത് തെറ്റാണ്.

കാൽപ്പനികത, വൈയക്തികത എന്നിവയെ വെറുത്ത കവിയാണ് ടി എസ് എലിയറ്റ്. ക്രിസ്റ്റഫർ കാഡ്വെല്ലിനെ പോലെയുള്ള സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് ചിന്തകർ കവിതയിലെ വൈയക്തികാംശത്തെ നിഷേധിക്കുന്നുണ്ട്. യുക്തിഭദ്രമായ സമൂഹത്തിൽ നിന്നും വൈകാരികതയ്ക്ക് പ്രാധാന്യമുള്ള ലോകത്തിലേക്കുള്ള പൊളിച്ചോട്ടത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. കവിത തന്നെ വൈയക്തിക വികാരങ്ങളുടെ ആവിഷ്കാരമാണ്. അതേറെയും കുറഞ്ഞും കവിതകളിൽ കാണാമെന്ന് കരുതുന്നതാണ് ശരി. മഹാകാവ്യങ്ങളിൽ അവ ഒതുങ്ങിയും ഭാവകാവ്യങ്ങളിൽ പ്രകടമായും കാണും എന്ന് മാത്രം. ഭാവഗീതാത്മകമായ പ്രചോദനത്തെ കവിതയുടെ അവശ്യപ്രേരണയായി കണ്ട ശ്രീ അരവിന്ദൻ അതിൽ ആത്മപ്രകാശനത്തിൻ്റെ തീവ്രതയും കണ്ടെത്തുന്നു. അരവിന്ദരെ പോലെ കവിതയെ ആഴത്തിൽ സമീപിച്ചിട്ടുള്ള തൃഷ്ണാശാരിയും കവിതയുടെ ആത്മനിഷ്ഠ സ്വഭാവത്തെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സമ്പൂർണാനുഭവത്തിൻ്റെ അടയാളമാണ് സമ്പൂർണഭാവം. അങ്ങനെ വരുമ്പോൾ ഭാവാത്മക കവിതയാണ് കവിത എന്നുള്ള നിലയിൽ സമ്പൂർണമെന്ന് നമുക്ക് പറയാം.

0: ഭാവാത്മകതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ നാലാം ഭാഗത്ത് വി കെ ശശിധരൻ, ദേവിക രാജീവ്, മനോജ് പുളിമാത്ത്, അനഘാ കോലത്ത് എന്നിവർ ആലപിച്ച കവിതകളിൽ നിന്നുള്ള ചില വരികൾ ചേർത്തിട്ടുണ്ട്. അവരോടും കവിതാരാമം യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ ആർ എസ് രാജീവ്.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്ത് പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രധാൻ. സാങ്കേതിക സഹായം ഡോണി ജെ ബേസ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ തണ്ട് കറിയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. ചേമ്പിൻ തണ്ട് കഴുകി നാരു കളഞ്ഞ് വട്ടത്തിൽ കൊത്തിയരിഞ്ഞ് വയ്ക്കുക. അത് 3 കപ്പ് ഇലമ്പിക്ക അല്ലെങ്കിൽ കാർബോള പുളി 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ഉപ്പ് പാകത്തിന്, താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഉഴുന്ന്. ഇനി ചേമ്പിൻ തണ്ട് കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ചേമ്പൻ തണ്ട് ഇലമ്പിക്ക ഇട്ട് പച്ചമുളകും ചേർത്ത് കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് ഉടയ്ക്കുക. ഇതിൽ ഉപ്പ് ചേർത്ത് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ ചേർക്കുകയും ചെയ്യാം. അതിനുശേഷം വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഉഴുന്ന് ഇവ ഇട്ട് താളിച്ച് ചേർക്കാം. അത് ചൂടോടെ വിളമ്പുകയും ചെയ്യാം. അങ്ങനെ ചേമ്പിൻ തണ്ട് കറി തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ചേമ്പിൻ തണ്ട് കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ചേമ്പിൻ തണ്ട് ഇലമ്പിക്ക ഇട്ട് പച്ചമുളകും ചേർത്ത് കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് ഉടയ്ക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂണ് ചേർക്കുകയും ചെയ്യാം. അതിനുശേഷം വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഉഴുന്ന് ഇവ താളിച്ച് ചേർക്കാം. അങ്ങനെ ചേമ്പിൻ തണ്ട് കറി തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.
2: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ഞായറാഴ്ചത്തെ നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് ടെലിഗ്രാം സമൂഹ മാധ്യമ ആപ്ലിക്കേഷന് താൽക്കാലിക വിലക്ക്. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം തിങ്കളാഴ്ച വരെ ആപ്പിന്റെ പ്രവർത്തനം തടഞ്ഞത്. പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ആപ്പിലെ എഡിറ്റ് സൌകര്യം 30 വരെ തടഞ്ഞിട്ടുണ്ട്. ഭക്ഷണപ്പൊതികളിൽ സ്റ്റേപ്ലർ പിൻ, മറ്റ് ലോഹവസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, മിഠായിക്കട തുടങ്ങിയ എല്ലാതരം ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. സ്റ്റേപ്ലർ പിൻ ഭക്ഷണത്തിൽ വീണ് അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാൽ ഗുരുതരമായ രോഗങ്ങൾക്കു വരെ കാരണമാകുമെന്ന് FSSAI ചൂണ്ടിക്കാട്ടി. പകരം സുരക്ഷിതമായ മറ്റു പാക്കേജിംഗ് രീതികൾ സ്വീകരിക്കണം. ഹോട്ടലുകളിലും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളിലും തുരുമ്പിച്ചതും കേടുപാടുള്ളതുമായ കത്തികളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതും വിലക്കി. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം കടുത്ത നിയമ നടപടികളും പിഴയും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ചുമയ്ക്ക് ഉൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് സുനീതി പോർട്ടൽ മുഖേന അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279071. കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക് കോളേജിൽ DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSC, ST, OEC വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. അവസാന തീയതി 20. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി കൊല്ലത്തെ പരിശീലന കേന്ദ്രത്തിലേക്ക്. 2026-27 അധ്യയന വർഷത്തിലേക്ക് ജില്ലയിൽ നിന്നും കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നു. ഫുട്ബോൾ ഡേ ബോർഡിംഗ് ഇനത്തിൽ 2013 ജനിച്ച ആൺകുട്ടികൾക്ക് മാത്രമാണ് അവസരം. ദേശീയ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ 1 മുതൽ 3 വരെ സ്ഥാനം നേടിയവർക്ക് മുൻഗണന. ജനന തീയതി, ആധാർ കാർഡ്, കായിക നേട്ടങ്ങൾ എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലും പകർപ്പും, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഗവൺമെന്റ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് കിറ്റ് മുതലായവ സഹിതം 21 രാവിലെ 6:30 സായിയുടെ കൊല്ലം പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-274-1659. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ ഫോട്ടോഗ്രാഫർമാരാകാൻ അവസരം. ഡിജിറ്റൽ SLR, മിറർ ലെൻസ് ക്യാമറകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വൈഫൈ ക്യാമറ കൈവശമുള്ളവർ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലോ പത്രങ്ങളിലോ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തവർക്കും മുൻഗണന ലഭിക്കും. ജില്ലയിൽ സ്ഥിരതാമസമുള്ളവർക്ക് അപേക്ഷിക്കാം. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അസൽ രേഖകളുടെ പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. പേര്, വിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം. താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റും ഇല്ല എന്ന് സംബന്ധിച്ച രേഖയും അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. ജില്ലയിൽ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ വീഡിയോഗ്രാഫർമാരാകാനും അവസരം. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ദൃശ്യ മാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഡ്രൈവിംഗ് ലൈസൻസും വാഹനവും ഉള്ളവരാകണം. പൂരിപ്പിച്ച അപേക്ഷകൾ June 18 ഉച്ചയ്ക്ക് 1 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-279-411. ഗവൺമെന്റ് മോഡൽ VHSS ഫോർ ബോയ്സ് സ്കൂളിൽ VHSE വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് 19 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം ഹാജരാകണം. യോഗ്യത: BTech ഇൻ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ. ചാത്തനാകുളം MSM ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DL കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകൾ അപേക്ഷ ക്ഷണിച്ചു. +2 VHSE 50% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഇരവിപുരം കൃഷി ശ്രീ സെന്ററിലേക്ക് ഫെസിലിറ്റേറ്റർ ഓഫീസ് സെക്രട്ടറി താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BSc അഗ്രികൾച്ചർ, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, VHSE അഗ്രികൾച്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മതിയായ പ്രവൃത്തി പരിചയമുള്ളവർക്ക്, വിരമിച്ച കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാം. പ്രായപരിധി 60. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25 വൈകിട്ട് 5 വരെ.
അയത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ARM, നായർകുളം, സബ്സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ 9 മുതൽ 12:30 വരെയും മയിലാടുംകുന്ന് ട്രാൻസ്ഫോമർ പരിധിയിൽ 9 മുതൽ 6 വരെയും വൈദ്യുതി മുടങ്ങും. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കൊല്ലം ജില്ലയിൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയിൽ ഡോക്ടർ KT ജോർജ് MD ആയുർവേദത്തിന്റെ സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഞാനേ കിംസെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം. ഇന്ന് കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ ഇന്ന് അങ്ങനെ 17-ാം തീയതി ഒക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാകും. അതുപോലെ പതിവുപോലെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇന്നും പറയാനുണ്ട്. നല്ല നല്ല പാട്ടുകൾ മാത്രം ചോദിക്കുക, അതുപോലെ തന്നെ കോള് വിളിച്ച് നമുക്ക് കോള് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും റേഡിയോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാതെ കോളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ ഈ 3 മണിക്കൂർ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല പാട്ടുകൾ ചോദിക്കുക. നമുക്കിപ്പോൾ പേഴ്സണലൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ദുഃഖങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, വളരെ നല്ല സന്തോഷം തരുന്ന പാട്ടുകൾ മാത്രം ചോദിക്കുക. അതുപോലെ തന്നെ വളരെ നല്ലൊരു ദിവസം കൂടി ഇന്ന് ഞാൻ ശ്രോതാക്കൾക്ക് നേരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോൾ ലൈനിലുണ്ട്, അപ്പോ കോളിലോട്ട് പോവാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. പറഞ്ഞു ചേച്ചി, എന്തൊക്കെയുണ്ട്
5: വിശേഷം?
4: കൃഷ്ണപ്രിയ എന്തോ ചെയ്യുക, പഠിക്കുകയാണോ?
5: പിന്നെ
4: പോയായിരുന്നോ? പോയി അല്ലേ. ഓക്കെ. സാധാരണ ഞാനൊക്കെ ആയിരുന്നെ ബർത്ത്ഡേ സമയത്ത് ലീവ് ഒക്കെ എടുക്കുമായിരുന്നു. അല്ല, എനിക്ക് മിക്കവാറും ലീവ് ആയിരിക്കും.
5: ഇവിടെ ലീവൊന്നും എടുക്കത്തില്ല, എല്ലാ ദിവസവും
4: പോകും. എനിക്ക് മിക്കവാറും എന്റെ ഡേറ്റ് വരുന്ന സമയത്ത് എക്സാം നടക്കുന്ന സമയമായിരിക്കും, അപ്പൊ അതുകൊണ്ട് മിക്കവാറും ലീവ് ആയിരിക്കും. ഓക്കെ, പറഞ്ഞു ചേച്ചി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ?
5: ആ, കുഴപ്പമില്ല, പനിയൊക്കെ ആയിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്.
4: പിന്നെ
5: ഇനിയിപ്പോ മറ്റന്നാ പോണോ ആശുപത്രി?
4: അപ്പൊ എന്തായാലും പാട്ട് ആർക്ക് വേണ്ടിട്ടായിരിക്കും?
5: മോക്കുണ്ട് ഒരു ബർത്ത്ഡേ പാട്ട്.
4: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചത് ഈ സന്തോഷം നമുക്ക് പാട്ട് വരുന്നുണ്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ വെൻ സീറിൽ കാതോട് കാതോരമാണ്. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുണാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോൾ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് മഞ്ജു. പേരു എന്ന് വിളിക്കുന്നത്.
0: ആ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് കാതോട് അതിർത്തി പറയാനായിട്ട്? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ? എന്റെ പേര് അരുൺ. ഇപ്പൊ പിന്നെ 26 എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട്
1: പോകുന്നോ?
0: പോകുന്നു അല്ലേ. 2026 അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? ആണ്. ഓക്കെ, പറഞ്ഞോളൂ.
1: ഞാൻ ഒരു മോഹൻലാലിന്റെ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: മോഹൻലാൽ ഫാനാണോ? മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? ഒറ്റ സിനിമ പറയാൻ പറഞ്ഞു. താളവട്ടം. ഓക്കെ, അപ്പൊ താളവട്ടം എന്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആണ് കണ്ടിട്ടുണ്ടായിരുന്നോ? തിയേറ്ററിൽ പോയി കണ്ടായിരുന്നോ?
1: ടിവിയിൽ കണ്ടിട്ടുണ്ട്.
0: ആണല്ലേ. ഓക്കെ, ഞാൻ ചേച്ചി 3 ഓപ്ഷൻ തരാം. അതില് ചേച്ചിക്ക് ഇഷ്ടമുള്ള മോഹൻലാലിലൂടെ അഭിനയിച്ച 3 നായികന്മാരുടെ പേര് ഞാൻ പറയും. അതിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേർ അല്ലെങ്കിൽ ജോഡി ഏതാന്ന് പറയണം. 1 ശോഭനയും മോഹൻലാലും, 2 രഞ്ജിനിയും മോഹൻലാലും, 3 കാർത്തികയും മോഹൻലാലും. ഇതില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം
1: കാർത്തികയും മോഹൻലാലും.
0: കാർത്തികയും മോഹൻലാലും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി ഞാൻ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ വെഞ്ചറിൽ കാതൂടുക ദൂരമാണ്. അപ്പോ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, കാതൂടുക ദൂരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ പുതുച്ചേരന്ന് ചിന്നു, ആ പൊന്നുകുട്ടിയുടെ അമ്മയാ.
0: പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല വെയില്. ഇനി രണ്ടു മാസം കഴിയുമ്പോ ഓണവാ. പിന്നെ ഞാൻ എന്താ പരിപ്പ് മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് വെട്ടി കൊടുക്കുന്ന ജോലിയുണ്ട്. അതിപ്പോ ഈ ഇടയ്ക്ക് മേടിച്ചു തുടങ്ങി. അങ്ങനൊക്കെ പോന്നു.
0: സുഖമായിട്ടൊക്കെ പോന്നല്ലേ?
1: സുഖമായിട്ടൊക്കെ പോന്നു. സാറിന്
0: സുഖമാണ്?
1: ഞാൻ വിളിച്ചെത്തേണ്ട മൂന്നാല് മാസത്തോളം കഴിഞ്ഞ് വിളിച്ചിട്ട്.
0: അപ്പൊ കിട്ടിയല്ലോ, സന്തോഷം അല്ലേ?
1: സന്തോഷം.
0: മറ്റേ
1: പൊന്നുകുട്ടി പിന്നെ കൊച്ചുകളൊക്കെയുള്ള കഥാപാത്രത്തിനൊക്കെ വിളിക്കും.
0: ഇപ്പൊ പൊന്നുകുട്ടി എത്ര ആയി?
1: പൊന്നുകുട്ടി നാലില്.
0: നാലിലായല്ലേ?
1: മിന്നു കുട്ടി ഒന്നില്.
0: ഒന്നിലുമായി. ഓക്കെ. അപ്പൊ രണ്ടുപേരും വിഷമമൊന്നും ഇല്ലാതെ സ്കൂളിൽ പോയായിരുന്നോ ഈ വർഷം?
1: രണ്ടുപേരും വിഷമമൊന്നും ഇല്ലാതെ സ്കൂളിൽ പോകുന്നുണ്ട്. വിഷമം നമുക്കാണ്. അവരെ ഇങ്ങോട്ട് വിളിക്കുമ്പോ അവർ അങ്ങോട്ട് പോകും.
0: അങ്ങനെ ആയല്ലേ ഇപ്പം?
1: ഓ, അമ്മ ചോദിച്ചിട വിളിക്കുമ്പോ എനിക്കറിയാം ഇടാൻ അമ്മ ഇട്ട് തരണ്ടെന്ന് പറയും ഇളയാള്. പിന്നെ മൂത്തയാള് തന്നെ ഒരുങ്ങിക്കോളും.
0: അപ്പൊ പറയണ്ടെന്തോന്നു, ഞാൻ ചോറിടാനല്ല വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ വിളിക്കണം.
1: ചോറേ പറയും, എനിക്ക് മീൻകറി കൊടുത്തു വിടരുത്, ചമ്മന്തി കൊടുത്തു വിടരുത്, എനിക്ക് പച്ചക്ക കൊടുത്തു വിടാവൂ.
0: അപ്പൊ ലിസ്റ്റൊക്കെ നിരത്തിയല്ലേ? എന്നിട്ട്
1: അങ്ങനെയൊക്കെ ഉള്ള മക്കളാണ് രണ്ടുപേരും.
0: ആണല്ലേ, കുഴപ്പമില്ല. എന്തായാലും
1: രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കളിക്കണം കിച്ചൺ സെറ്റ് എടുത്ത്. അതാണ് ഇവിടുത്തെ മേനത്തുള്ള പരിപാടി.
0: എന്നിട്ട് കറി വയ്ക്കാൻ വല്ലതും പഠിച്ച?
1: ഇല്ലാ, കറി വെക്കാൻ ഇതുവരെ പഠിച്ചില്ല.
0: അടുക്കളയിലൊക്കെ കേറിട്ട് കളി വെക്കാൻ പഠിച്ചിട്ടുണ്ട്. മോശമായി പോയി കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞു.

0: പറയണം കേട്ടോ, ഇനി എന്തെങ്കിലും കറി വെക്കാൻ പഠിച്ചിട്ടേ വിളിക്കാവൂന്ന് കേട്ടോ.
1: പിന്നെ
0: സുഖമാണ്.
1: ആ ഈ പാട്ട് അവിടെ ഉള്ള എല്ലാവർക്കും, നമ്മളെ ബീച്ചിലെ രാജചേട്ടനും പിന്നെ തിരുമല്ലാർക്ക് വിളിക്കുന്ന മായ ചേട്ടിക്കും പാലക്കാട് വിളിക്കുന്ന കുട്ടി സാറിനും കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും ഉള്ള പാട്ടാ.
0: ഓക്കെ, അവർക്കെല്ലാം
1: അടിച്ചുപൊളി പാട്ടാ പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, നമുക്ക്.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: 3 ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ മനസ്സിൽ കഥോട് കഥോരം. അപ്പോ അടുത്ത കോള് വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
5: നമസ്കാരം,
4: കഥോട് കഥോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
5: ഇത് പരവരുന്ന ബിന്ദു.
4: പറഞ്ഞോ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
5: ആദ്യമായിട്ടാണോ
4: കഥോട് കഥോരത്തി വിളിക്കുന്നത്?
5: ഇല്ല, ഒരു വർഷം വെച്ചിട്ടുണ്ട്.
4: ആണല്ലേ, അപ്പൊ പിന്നെ ധൈര്യമായിട്ട് സംസാരിച്ചോ, പറഞ്ഞോ, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ വിചാരിച്ച് ആദ്യമായിട്ട് കഥോട് കഥോരത്തി വിളിക്കുന്ന കോളർ ആയിരിക്കും. പറഞ്ഞോ.
5: അല്ല,
4: അപ്പൊ ഇതിന് ശേഷം എന്തൊക്കെ വിശേഷങ്ങളുണ്ട്? എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ വീട്ടില്?
5: എല്ലാരും സുഖമായിട്ട്. മോൻ പഠിക്കാൻ പോയി.
4: എത്ര പഠിക്കുന്നത്?
5: മോള് 9 പഠിക്കുന്നു.
4: 9? അവിടെ അടുത്ത് തന്നെയാണോ? പരവൂര് അടുത്ത് തന്നെയാണോ?
5: പരവൂര് അടുത്ത് തന്നെ.
4: മോളോ?
5: മോള് പിന്നെ ലാബിന് പഠിക്കുന്നു.
4: ഓക്കെ, അപ്പൊ രണ്ടുപേരും പോയി. അപ്പൊ പരിപാടിയൊക്കെ കേട്ടിട്ട് അടിച്ചു വിളിച്ചങ്ങ് ഇരിക്കുന്നു അല്ലേ?
5: ഒരു നല്ലൊരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് വിളിക്കുന്നു.
4: ഓക്കെ, പാട്ട് എന്തെങ്കിലും കേൾപ്പിക്കാം. പാട്ട് ആർക്ക് വേണ്ടിട്ടാ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട്, അപ്പോ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.

0: കോൾ ഉണ്ട്, നമുക്ക് കോളിലോട്ട് പോവാം. ഹലോ.
1: ഹലോ, ഞാനാണ്
0: എവിടുന്ന? പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷങ്ങൾ ഇങ്ങനെ പോന്ന് പിള്ളേരൊക്കെ പല കുട്ടി പോയി. ഞാനോട് പാട്ട് പറഞ്ഞിട്ടുണ്ട്, പറയട്ടെ?
0: പറഞ്ഞു.
1: കണ്ടോ കണ്ടോ കടലി കണ്ടിട്ട്
0: മഹാസമുദ്രം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ പാട്ടല്ലേ? ഓക്കെ, പാട്ട് കേൾപ്പിക്കാം കേട്ടോ. എന്തായാലും അപ്പൊ വിളിച്ചത് ചേച്ചി, സന്തോഷം. അപ്പൊ ഇനി ഇപ്പം 12:30 മുതൽ 1 മണി വരെ നമുക്കറിയാം വാർത്തയാണ്. വാർത്തയ്ക്ക് ശേഷം നമ്മൾ 1 മണിക്ക് വീണ്ടും

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാ ലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
2: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ, PM-ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ PC വിശ്വനാഥ്, CM ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
1: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 1ാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് 1ാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാം ഘട്ട അലോട്ട്മെന്റും 29 3ാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6ാം ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200ാം അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദക്കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 വട്ടം ആ മിശിഹ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. ഭൂഖണ്ഡാതിരികൾ മായിച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 ഗോളുകൾ തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38-കാരന് സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
1: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. June 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമര ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും ബലികല്ലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിനു ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോളോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആ പുതിയ മഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റും നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
0: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्न पत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78. മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെ എത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് ഒന്നാംഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8th ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17th മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14th ഗോളായിരുന്നു അത്. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പിഎം ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
6: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
5: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.

പ്രത്യേക അറിയിപ്പ്. ജൂൺ 14 ഞായറാഴ്ച 2:30 6 മണിക്കും ഇടയിൽ 2.25 പവനോളം വരുന്ന ഒരു സ്വർണമാലയും താലിയും കൊല്ലം ചിന്നക്കട ആശ്രമം അഡ്വഞ്ചർ പാർക്ക് യാത്രാമധ്യേ നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഫോൺ നമ്പർ 9809901611 എന്ന നമ്പറിലോ വിളിച്ചറിയിക്കുക.

0: ജിജോ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് ജിജോ വിശേഷം?
1: നല്ല വിശേഷം. മഴയുടെ കോറുണ്ട്, പക്ഷെ മഴയില്ല.
0: ഈ മഴയും വെയിലും ഒന്നും അല്ല ജിജോ, രണ്ട് വിശേഷം പറഞ്ഞേ കേക്കട്ടെ.
1: സാറേ, ദൈവത്തെ കുറിച്ച് ഞാൻ പറയാ, മഴയും വെയിലും എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് മഴ വേണോ വെയില് വേണോ തോന്നുന്നില്ല. മഴ വന്നാലും വെയിൽ വന്നാലും എനിക്ക് സന്തോഷം.
0: അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാലേ
1: അന്നാലും സന്തോഷം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും.
0: ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും, മഴയാണോ വെയിലാണോ?
1: ഏറ്റവും ഇഷ്ടം എനിക്ക്
0: മഴയാണ്. ഓക്കെ, മഴയെ സ്നേഹിക്കുന്ന ആൾക്ക് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഫുട്ബോൾ ഒക്കെ തുടങ്ങാറായല്ലോ? അല്ലെ,
1: തുടങ്ങാറായി. ടിവി ഇല്ല, ടിവി തട്ടിപ്പോയി.
0: തട്ടിപ്പോയി അല്ലേ?
1: ഇടി വെട്ടിപ്പോ വെച്ചുകൊണ്ടിരുന്ന അടിച്ച.
0: ആഹാ, കൊള്ളാലോ അല്ലേ.
1: പിന്നെ ഇപ്പൊ ഉള്ളത് റേഡിയോ, അതാണ് എന്റെ സന്തോഷം.
0: അപ്പൊ ഇനി ഇടി വെട്ടുമ്പോ ടിവി വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഇനി എടി വെട്ടുമ്പോ ടിവി വെച്ചോണ്ടിരിക്കരുതെന്ന്.
1: എന്നിട്ട്
0: കപ്പലണ്ടി
1: വാങ്ങിച്ചാ?
0: പണ്ട് ഈ വെക്കേഷൻ സമയത്ത് ഈ മറ്റേ കപ്പലണ്ടിയെ കൊണ്ട് കൊറേ ആളുകൾ വരുവായിരുന്നല്ലോ, മറ്റേ കൊട്ടക്കകത്ത് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങള് ഞങ്ങളുടെ ബുക്ക് എല്ലാം ബുക്ക് കപ്പലണ്ടി മുറുക്ക് മിക്സ്ചർ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരും. ചപ്പം കൊണ്ടുവരുന്നില്ലായിരുന്നു, മുറുക്ക് കൊണ്ടുവരുമായിരുന്നു, മിക്സ്ചർ കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ലേഡിയാ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഈ വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് റിസൾട്ട് വരുന്ന സമയം വരെ നോക്കിക്കൊണ്ടിരിക്കും. നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ സംഭവം ബുക്കെല്ലാം കൂടെ, പഴയ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, മറ്റ് സാധനങ്ങളെല്ലാം കൂടെ പറക്കി എടുത്ത് ഇവർക്കും കൊടുക്കും. കൊടുത്തിട്ട് കപ്പലണ്ടി വാങ്ങും, മിക്സ്ചർ വാങ്ങും, മറ്റേ പക്കാവട വാങ്ങും, മുറുക്കും വാങ്ങുമായിരുന്നു. അതുപോലെ ടി വി കൊടുത്ത് കപ്പലണ്ടി വാങ്ങിച്ചോന്ന് ഞാൻ ചോദിച്ചേ.
1: ഇല്ല, ടി വി കൊടുത്തിട്ട് പൈസ കിട്ടിയപ്പോൾ ഞാൻ ഉണ്ണിയപ്പം മേടിച്ചു.
0: കൊള്ളണം കേട്ടോ. അപ്പൊ
1: ഉണ്ണിയപ്പോ അച്ചപ്പൂ
0: ആന്നല്ലേ ഇപ്പൊ വാങ്ങിച്ച്.
1: ഞാൻ ഇപ്പൊ എന്റെ അണ്ണന്റെ പാട്ടാ പറഞ്ഞേക്കുന്നത്.
0: ഓക്കെ,
1: മോഹൻലാൽ.
0: ഓക്കെ, എന്തായാലും പാട്ട് ചെയ്യാം കേട്ടോ ജിജോ, വിളിച്ചത് ഈ സന്തോഷം നമുക്ക് പാട്ട് ചെയ്യാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: 3rd Quarter ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കഭി കഭി മേരെ
5: ഗാന കൗതുകം,
4: ഖയാല് ആതാ ഹൈ,
5: പാട്ടുകളുടെ പിറകിലുള്ള കൗതുകകരവും രസകരവുമായ കാര്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
4: ഖയാല് ആതാ ഹൈ
5: എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 4:30.

0: പ്രത്യേക അറിയിപ്പ്, ജൂൺ 14 ഞായറാഴ്ച 2:30 6 മണിക്കും ഇടയിൽ 2.5 പവനോളം വരുന്ന ഒരു സ്വർണമാലയും താലിയും കൊല്ലം ചിന്നക്കട ആശ്രമം അഡ്വഞ്ചർ പാർക്ക് യാത്രാമധ്യേ നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഫോൺ നമ്പർ 9809901611 എന്ന നമ്പറിലോ വിളിച്ചറിയിക്കുക.
1: തിരികെ വരാൻ കഥയുടെ കഥോരത്തിലേക്ക്. അപ്പോ നമുക്ക് അടുത്ത കോള് വരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം ചേച്ചി. പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: പിന്നെ ഞങ്ങളെ ജോലിക്കാർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കണം.
1: ആ, കൊടുക്കാം.
2: വേറെ എനിക്കൊന്നും പറയാം. ഞങ്ങളെ മേശിരിക്ക് ഒരു ഹായ് കൊടുക്കണം.
1: പറയാം.
2: അമ്മ എന്തെങ്കിലും വായിന്ന് വീഴുന്ന വാക്കേറ് വീഴുമ്പോ പിന്നെ ചിരിയാ.
1: അതുകൊണ്ടൊന്നും പറയുന്നില്ലല്ലേ.
2: അന്ന അവരൊക്കെ വിളിക്കോ? അതുമില്ല. ഞാനും എന്റെ ചേട്ടത്തിൽ നടന്ന് മാറി വിളിക്കണം.
1: വിളിച്ച് വിളിച്ച് വിളിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ കുറ്റമായല്ലേ.
2: നമ്മള് ജോലി ചെയ്യുന്ന സമയത്ത് സാറേ, അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വിളി വിളി എന്ന് പറയും. നമ്മളെ മായിന്ന് ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ അത് പോയി.
1: പിന്നെ പിന്നെ അന്നത്തെ ദിവസം
2: നല്ലൊരു പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: ആ, ഞാൻ എന്തായാലും പാട്ട്
2: കേട്ടോ.
1: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും വിളിച്ചത് ഈ സന്തോഷം. അപ്പൊ ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു വലിയ ഹായ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പാട്ടിലോട്ട് പോവാം.

0: തിരികെ വരാൻ കാതുകളുടെ ദൂരത്തിലേക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ എന്റെ ഒരു കൂട്ടുകാരി ചേച്ചിക്കേണ്ടി വിളിച്ചതാണ്. അങ്ങോട്ട് വിജയമ്മ കടച്ചറ എന്ന് പറയുന്നത്.
0: പറഞ്ഞു.
1: ഇപ്പൊ സംസാരിക്കുന്നത് പ്രിയ എന്ന്
0: പറയുന്നത്.
1: പറഞ്ഞോളൂ സാറേ.
0: പറഞ്ഞോ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കുക. പറഞ്ഞോ, എന്തൊക്കെയുണ്ട്?
2: ഹലോ, നല്ല വിശേഷങ്ങൾ. എല്ലാം നല്ല. വെയിലൊക്കെ വന്ന് എല്ലാരും സന്തോഷത്തിലിരിക്കുന്നു. എന്റെ ഒരു
0: കൂട്ടുകാരി
2: വിളിച്ചു വന്നത്, റേഡിയോ നശിച്ചു പോയി. അങ്ങനെ പിന്നെ എന്റെ കൂട്ടുകാരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അങ്ങനെ കേട്ടപ്പോ വളരെ സന്തോഷം എനിക്ക്.
0: അപ്പൊ പരിപാടി ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഇപ്പം.
2: പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര. എനിക്ക് റേഡിയോ ആളാ ഞാൻ. പിന്നെ അത് പറഞ്ഞ് എനിക്ക് റേഡിയോ മേടിച്ചു തരാം. ഇവിടെ ടി വി അങ്ങ് കാണായി പോയി.
0: അപ്പൊ എന്തായാലും റേഡിയോ തന്നെയാണ് മൊത്തത്തിൽ കേട്ടോണ്ടിരിക്കുന്നത്.
2: ആ, എനിക്ക് റേഡിയോ ആണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഉണ്ടായിരുന്നു അത്. അങ്ങനെ ഞാൻ രത്നാമോഹനെയൊക്കെ, ഇപ്പൊ റേഡിയോ പരിപാടി ഇല്ലായിരുന്നു. നമ്മളെ ആശ്രമത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ വന്നായിരുന്നു അവിടെ.
0: രത്നചേച്ചിയൊക്കെ അറിയാല്ലേ.
2: പിന്നെ ആ രത്നാമോഹൻ അവരെ ബ്ലോക്കൊക്കെ പഠിച്ച ഞാനായിരുന്നു.
0: ഇപ്പൊ
2: കുറച്ചുകൊണ്ട് ഇപ്പം തയ്ക്കുന്നില്ല.
0: ഓ, തയ്യൽ തയ്യലും ഉണ്ടായിരുന്നല്ലേ.
2: ആ, ഞാൻ
0: തയ്യക്കാരിയാണല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ തയ്ക്കാൻ അങ്ങനെ സമയം കിട്ടുന്നുണ്ടോ? ഇപ്പം
2: ഉണ്ട്. ഞാനേ അത് കാര്യമൊക്കെ നോക്കിയിട്ട് അതിന് സമയം കണ്ടിട്ട് തയ്ക്കുന്നു. എല്ലാം തയ്ക്കും, എല്ലാം മോഡലും.
0: ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ രത്നശേഷിയോട് പറഞ്ഞേക്കാം. അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ട? പാട്ട് ആർക്ക് വേണ്ടിട്ട? പാട്ട് ആർക്ക് വേണ്ടിട്ട്?
2: ഹലോ,
0: പാട്ട് ആർക്ക് വേണ്ടിട്ട?
2: പാട്ട് എന്ന് പറഞ്ഞ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എനിക്ക്, എന്റെ മക്കൾക്കും, എന്റെ മരുമോള്, കൊച്ചുമോള്. കൊച്ചുമോൾ സ്കൂളിൽ പോയി, ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു.
0: കൊച്ചുമോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കൊച്ചുമോനൊക്കെ വേണ്ടിട്ട് ചേച്ചി ഡിക്കേറ്റ് ചെയ്ത് പാട്ട് ഇതാ വരുന്നുണ്ട്.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: തിരികെ വരാൻ കഥയുടെ ഹൃദയത്തിലേക്ക്. അപ്പോ നമ്മുടെ കോള് വരുന്നുണ്ട്. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം
4: നമസ്കാരം. കഥയുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
5: സംസാരിക്കുന്നത്
4: എവിടുന്നാ വിളിക്കുന്നേ?
5: കുരീപ്പുഴ.
4: കുരീപ്പുഴ, എന്തൊക്കെയുണ്ട് കുരീപ്പുഴയിലെ വിശേഷങ്ങളൊക്കെ? കാക്കയൊക്കെ വിളിക്കുന്നുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടില്. കാക്കയുടെ ശബ്ദം കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. ആണല്ലേ, ഓക്കെ ഓക്കെ. കുരീപ്പുഴയിൽ എവിടെ താമസിക്കുന്നേ? പള്ളിയുടെ അടുത്താണോ?
5: പള്ളിയുടെ ഏരിയ.
4: സ്കൂളിന്റെ അടുത്താണോ? ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്, 2 വട്ടം വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ വന്നായിരുന്നു, അതാ ചോദിച്ചത്.
5: വേണ്ട,
4: പള്ളിയെടുത്ത് ഒരു മിനിറ്റ് തികച്ചു വേണ്ട. അത് സ്കൂളിന്റെ അടുത്തുനിന്നോ? സ്കൂളിനടുത്തുനിന്ന് ഒരു മിനിറ്റ് തികച്ചു വേണ്ട അല്ലേ, ഓക്കെ ഓക്കെ. മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
5: അവിടെ?
4: നോർമൽ ഇല്ലേ അവിടെ? ഈ തണുപ്പുള്ള പ്രദേശമാണോ അത്? കാരണം കായലൊക്കെ അടുത്ത് കിടക്കുന്നുണ്ടേ. ഞാൻ അന്ന് വന്നത് മഴ സമയത്തായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. അപ്പോഴത്തേക്ക് നല്ല ഒരുവിധം നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. ആണല്ലേ, ഓക്കെ ഓക്കെ. വീടിന്റെ അടുത്ത് കായലുണ്ടോ ചേച്ചി? കായലുണ്ടോ വീടിനടുത്ത്? കായലുണ്ടോ? കുറച്ച് ദൂരെ പോയാ കാണാം അല്ലേ, ഓക്കെ. അതുപോലെ ബൈപ്പാസ് വന്നപ്പോ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കുരീപ്പുഴ ബസ്സൊക്കെ കാത്തു വയ്ക്കണം. ഇപ്പൊ അങ്ങനെ ഒത്തിരി അല്ലെ യാത്രാ ക്ലേശം ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ റെസ്റ്റ് എടുക്കുവാണല്ലേ.
5: മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മള് യാത്ര ചെയ്യാൻ ഈ വള്ളം ബോട്ടല്ലേ, വള്ളത്തിലും ബോട്ടിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള യാത്ര.
4: ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ. എനിക്കാണെങ്കിൽ ഭയങ്കര ഭയമാ ഈ വള്ളത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയം. കേറിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഭയമുള്ളൊരു യാത്രയാണ്.
5: അയ്യോ ആദ്യമൊക്കെ ഉള്ളു, പിന്നെ ഭയം
4: ഇല്ല. ഇല്ല, ഞാൻ 5-6 വട്ടം കേറിട്ടുണ്ട്. 5-6 വട്ടം എനിക്ക് ഭയം തന്നെ ആയിരുന്നു. മനസ്സ് എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരന്റ് മരിച്ചായിരുന്നു. പക്ഷേ മറ്റേ സാമ്പ്രാണിക്കുടി ഇല്ലേ, അവിടെ ആയിരുന്നു. മറ്റേ ഐലൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. അപ്പം അവിടെ ആയിരുന്നു എന്റെ അമ്മ മരിച്ച സ്ഥലം. അപ്പൊ ഞങ്ങൾ അവിടെ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു തിരിച്ച് നമ്മുടെ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങുന്ന രീതിയിൽ ഇതിൽ കയറാന്ന്, ബോട്ടിൽ കയറാന്ന്. ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് തിരിച്ച് ബസ്സിൽ കയറി പോയത്. ബാക്കി എല്ലാരും വോട്ടിലൊക്കെ തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ വള്ളം വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ച് ഭയമാണ്, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്തായാലും. അപ്പൊ എന്തായാലും ചേച്ചി, ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ട്?
5: പാട്ട് നമുക്ക് യമുന മോഹൻ വിളിക്കും. എനിക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലം എനിക്ക് കാവനാടാണോ മീണ്ടകരയാണോന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് പുള്ളിയുടെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. അത് ഇങ്ങനെ ചില നമ്മളെ ലിസണസ് ലോഞ്ചിലും ഒക്കെ വിളിക്കുമ്പോഴേ കുറച്ച് അനുഭവങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടേ മാനസികമായിട്ട് അടുപ്പം തോന്നുന്നുണ്ട്. ആരാന്ന് ടീച്ചറാന്ന് പറയുന്നത് അതൊന്നും അറിയത്തില്ല. വട്ടവും വിരിച്ചതാണ്
4: കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടോ ചേച്ചി, വിളിച്ചത് ഈ സന്തോഷം.

0: ഇന്നത്തെ കഥോടകാതുരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുണാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ പറയാം, 0474293111. നമ്മുടെ കോള് വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം, കഥോടകാതുരത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മോനെ, പട്ടത്താനത്തിന്ന് രമയാണ്.
0: ആ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ, ഇന്നലെ എന്റെ ഹസ്ബൻഡിന്റെ ഓർമ്മ ദിവസമായിരുന്നു. ഇന്നലെ ഒത്തിരി നേരം വിളിച്ചു സാർ, അന്ന് കിട്ടിയില്ല.
0: അപ്പൊ എന്നെ കിട്ടാനായിരുന്നു കാണും.
1: ആ, അതെ, കിട്ടാൻ ഓർമ്മയുണ്ട്,
0: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: എത്രയൊക്കെ വിഷ് ചെയ്ത മോനി.
0: എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പർ.
1: അപ്പുറത്തെ മരം ചരിഞ്ഞിടന്ന് അത് മുറിച്ച് മാറ്റിട്ട് കിടന്ന് ഉറങ്ങി എണ്ണീച്ചോ, തല
0: കറങ്ങിയാണ് കേട്ടോ. നമ്മൾ ആലോചിക്കണം, എല്ലാ ദിവസവും ആലോചിക്കണം, എല്ലാ ദിവസവും ആലോചിക്കണം, എല്ലാ ദിവസവും ഓർക്കണം. പക്ഷെ എന്താ വെച്ചാൽ, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിൽ നമുക്ക് എപ്പോഴും അതൊരു പ്രചോദനമായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മൾ ചുമ്മാ തളർന്നിരിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്ന അല്ല അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരുന്നിട്ട് പ്രയോജനമില്ല. അപ്പൊ തീർച്ചയായിട്ടും അമ്മയെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അല്ലാതെ വിഷമിച്ച് എപ്പോഴും നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഒരിക്കലും മറക്കരുത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ എന്നും വെച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ കുറെ കൂടി ശക്തിയുള്ളവരായിരിക്കണം.
1: നമ്മുടെ വലങ്കൈ നഷ്ടപ്പെട്ട പോലെ അല്ലേ.
0: ആണ്, തീർച്ചയായിട്ടും. ആണ്,
1: എല്ലാത്തിനും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ അമ്മ അച്ഛനും എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോ അതേപോലെ ആയിരുന്നു.
0: അപ്പൊ ആ അച്ഛനും അമ്മ എല്ലാം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി മുന്നോട്ട് പോവാട്ടോ. നോക്കി, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, പേരും എല്ലാം എന്റെ ഫോണിലുണ്ട്. ഓക്കെ, എന്റെ അമ്മയമ്മ പട്ടത്താനെന്ന് പറഞ്ഞാൽ എന്നെയാ സേവ് ചെയ്തേക്കുന്നെ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ വിഷമിച്ചോണ്ടിരിക്കരുത്, ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പാട്ട് കേൾക്കാം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പ്രത്യേക അറിയിപ്പ്: June 14 ഞായറാഴ്ച 2:30 to 6 ഇടയിൽ 2.25 വരുന്ന ഒരു സ്വർണമാലയും താലിയും കൊല്ലം ചിന്നക്കട ആശ്രമം അഡ്വഞ്ചർ പാർക്ക് യാത്രാമധ്യേ നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഫോൺ നമ്പർ 9809016611 എന്ന നമ്പറിലോ വിളിച്ചറിയിക്കുക.
4: ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൽ കാതോട് കാതോരമാണ്. അപ്പോ നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
5: ഹലോ, നമസ്കാരം ചേട്ടാ.
4: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ചേട്ടാ, എവിടെ നിന്നാണ്
5: വിളിക്കുന്നത്?
4: പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: സുഖം, സുഖമായിട്ട് പോകുന്നു. മഴയൊക്കെ ഇപ്പൊ ചെറുതായിട്ട് തോന്നിയിരിക്കുന്നു. അത്ര
4: മഴ ഉണ്ടായിരുന്നു ഇന്ന്?
5: ഇന്ന് മഴ ഇല്ല, മഴ തോന്നിയിരിക്കല്ലേ.
4: അങ്ങനെ, അപ്പൊ ഇനി മഴ എന്തായാലും, മഴ എന്തായാലും ഇനിയിപ്പം ജൂലൈയിൽ കാണും എന്ന് ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ, എന്തായാലും ഓണം ഒക്കെ വരാൻ പോകുന്നു അല്ലേ? അങ്ങനെ കഴിഞ്ഞ ഓണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു വർഷം തീരാറായി. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടൻ, എന്താ ജോലി ചെയ്യുന്നേ?
5: ഞാൻ കോളേജിലുള്ള ചെറിയ വർഷാപ്പ് നടത്തിയ.
4: അപ്പൊ ഇന്ന് പോയില്ലായിരുന്നോ?
5: ഇല്ല, വർഷാപ്പിൽ ഇരിക്കുക.
4: വർഷാപ്പിൽ ഇരുന്നോണ്ടാണ് വിളിക്കുന്നത് അല്ലേ?
5: റോഡ്
4: സൈഡിൽ തന്നെയാണോ വർക്ക്ഷോപ്പ്? ആണല്ലേ, ശബ്ദമൊക്കെ കേൾക്കാം, വണ്ടികളൊക്കെ പോകുന്ന ശബ്ദം കേൾക്കാം, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ സ്വന്തം വർക്ക്ഷോപ്പാണോ അതോ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതാണോ?
5: സ്വന്തമാണ്.
4: ഓക്കെ, എത്ര വർഷമായിട്ട് ചേട്ടാ അവിടെ ഷോപ്പ്
5: ഇട്ടിട്ടുണ്ട്?
4: ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ചേട്ടാ, ഒരിക്കലും മറക്കാൻ,
5: ഞാൻ എഴുതിയ ഒരു ചെറിയൊരു കവിത. ഈ നാടിനി നാടിനെന്തു പറ്റി, എന്റെ ദൈവമേ നിന്നാടിനെന്തു പറ്റി, സുന്ദരമായുള്ളൊരു നാടിനല്ല എത്ര സുന്ദരമായ എന്റെ കേരളമേ. ഈ നാടിനി നാടിനെന്തു പറ്റി, എന്റെ ദൈവമേ നിന്നാടിനെന്തു പറ്റി, സ്വന്തമായുള്ളൊരു നാടിതല്ല എത്ര സുന്ദരമായ എന്റെ കേരളമേ. ഇനി എനിക്കാവില്ല ദൈവമേ, ഇനി എനിക്കാവില്ല ദൈവമേ, ഇടറുന്നു പാദം തളരുന്ന മാനസം, ഇനി എനിക്കാവില്ല ദൈവമേ. ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലും കൊന്നുതള്ളുന്നൊരു നാടിതായി, ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലും കൊന്നുതള്ളുന്നൊരു നാടിതായി. മക്കളെ മാറോട നക്കിടും അമ്മമാർ, മുന്നിൽ വിരളമായി തീർന്നിടുന്നു. ഈ നാടിനി നാടിനെന്തു പറ്റി, എന്റെ ദൈവമേ നിന്നാടിനെന്തു പറ്റി, സ്വന്തമായുള്ളൊരു നാടിതല്ല എത്ര സുന്ദരമായന്റെ കേരളമേ, എത്ര സുന്ദരമായന്റെ കേരളമേ.
4: ചേട്ടാ കൊള്ളായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്
5: കേട്ടോ.
4: ചേട്ടൻ, എന്താ ഇതിന്റെ പ്രചോദനം? എന്തായിരിക്കും ഈ കവിത ഇങ്ങനെ എഴുതാൻ കാരണം?
5: ഇപ്പൊ നാട്ടിലെ ഓരോ രീതികളെ വരികളെ വേറെ ഉണ്ടായിരുന്നു, അധികാരമുള്ളവർ പ്രതികാരതാവുകയായിട്ടിരുന്നു. ഈ നാട് സ്വന്തം ദൈവത്തിന്റെ നാടല്ലേ ഇത്? ഈ നാടിന് എന്തു പറ്റി, ദൈവത്തിന്റെ സ്വന്തം നാടാണിത്. അപ്പം ദൈവത്തിനോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം നാടല്ലേ
4: ചോദ്യം. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടാ.
5: ഓക്കെ
4: ചേട്ടാ, വിളിച്ചത് ഈ സന്തോഷം. പാട്ട് കേൾക്കാം.

0: എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. കുട്ടികളും മനസ്സ് തുറക്കട്ടെ. ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സും വലിയ ചിന്താഗതികളും. കേൾക്കൂ, ആസ്വദിക്കൂ, നമുക്കുമറിയാം അവരിലെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങൾ. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9:15, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 4:30. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, നിർവഹണം സുരേഷ് പെരിനാട്.
5: തിരികെ വരാം കഥയുടെ അദൂരത്തിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത കോള് വരുന്നുണ്ട്. അതിൻ്റെ അമ്മ എനിക്ക് പറയാനുള്ളൊരു കാരണമുണ്ട്, അല്ല ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ പല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി കുറച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമേ നമ്മുടെ കാര്യം നോക്കുക, എന്നിട്ട് മതി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നല്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മളെ കൂടെ സ്നേഹിച്ചിട്ട് മതി മറ്റുള്ളവർ സ്നേഹിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇപ്പം നമ്മൾ എല്ലാം അങ്ങ് എല്ലാവർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ,
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം,
5: കാതോട് അതൂരത്തിലേക്ക് സ്വാഗതം.
6: ഞാനാ വിജയന,
5: ചാത്തന്നൂർ. പറഞ്ഞോ, എന്തൊക്കെയുണ്ട്?
6: വിശേഷം ചോദിക്കാന്നോ?
5: ഞാൻ വിശേഷമല്ല ചോദിച്ചത്, എന്തൊക്കെയുണ്ട് പറയാനെന്നാണ് ചോദിച്ചത്.
6: എന്റെ പോലെ ഞാൻ അത് കേൾക്കുമ്പോഴേ എനിക്ക് തിരിയൊരു.
5: എന്നാ ഞാൻ ഇതിനോട് വിശേഷം ചോദിച്ചിട്ടേ വിടത്തുള്ളൂ.
6: എനിക്ക് വിശേഷമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു.
5: ഇല്ലില്ല, ഞാൻ എന്നാ ഇന്ന് വിശേഷം പറഞ്ഞിട്ടേ വിടത്തുള്ളൂ കേട്ടോ.
6: വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകുന്നു. അത് പോകുന്നവരെ പോട്ടെന്നുള്ളതാ.
5: അതാ ഞാൻ പറഞ്ഞത്, ഇതിനോട് വിശേഷം.
6: എനിക്ക് ഒരു ആശ്വാസം പറയട്ടെ, സത്യസന്ധാട്ടം പറയുന്നത് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കണം.
5: ഞാൻ
6: ആൾക്കാര് പലരും 12 മണിയോടെ പല ഭാഗത്തു നിന്ന് പല ആൾക്കാരൊക്കെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു, പാർട്ടികൾ കേൾക്കുന്നു, അവർ പല കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. അപ്പൊ ഇതൊക്കെ പോരെ,
5: പോരാ ഇനി തൊട്ട് എന്നെ വിളിക്കുമ്പോ വിശേഷം പറഞ്ഞേ പറ്റത്തുള്ളൂ.
6: മതി എന്നുള്ളതാ എന്റെ ഉള്ളിലെ അഭിപ്രായം.
5: ഇല്ല, എന്റെ അഭിപ്രായം കൂടെ കേൾക്കണം. ഇനി തൊട്ട് എന്നെ വിളിക്കുമ്പോ വിശേഷം പറഞ്ഞേറ്റു. ഇനി തൊട്ടെ എന്നെ വിളിക്കും വിശേഷം പറയണമെന്ന് കേട്ടാ. വിശേഷമൊക്കെ കണ്ടെത്തി. ആ മതി മതി, എന്തായാലും മതി, എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ശാത്തന്.
6: ഇനി പോലെ അടുത്ത പ്രാവശ്യം ഇപ്പം ഞാൻ ഒന്നും എടുത്തില്ല. പറഞ്ഞ ഇതിനിടയ്ക്ക് ഈ പാട്ട് പാട്ട് ഏതാന്നറിയ, എന്റെ ഒരു ധാരണ കണ്ടിജന്നായിരുന്നു. പക്ഷെ അത് തിരുത്തി കുപ്പിയട എന്നാ സിനിമയുടെ പേര്. പഴയ കാലത്തെയാ, ഓർമ്മപ്പെച്ച തിട്ടാം. അതൊക്കെ 65 ഇറങ്ങിയ സിനിമകളാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയാം വിശേഷമായിട്ട് കുട്ടിക്കും, നമ്മുടെ ഈ നാട്ടില് ക്രിസ്ത്യാനികളുടെ വിശേഷങ്ങൾ എന്തെങ്കിലും വന്നാൽ ക്രിസ്ത്യൻ പടങ്ങൾ ഒരുപാടുണ്ട്. ക്രിസ്മസിന് അങ്ങനെയുള്ള പല അവസരങ്ങളിൽ,
5: മുസ്ലിങ്ങളുടെ
6: പെരുന്നാളൊക്കെ വരുവാണെങ്കിൽ മുസ്ലിം ചിത്രങ്ങൾ ഒരുപാടുണ്ട്. വിഷുവിനും ഇങ്ങനത്തെ തിരുവോണത്തിലൊക്കെയാണ് നമ്മുടെ ഇന്ത്യ സമുദായത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ വരെ. എന്നതുപോലെ അന്നത്തെ കാലത്ത് കണ്ടൊരു സിനിമയാണ് കുപ്പിവള. ഞാൻ വിചാരിച്ച കഥ സിനിമയിലെ പാട്ടായിരിക്കും, പക്ഷെ അതൊക്കെ തിരുത്തി. അപ്പൊ അത് പോട്ട് ഓരോപ്പത്തേക്ക് സംഭവം. ഞാനകത്ത് അതിൽ സംശയം ഇനിയും ഉണ്ട്. ദാസേട്ടനാണോ പാടിയത്, ഏം രാജ പാടിയതാണോ എന്നും കൂടെ ഒരു ഓരോപ്പത്തേ എനിക്കുണ്ട്. അത് കഴിയുമ്പോ തിരുത്തണം. അത് കമ്പ്യൂട്ടറിൽ കാണിക്കേ,
5: പറഞ്ഞുതരണം.
6: കണ്ണണി
5: എനിക്ക്
6: കണ്ണുകൾ എന്തിനു വേറെ. ഇതാണ് പാട്ട്.
5: ഓക്കെ,
6: പിടിക്കാൻ ശ്രമിക്കണം അരൂർ. ഇന്നലെ ഈ ഇതേപോലെ കാപ്പയ്ക്കുന്ന ഒരു ശ്രോതാവ്, മിക്കാളൊക്കെ വിളിക്കുന്ന ശ്രോതാവ് വിളിച്ചിട്ട് ഒരു പാട്ടൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്തതിന് ശേഷം അവരുടെ ഒരു മേച്ചിരി സർജറി ചെയ്ത് വീട്ടിൽ വിശ്രമാന്ന് പറയും. പേര് ഞാൻ ഓർക്കുന്നില്ല, ഇനി ഒരു സമയത്ത് പേര് പറയാൻ പറയണം. ആ മേജിരിക്കും ഈ പാട്ട് നന്നായിരിക്കും കേക്കാൻ. പിന്നെ മുണ്ടയ്ക്ക് എന്ന് വിളിക്കുന്ന കൃഷ്ണൻ വേണ്ടിട്ട് പഠിക്കാൻ
5: വേണ്ടിട്ട് പാട്ട്.
6: അപ്പൊ ഈ പാട്ടിന്റെ പേര് പറയണേ.
5: പറയാം പറയാം പറയാം പറയാം.
6: അവസാനം
5: ഓക്കെ, അപ്പൊ എന്തെല്ലാം പാട്ട് കേൾക്കാം.

ಖದಿಜಾ, ಕಣ್ಮಣಿ ನೀ ಕರಂ ಪಿಡಿಚಾ. ಖದಿಜಾ,

തിരികെ വരാം കതിരാതുരത്തിലേക്ക്. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കുപ്പിവള എന്ന ചിത്രത്തിൽ പ്രേം നസീർ, അംബിക എന്നിവരൊക്കെ അഭിനയിച്ച ചിത്രത്തിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് MS ബാബുരാജാണ്, അതുപോലെ തന്നെ വരികൾ P ഭാസ്കരൻ, പാടിയിരിക്കുന്നത് AM രാജയാണ്. അപ്പം എന്തായാലും ചേട്ടൻ കേട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക്

0: വിളിച്ചപ്പോ കിട്ടിയപ്പോ സന്തോഷം അല്ലേ? സ്ഥിരം വിളിക്കുന്ന കോളറാണോ ചേച്ചി? ആണല്ലേ. ചേച്ചി എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫാ? ആണല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി വെയിലൊക്കെ ഉണ്ടോ ഇപ്പൊ അവിടെ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഇനിയിപ്പം 2026 എങ്ങനെ പോകുന്നു? ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
1: എല്ലാവർക്കും.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരൺ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പ്രത്യേക അറിയിപ്പ്: ജൂൺ 14 ഞായറാഴ്ച 2:30 നും 6 മണിക്കും ഇടയിൽ 2.5 പവനോളം വരുന്ന ഒരു സ്വർണമാലയും താലിയും കൊല്ലം ചിന്നക്കട ആശ്രമം അഡ്വഞ്ചർ പാർക്ക് യാത്രാമധ്യേ നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഫോൺ നമ്പർ 9809601611 എന്ന നമ്പറിലോ വിളിച്ചറിയിക്കുക.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ കാതോട് കാതോരമാണ്. ഇപ്പം ഏകദേശം സമയം 2 മണി കഴിഞ്ഞ് 16 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലോട്ട് പോവാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം സാറ,
3: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
4: ശിവ, കേരളപുരം.
3: ശിവ, എന്താ ചേട്ടാ ചെയ്യുന്നത്?
4: അവരൊക്കെ
3: കാണാൻ പോവാറൊക്കെ ഉണ്ടോ? ഇങ്ങോട്ടൊക്കെ വരാറുണ്ടല്ലേ. ആ, ചേട്ടന്റെ സ്വന്തം സ്ഥലം കൊല്ലം തന്നെയാണോ?
4: അല്ല, തമിഴ്നാട്ടിലെ ശിവഗിരി.
3: നമ്മള് തമ്മിൽ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. എനിക്ക് സംശയം തോന്നി, അതാ ഞാൻ ചോദിച്ച സ്വന്തം സ്ഥലം. ഓക്കെ, അപ്പൊ അവിടെ പോവാറില്ലേ? അന്ന് കൊണ്ട് പറഞ്ഞായിരുന്നല്ലേ ഇടയ്ക്കൊക്കെ പോകുമെന്ന്. ആണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഈ വർഷം 2026 എപ്പോഴേലും പോയായിരുന്നോ? ആണ് അല്ലെ. അപ്പൊ ഫുട്ബോളൊക്കെ കാണാറുണ്ടായിരുന്നു? ഓ, കമന്ററി ആക്കും ഫുട്ബോളിൽ. ഇപ്പൊ ഇപ്പോഴത്തെ നിലവിൽ ഏത് രാജ്യത്തെയാണ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയൊന്നും ഇല്ലല്ലേ, ആര് ജയിച്ചാലും സന്തോഷം. ഓക്കെ. ആണ് പിന്നെ ചേട്ടാ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ആണ്. അപ്പൊ കേരളത്തെ കുറിച്ചൊരു ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയാൻ പറ്റും ചേട്ടാ? എന്താ പറയാ, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട.
4: ആദ്യം വന്ന് ഓലക്കടവിലെ ജോലി ചെയ്തു.
3: ഓലയിലല്ലേ?
4: ജയന്റെ വീട്ടിനടുത്ത്. ആ കായൽ കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ഇതിരുന്നിട്ടും കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടുകളാണ്.
3: ഇപ്പൊ അതൊഴി പോയിട്ടുണ്ടോ?
4: പിന്നെ എപ്പോഴും പോകും.
3: ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണോ? ആണ്. എനിക്ക് തോന്നുന്നല്ലേ, കേരളത്തിന്റെ പ്രത്യേകത ഒത്തിരി കായലൊക്കെ ഉണ്ട് ഇല്ലേ?
4: തെന്മലയൊക്കെ നല്ല കാണേണ്ട സ്ഥലമുണ്ട്.
3: തെന്മലയൊക്കെ പോയിട്ടുണ്ടല്ലേ?
4: പോയിട്ടുണ്ട്.
3: ഞാൻ ഓക്കെ, ഓ അങ്ങനെ. അപ്പൊ എന്തായാലും ചേട്ടൻ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. പാട്ട് നമുക്ക് കേൾക്കാം. വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: തിരികെ വരാം കഥയുടെ കഥോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: കഥയുടെ കഥോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ സുജാതയാ.
0: സുജാത ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ? രണ്ടാംകുട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം?
1: കൊടുത്തോ.
0: ഹലോ, കൊച്ചുമോന്റെ പേരെന്തുവാ? കൊച്ചോ? കിച്ചു? ആ, ഋത്തിക്ക്. എത്രല്ലാ പഠിക്കുന്നേ? അച്ഛരം പഠിക്കാൻ പോകുന്നേ ഉള്ളല്ലേ. അച്ഛരമൊക്കെ പഠിച്ചെന്നിട്ട്? എന്നാ ഒന്ന് രണ്ട് അക്ഷരം പറഞ്ഞു ഞാൻ കേക്കട്ടെ. ഒന്ന് രണ്ട് അക്ഷരം പറ ഞാൻ കേക്കട്ട്. പറ. പിന്നെ പറയാ, പഠിച്ചോളാ. ഹലോ,
1: ഹലോ.
0: ആ പറ, ബാക്കി അക്ഷരങ്ങളും കൂടെ പറ കേക്കട്ട്. ആരെങ്കിലും ഒക്കെ അടുത്ത് നിന്ന് പറഞ്ഞു തരണം അല്ലേ? അയ്യേ, അപ്പൊ ഇനി എന്തായാലും ഇനിയും പോകത്തില്ല. ഇപ്പൊ എത്ര നാളോട് പോകുന്നുണ്ട് അക്ഷരം പഠിക്കാൻ? ഹലോ, അമ്മമ്മയുണ്ടോ അടുത്ത്? അമ്മമ്മയുടെ കൊടുത്തെ. എത്ര നാളോണ്ട് പോകുന്നുണ്ട് അക്ഷരം പഠിക്കാൻ? രണ്ടാഴ്ച ആയതുള്ളൂ. എന്നെ ഇത്രയൊക്കെ പഠിച്ചല്ലേ. ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ആയി കാണുമെന്ന്. എന്തോ പറയാനുണ്ടല്ലോ. പാട്ട് പാടുവോ? എന്തായാലും കുഴപ്പമില്ല കേട്ടോ, പാടട്ടെ. അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് ആർക്കും കേട്ടോ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ചേച്ചി വിളിച്ചു സന്തോഷം. നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000-ത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
4: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
3: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
5: തിരികെ വരാം കാതോട് ആതുരത്തിലേക്ക്. അപ്പോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ കാതോട് ആതുരമാണ്. ഇന്നത്തെ കാതോട് ആതുരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ അടുത്ത കോള് വന്നിട്ടുണ്ട്. ഹലോ,
6: ഹലോ,
5: നമസ്കാരം. പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം?
6: വിശേഷമൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് ഇതിലെ സ്ഥിരം ശ്രോതാവായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പൊ 7-ാമത്തെ മാസമാണ്.
5: എന്ത് പറ്റിയതാ ചേട്ടനെ?
6: ചേട്ടന് പ്രവീൺ സാർ ഇവിടെ വന്നായിരുന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുമായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും കാതോട് കാതോരത്തി വിളിക്കും. അപ്പൊ ഞാൻ വഴക്കു പറയും, മറ്റുള്ളവർക്ക് വിളിക്കണ്ട, എപ്പോഴും എന്തിനാ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് പറയും, നീ ഞാൻ കടയിലിരിക്കുക, അപ്പൊ കടയിലിരുന്ന് നീ കേക്കണം, ഞാനിപ്പോ വിളിക്കും എന്ന് പറയും. അപ്പൊ വീട്ടിൽ കിട്ടാനാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ചിലപ്പം കിട്ടത്തില്ല.
5: ഇപ്പൊ ചേച്ചി വിളിക്കുന്നു, സന്തോഷം കേട്ടോ. എന്തായാലും വിളിക്കാൻ തോന്നിയല്ലോ, സന്തോഷം. നമ്മള് എന്തായാലും വിളിക്കണം, വിളിക്കാതിരിക്കരുത് ഒരിക്കലും. തീർച്ചയായിട്ടും വിളിക്കുക, നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം.
6: അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ല.
5: കിട്ടുമ്പോ നമ്മള് സന്തോഷിക്കുക. ഒത്തിരി പേര് വിളിക്കുന്നില്ലേ, അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ ചേച്ചി, ഇപ്പോഴും കടയിൽ തന്നെ ഇരിക്കുകയാണോ? കടയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ അല്ലേ?
6: കച്ചവടം കുറവാണ്, എങ്കിലും സമയം പോകും.
5: ബൈപാസിന്റെ അടുത്താണോ കട?
6: അകത്തോട്ട് കയറി
5: വരണം. ഓക്കെ ഓക്കെ. എങ്ങോട്ട്? മുഖത്തല്ലേ പോകുന്ന സൈഡിലോട്ടോ?
6: അല്ലല്ല, കല്ലുംതാഴയിലോട്ട് പോകുന്ന.
5: ഓ, ആ സൈഡിൽ തന്നെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി, കടയൊക്കെ നല്ലല്ലോ, പോട്ടെ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചത് സന്തോഷം. പാട്ട് കേൾക്കാം.

0: സുജാത എന്ന ഫിലിമിലെ ഗാനമാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എന്തായാലും ഹലോ കേൾക്കുന്നുണ്ടോ?
1: ഹലോ
0: ഹലോ ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ? ചന്ദനത്തോപ്പിൽ നിന്ന്. ആ ചേട്ടന്റെ പേരെന്താ?
1: സുരേഷ്.
0: സുരേഷ് ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഓട്ടോ ഡ്രൈവറാണ്.
0: ഓട്ടോ ഡ്രൈവറാണ്? ആ എങ്ങനെ പോകുന്നു ഓട്ടോ ചെയ്തു ഒക്കെ? അപ്പൊ എനിക്ക് തോന്നുന്നേ ഈ ഒത്തിരി ഓട്ടോക്കാരുണ്ടല്ലേ ഇപ്പം, ഒത്തിരി ഓട്ടോ ഉണ്ട് അല്ലേ?
1: ഒരുപാട് ഒരുപാട് ഒരുപാട്.
0: അത് അതും ഈ നഷ്ടത്തിലോട്ട് വരാനൊരു കാരണമല്ലേ?
1: ആ എല്ലാരും ലോട്ടറി വെക്കുന്ന കണക്ക് ആട്ടോ എടുക്കുക എല്ലാരും.
0: ഓട്ടോക്കാരും കേക്കണ്ട ലോട്ടറി എന്തായാലും ചേട്ടാ. അപ്പൊ എന്തായാലും ഈ ദൂരെ ഓട്ടോ കിട്ടാറില്ലേ? ചില സമയം അല്ലേ? പക്ഷെ എന്നാലും ഒരു ദിവസം ഒരു 1000 രൂപയെങ്കിലും വേണ്ടേ സംഭവം നോർമലി? അതായത്
1: എന്തായാലും
0: നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ചേട്ടാ എത്ര മണിയുടെ ഓട്ടോ ഓർഡർ ഉണ്ട്? ചിലപ്പോഴെങ്കിലും നമുക്ക് മോശം അനുഭവം ഉണ്ടാവാറുണ്ടല്ലേ, അതായത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ചിലപ്പോഴൊക്കെ മോശം അനുഭവം ഉണ്ടാവാറുണ്ടെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ആണ്. അപ്പൊ എന്തായാലും ചേട്ടാ എന്തായാലും സുഖമാണ്. ചന്ദ്രത്തോപ്പിൽ തന്നെയാണ് ഓട്ടോ ഓടുന്നത്?
1: അല്ല, നമ്മുടെ സുരേഷ് പെരുന്നാടിന്റെ ഒരു കടയില്ലേ, സംഗീത സ്കൂള്,
0: അതിന്റെ മുമ്പിലാണ്. അപ്പൊ സുരേഷിന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ ഇടയ്ക്ക്? ആണല്ലേ, പാട്ടൊക്കെ കേട്ട് അടിച്ചു കുളിച്ച് ഇവിടെ കിടക്കുവാണല്ലേ. അന്നേരം ഞാൻ സുരേഷേട്ടനോട്
1: പറഞ്ഞോളാം.
0: അപ്പൊ എന്തായാലും ചേട്ടാ പാട്ട് ആർക്ക് വേണ്ടിട്ട?
1: ആ
0: കൊടുത്തു, പെട്ടെന്ന് കൊടുത്തു. നേരത്തെ എനിക്ക് തോന്നുന്നു കോള് കണക്ട് ആയപ്പോഴും മോളോട് ആരും സംസാരിച്ചെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ചേട്ടാ നമുക്ക് പാട്ട് കേൾക്കാം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായിരുന്നു.
4: ദുനിയാ
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൽ കാതോട് അദൂരമാണ്. അപ്പോ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരമുണ്ട്. ആരാണ്? സ്റ്റീഫൻ.
3: നമസ്കാരം, കാതോട് അദൂരത്തിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് തന്നെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കേട്ടോ.
4: താങ്ക് യു.
3: അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണെന്നൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഓട്ടോയിലാണോ അതോ വീട്ടിലാണോ?
4: ഓട്ടോയിലാണ്. റോഡിലാണോ?
3: റോഡിലാണോ. തട്ടാമല തന്നെയാണോ? അല്ല, പഴയാറ്റിൻകുഴി അല്ലേ? പള്ളിമുക്കിൽ നിൽക്കുകയാണ്. ഓട്ടത്തിൽ വന്നെയാണോ?
4: ഓട്ടത്തിന്
3: വന്നെ. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഓട്ടോ ഒക്കെ?
4: കുഴപ്പമില്ലാതെ
3: പോകുന്നു. ആണല്ലേ ചേട്ടാ. അപ്പൊ ഇനിയിപ്പം ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കേട്ടോ ചേട്ടാ. ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
4: പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
3: ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.

0: അങ്ങനെ കാതോട് അതുപോലെ തന്നെ ടൈം തീരാൻ പോവുകയാണ്. അപ്പോ നമ്മുടെ ലാസ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: കാതോട് അതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: താങ്ക് യു താങ്ക് യു. മൂന്ന് മാസം കൊണ്ട് ട്രൈ ആയി, എന്താ ഉണ്ടായിരുന്നാലും ശരി, എന്നെ ഇപ്പൊ കിട്ടി.
0: അത് അവാര ട്രൈ ചെയ്യലായി പോയല്ലേ ചേട്ടാ.
1: മൂന്ന് മാസം കൊണ്ട് കടന്ന് വിളിക്കുക, ഞാൻ വെളുപ്പിലെ 5:30 പേര് കേൾക്കുന്ന ഒരു വ്യക്തിയാ.
0: 5:30 തൊട്ട് വിളിക്കാൻ തുടങ്ങും? അതോ കാതോട് ടൈമിലേ
1: വിളിക്കത്തുള്ളൂ? 12 മണിക്ക് കാതോട് കാതോരം തുടങ്ങുമ്പോൾ വിളിക്കാൻ തുടങ്ങും.
0: അവസരം മടുത്തില്ലായിരുന്നു? ഇത്രയും അവസരം കിട്ടാത്ത
1: പറഞ്ഞാ എന്താ ചെയ്യും?
0: അതല്ല, എനിക്ക് കിട്ടിയേ പറ്റത്തോളന്ന് പറഞ്ഞ വിളിച്ച്. പിന്നെ ഇത് കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. ചേട്ടൻ പറഞ്ഞില്ലേ 3 മാസം ആ അവസ്ഥയൊക്കെ ഞാൻ ഒന്ന് ആലോചിച്ചു പോയല്ലേ. ഓരോ 3 മണി എത്തുമ്പോഴും ഇന്ന് നാശം കിട്ടിയില്ല, ഇനി നാളെ.
1: അങ്ങനൊന്നും
0: എന്തായാലും ചേട്ടാ, എന്തായാലും കിട്ടിയില്ലേ, കിട്ടുമ്പോ കണ്ടോ നല്ല സന്തോഷം അല്ലേ. അപ്പൊ ഇനി എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടി എന്തായാലും വിളിച്ച ചേട്ടനല്ലേ. ചേട്ടന്റെ പേര് പറ. എന്തായാലും ചേട്ടാ സമയം വളരെ കുറവാണ്, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോ ഇന്നത്തെ കാതോട് കാതോരം ഇവിടെ തീരുകയാണ്. അപ്പോ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ കാതോട് കാതോരത്തിലും ഷൈനി ഫാസിയാറുണ്ട്.

ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയ.
1: റിട്ടുകളുടെ ചർച്ചയിലെ അവസാനത്തെ വാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം പ്രൊഹിബിഷൻ റിട്ടും സെർച്ചറി റിട്ടും ഈ രണ്ട് റിട്ടുകളും വരുന്നത് കോടതികൾക്കും ട്രൈബ്യൂണലുകൾക്കും എതിരെയാണല്ലോ. നമുക്ക് ഇവയെ ഒരൊറ്റ നോട്ടത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? ആദ്യം ഇവ തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
2: ശ്രോതാക്കളുടെ മനസ്സിൽ ഇത് എളുപ്പം തങ്ങി നിൽക്കാൻ നമുക്കിതിനെ ലളിതമായി ഒന്ന് താരതമ്യം ചെയ്യാം. ആദ്യം ഇവ തമ്മിലുള്ള സാമ്യതകൾ നോക്കാം. പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് ഇവ ഒരുപോലെ ഇരിക്കുന്നത്. ഒന്നാമതായി ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ടാർഗറ്റ് ഇസ് ദ സെയിം. ഈ രണ്ട് റിട്ടുകളും പുറപ്പെടുവിക്കുന്നത് കീഴ്ക്കോടതികൾ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള ട്രൈബ്യൂണലുകൾ എന്നിവർക്കെതിരെ മാത്രമാണ്. സാധാരണ സർക്കാർ ഓഫീസുകൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ ഇവ രണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. രണ്ടാമതായി കാരണങ്ങൾ ഒന്ന് തന്നെയാണ്, ഗ്രൗണ്ട്സ് ആർ ദ സെയിം. കീഴ്ക്കോടതികൾ തങ്ങൾക്ക് അവകാശമല്ലാത്ത അധികാരം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരുഭാഗവും കേൾക്കാതെ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി, അതായത് വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്രവർത്തിക്കുമ്പോഴോ ആണ് ഈ രണ്ട് റിട്ടുകളും തുണയായി വരുന്നത്. മൂന്നാമതായി ഉറവിടം ഒന്ന് തന്നെയാണ്, സോഴ്സ് ഇസ് ദ സെയിം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും മാത്രമേ ഈ രണ്ട് റിട്ടുകളും പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ.
1: അത് കേൾക്കുമ്പോൾ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? എപ്പോഴാണ് നമ്മൾ പ്രൊഹിബിഷന് പകരം സെർച്ചറി ഉപയോഗിക്കേണ്ടത്?
2: ഇതാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ വശം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം സമയക്രമത്തിലാണ്, അതായത് ടൈമിംഗിലാണ്. ആ കേസ് ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വ്യത്യാസം. നമുക്കിത് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം നോക്കാം. അതായത് ഒരു മജിസ്ട്രേറ്റ് കോടതി തനിക്ക് അധികാരമില്ലാത്ത ഒരു കേസ് വിസ്തരിക്കാൻ തുടങ്ങിയാൽ വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ പ്രൊഹിബിഷൻ വാങ്ങി അത് തടയാം. എന്നാൽ ഞാൻ അറിയാതെ ആ കോടതി ഒരു തെറ്റായ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധിയെ ഇല്ലാതാക്കാൻ ഞാൻ സെർച്ചറി വാങ്ങണം. നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രശസ്തമായ നിരീക്ഷണമുണ്ട്, പ്രൊഹിബിഷൻ വിചാരണയുടെ തുടക്കത്തിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ സെർച്ചറി വിധി വന്നതിനു ശേഷം അതിന്റെ മേൽ സർജറി നടത്തുന്നു. ചുരുക്കത്തിൽ നിയമം തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ വഴിയിൽ വെച്ച് തടയാൻ പ്രൊഹിബിഷനും, തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനത്തെ തച്ചുടയ്ക്കാൻ സെർച്ചറിയും നമ്മളെ സഹായിക്കുന്നു.
1: അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെയും അവസാനത്തെയും റിട്ടായ കോ വാറന്റിയെ കുറിച്ചാണ്. കോ വാറന്റ് എന്ന റിട്ട് എപ്പോഴാണ് അല്ലെങ്കിൽ എവിടെയാണ് ആദ്യമായി രൂപപ്പെട്ടു വന്നത്?
2: വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് ഇതിന്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക റിട്ടുകളെയും പോലെ തന്നെ കോ വാറന്റോയുടെ ഉത്ഭവവും പഴയ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥയിൽ നിന്ന് തന്നെയാണ്. മധ്യകാല ഇംഗ്ലണ്ടിൽ രാജാവായിരുന്നു എല്ലാ അധികാരങ്ങളുടെയും കേന്ദ്രം. അക്കാലത്ത് നാട്ടിലെ പല പ്രഭുക്കന്മാരും വലിയ ഭൂപ്രഭുക്കളും രാജാവിന്റെ അനുമതി ഇല്ലാതെ തന്നെ പല പൊതുപദവികളും അധികാരങ്ങളും സ്വന്തം നിലയിൽ കൈയടക്കി വെക്കുകയും ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു.
1: അപ്പോൾ ഇന്നത്തെ പോലെ അന്നും യോഗ്യതയോ അനുമതിയോ ഇല്ലാതെ പദവികൾ കൈയടക്കുന്ന ശീലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ രാജാവ് ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്?
2: അതിനാണ് അന്നത്തെ ഇംഗ്ലീഷ് രാജാക്കന്മാർ ഈ കോ വാറന്റോ എന്ന ആയുധം പുറത്തെടുത്തത്. രാജാവ് തന്റെ പ്രതിനിധികൾ വഴി ഈ പ്രഭുക്കന്മാർക്ക് ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസിലെ പ്രധാന ചോദ്യം ഇതായിരുന്നു, കോ വാറന്റോ, അതായത് നീ ഏത് രാജകീയ അധികാരത്തിന്റെയോ ലൈസൻസിന്റെയോ അടിസ്ഥാനത്തിലാണ് ഈ പദവിയിൽ ഇരിക്കുന്നത് എന്ന് തെളിയിക്കുക. കൃത്യമായ രേഖകൾ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാജാവ് ആ പദവി തിരിച്ചു പിടിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിലെ ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് ഒന്നാമൻ രാജാവിന്റെ കാലത്താണ് ഈ റിട്ട് വളരെ ശക്തമായി ഉപയോഗിച്ചു തുടങ്ങിയത്. കാലം മാറിയപ്പോൾ ഇതിന്റെ സ്വഭാവം മാറി. ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടനാ ശില്പികൾ ആ പഴയ ഇംഗ്ലീഷ് നിയമത്തെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുത്തു. ഇന്ന് ഇതൊരു രാജാവിന്റെ അധികാരമല്ല, മറിച്ച് രാജ്യത്തെ നിയമവാഴ്ച, അതായത് റൂൾ ഓഫ് ലോ ഉറപ്പുവരുത്താൻ സാധാരണക്കാരന് ഭരണഘടന നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശമാണ്.
1: കേൾക്കുമ്പോൾ അല്പം കട്ടിയുള്ള വാക്കായി തോന്നാം. എന്താണ് ഈ കോ വാറന്റോ എന്ന വാക്കിന്റെ ലളിതമായ അർത്ഥം?
2: കൂവോറന്റോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. ഇതിന് കൃത്യമായ അർത്ഥം എന്ത് അധികാരത്തിന്മേൽ അല്ലെങ്കിൽ ഏത് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ, ബൈ വാട്ട് അതോറിറ്റി എന്നാണ്. ഒരു വ്യക്തി നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു സർക്കാർ പദവിയോ പൊതു കസേരയോ കൈയടിക്ക് വെക്കുകയോ അവിടെ തുടരുകയോ ചെയ്യുമ്പോൾ അത് തടയാൻ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവാണിത്. ലളിതമായി പറഞ്ഞാൽ കോടതി ഒരു പൊതുപദവിയിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നീ ഏത് നിയമപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കസേരയിൽ വന്നിരിക്കുന്നത് എന്ന് കോടതിക്ക് മുൻപിൽ തെളിയിക്കുക. ആ വ്യക്തിക്ക് തന്റെ യോഗ്യതയോ നിയമപരമായ അവകാശമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോടതി അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഉടനടി പുറത്താക്കും. അതായത് ഒരാൾക്ക് ഇരിക്കാൻ അർഹതയില്ലാത്ത ഒരു കസേരയിൽ വന്നിരുന്നാൽ കോടതി ഇടപെട്ട് നീ അവിടെ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് ചോദിക്കുന്ന ഒരു വഴി.
1: അങ്ങനെയാണെങ്കിൽ ഈ റിട്ട് കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ പ്രധാനമായി ലക്ഷ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
2: ഇതിന് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അർഹതയില്ലാത്തവരും യോഗ്യതയില്ലാത്തവരും ഉയർന്ന സർക്കാർ പദവികളിൽ ഇരിക്കുന്നത് തടഞ്ഞ് രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്തുകയാണ് ഇത് ചെയ്യുന്നത്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ഒന്ന്, നിയമവിരുദ്ധമായ നിയമനങ്ങൾ തടയുക. സർക്കാരോ ഭരണകൂടമോ നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഉയർന്ന പൊതുപദവികൾ തിരികെ കയറ്റുന്നത് തടയാൻ ഈ റിട്ടിന് സാധിക്കും. രണ്ട്, സ്വജന പക്ഷപാതം ഇല്ലാതാക്കുക. സർക്കാർ ഓഫീസുകളുടെയും പദവികളുടെയും പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കൊണ്ടോ അർഹതയില്ലാത്തവർ ഇത്തരം കസേരകളിൽ വന്നിരിക്കുന്നത് ഇത് തടയുന്നു. മൂന്നാമത്, കൃത്യമായ യോഗ്യത ഉറപ്പാക്കുക. നിയമം അനുശാസിക്കുന്ന കൃത്യമായ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ യോഗ്യതകളില്ലാത്ത ഒരു വ്യക്തിയും സംസ്ഥാനത്തിന്റെ അധികാരമോ പൊതുജനങ്ങളുടെ മേലുള്ള പവറോ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കോവാറന്റോ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, പൊതുജനങ്ങളെ സേവിക്കേണ്ട കസേരകളിൽ ഇരിക്കേണ്ടത് അതിന് എല്ലാവിധ യോഗ്യതകളും ഉള്ള ആളുകൾ മാത്രമായിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ ഭരണഘടന തന്നിട്ടുള്ള വലിയൊരു കവചമാണിത്.
1: കോവാറന്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലോക്കസ് സ്റ്റാൻഡി. എന്താണ് ഈ ലോക്കസ് സ്റ്റാൻഡി എന്ന തത്വം? കോടതിയിൽ കേസ് കൊടുക്കാൻ ഇത് എത്രമാത്രം നിർണായകമാണ്?
2: കോടതികളുടെ പ്രവർത്തനം അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമം വെച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ റൂളാണ് ലോക്കസ് സ്റ്റാൻഡി. ലളിതമായി പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം കോടതിയെ സമീപിക്കാനുള്ള നിയമപരമായ അവകാശം, അതായത് റൈറ്റ് ടു ബി ഹേർഡ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരു അനീതിയോ നിയമലംഘനമോ ഉണ്ടായാൽ ആർക്കൊക്കെ കോടതിയിൽ പോകാം എന്ന് നിശ്ചയിക്കുന്നത് ഈ തത്വമാണ്. പരമ്പരാഗത നിയമപ്രകാരം ഒരു സംഭവത്തിൽ ആർക്കാണോ നേരിട്ട് ഇരയാകേണ്ടി വന്നത് അല്ലെങ്കിൽ ആരുടെ അവകാശമാണോ ലംഘിക്കപ്പെട്ടത് ആ വ്യക്തിക്ക് മാത്രമേ കോടതിയെ സമീപിക്കാൻ അവകാശമുള്ളൂ.
1: ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാമോ?
2: ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുകയോ അയാളുടെ ഭൂമി കയ്യേറുകയോ ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ നേരിട്ട് ബാധിക്കപ്പെട്ട ആ വ്യക്തിക്കാണ്, ആ അഗ്രീവ്ഡ് പേഴ്സൺ ആണ് കോടതിയിലോ പോലീസിലോ പോകാനുള്ള ലോക്കസ് സ്റ്റാൻഡി ഉള്ളത്. വഴിപോക്കനായ എനിക്ക് അതിൽ വ്യക്തിപരമായി യാതൊരു നഷ്ടവും വരാത്തത് കൊണ്ട് എനിക്ക് നേരിട്ട് ചെന്ന് സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ നിയമപരമായി അവകാശമില്ല. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത പല റിട്ടുകളും ഏകദേശം ഈ നിയമം പാലിക്കുന്നവയാണ്. ഉദാഹരണത്തിന്, ഒരാളെ സർക്കാർ ജോലിയിൽ നിന്ന് നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടാൽ ആ ജോലി നഷ്ടപ്പെട്ട വ്യക്തി തന്നെ മാൻഡമസ് റിട്ടുമായി ഹൈക്കോടതിയിലേക്ക് പോകണം. അതായത് എന്റെ അവകാശം ലംഘിക്കപ്പെട്ടാൽ ഞാൻ തന്നെ കോടതിയിൽ പോകണം, മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് പോകാൻ പറ്റില്ല എന്ന പൊതു നിയമമാണ് ലോക്കസ് സ്റ്റാൻഡി.
1: അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കോവാറന്റോ എങ്ങനെയാണ് ഈ നിയമത്തിന് വലിയൊരു അപവാദമായി മാറുന്നത്?
2: ഇതാണ് ഭരണഘടന സാധാരണക്കാരന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ അധികാരം. കോവാറന്റോ റിട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ലോക്കസ് സ്റ്റാൻഡി എന്ന കടുത്ത നിയമം പൂർണ്ണമായി ഇല്ലാതാവും. ഇവിടെ ഹർജി നൽകുന്ന വ്യക്തിക്ക് യാതൊരുവിധ വ്യക്തിപരമായ നഷ്ടം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി ഏതെങ്കിലും വലിയ സർക്കാർ പദവിയോ പൊതു കസേരയോ കൈയടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു സാധാരണ പൗരനും ഹൈക്കോടതിയെ സമീപിച്ച് കോവാറന്റിയോ ഹർജിയോ നൽകാം. അതായത് ഒരു ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറോ ആയിട്ടോ ഒരാളെ നിയമിക്കുന്നു. അയാൾക്ക് നിയമപ്രകാരം വേണ്ടത്ര യോഗ്യതയില്ല, മറിച്ച് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് അയാൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് വ്യക്തിപരമായ ഒരു രൂപയുടെ നഷ്ടം പോലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഹൈക്കോടതിയിൽ പോയി അയാളോട് നീ ഏത് അധികാരത്തിലാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാം. അവിടെ കോടതി ചോദിക്കില്ല നിനക്ക് എന്താണ് നഷ്ടം വന്നത് എന്ന്. പകരം കോടതി നോക്കുന്നത് ആ പൊതു കസേരയുടെ പവിത്രതയാണ്. കാരണം ആ പദവികൾ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. അവിടെ അർഹതയില്ലാത്തവർ ഇരുന്നാൽ അത് രാജ്യത്തെ നിയമവ്യവസ്ഥയോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് അഴിമതിയും നിയമവിരുദ്ധമായ നിയമനങ്ങളും കണ്ടു നിൽക്കാൻ മനസ്സില്ലാത്ത നാട്ടിലെ ഏതൊരു സാധാരണ

0: ആർക്കെതിരെയും എപ്പോഴും പ്രയോഗിക്കാനുള്ളതല്ല ഇത്. ഇതിൽ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ നിബന്ധന, ആ പദവി ഒരു സബ്സ്റ്റാൻറ്റീവ് പബ്ലിക് ഓഫീസ് ആയിരിക്കണം എന്നതാണ്. അതായത് ലളിതമായി പറഞ്ഞാൽ അതൊരു സ്ഥിരമായ പൊതു പദവി ആയിരിക്കണം. ഇതിന് പ്രധാനമായും മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആ പദവി ഭരണഘടന വഴിയോ അല്ലെങ്കിൽ പാർലമെന്റോ നിയമസഭയോ പാസാക്കിയ ഒരു നിയമം വഴിയോ നിർമ്മിക്കപ്പെട്ടതായിരിക്കണം. അതൊരു സ്വകാര്യ ജോലി ആകരുത്, മറിച്ച് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പൊതു പദവി ആയിരിക്കണം. ആ പദവി താൽക്കാലികമായ ഒന്നാകരുത്, അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം.
1: ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വേർതിരിച്ച് പറയാമോ?
0: നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് പറയാം. എവിടെയൊക്കെ ക്വാറന്റോ ഉപയോഗിക്കാം? ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങൾ, നമ്മുടെ മുനിസിപ്പൽ കമ്മീഷണേഴ്സ്, കോർപ്പറേഷൻ മേയർ അല്ലെങ്കിൽ ഒരു സർക്കാർ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ, ഇവരൊക്കെ ഇരിക്കുന്നത് നിയമം വഴി നിർമ്മിക്കപ്പെട്ട വലിയ പൊതു പദവികളിലാണ്. ഇവരുടെ നിയമനത്തിൽ അഴിമതിയോ യോഗ്യതക്കുറവോ ഉണ്ടായാൽ പൗരന്മാർക്ക് ക്വാറന്റൈനുമായി കോടതിയിൽ പോകാം. എവിടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയില്ല? നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ മാനേജർ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ, ഒരു സ്വകാര്യ ക്ലബിന്റെ സെക്രട്ടറി, ഇവരൊന്നും പൊതുപദവിയിൽ ഇരിക്കുന്നവരല്ല. അവരുടെ നിയമനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ക്വാറന്റൈൻ ചോദിക്കാൻ നമുക്ക് നിയമപരമായ അവകാശമില്ല. അതിന് സാധാരണ സിവിൽ കോടതികളെയാണ് സമീപിക്കേണ്ടത്.
1: ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ സർക്കാർ നിയമനം നടത്താൻ പോകുമ്പോൾ തന്നെ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ ചർച്ചകൾ വരാറുണ്ട്. ചിലപ്പോൾ യോഗ്യത ഇല്ലാത്ത ഒരാളാണ് ആ പദവിയിലേക്ക് പരിഗണിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ ആ കസേരയിൽ വന്നിരിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ആ നിയമനം തടയാൻ വേണ്ടി, നമുക്ക് ക്വാറന്റൈനുമായി കോടതിയിൽ പോകാൻ പറ്റുമോ?
0: ഇല്ല, അതിന് കഴിയില്ല. അവിടെയാണ് ക്വാറന്റൈനിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിബന്ധന വരുന്നത്, ആക്ച്വൽ പൊസിഷൻ ഓഫ് ഓഫീസ്. അതായത് ആ വ്യക്തി ആ പൊതുപദവിയിൽ ഔദ്യോഗികമായി പ്രവേശിക്കുകയും ആ കസേരയിൽ വന്നിരുന്ന് അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കണം. വെറും ഒരു ആലോചനയുടെയോ അല്ലെങ്കിൽ ഒരാളെ നിയമിക്കാൻ പോകുന്നു എന്ന ഊഹാപോഹങ്ങളുടെയോ അടിസ്ഥാനത്തിൽ നമുക്ക് ക്വാറന്റൈൻ ഫയൽ ചെയ്യാൻ കഴിയില്ല.
1: അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്? നിയമനം നടന്നു കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുൻകൂട്ടി തടയേണ്ടതല്ലേ?
0: ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നുമല്ലേ, പക്ഷെ നിയമത്തിന്റെ വഴി മറ്റൊന്നാണ്. സർക്കാർ ഒരു നിയമന കാര്യത്തിൽ ആലോചന നടത്തുമ്പോൾ അതിൽ പല മാറ്റങ്ങളും വരാം. അവസാന നിമിഷം യോഗ്യതയുള്ള മറ്റൊരാളെ നിയമിച്ചേക്കാം. അതുകൊണ്ട് ഒരു തെറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന അനുമാനത്തിൽ കോടതിക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. കോടതി ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അർഹതയില്ലാത്ത ആ വ്യക്തി ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നുണ്ടോ, അയാൾ ആ പദവിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ ക്വാറന്റൈൻ നിലനിൽക്കൂ. അതുകൊണ്ട് നിയമന ഉത്തരവ്, അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇറങ്ങി അയാൾ ആ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ റിട്ടുമായി നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ നിയമപരമായി അവകാശമുള്ളൂ. അതായത് ഒരാൾ ഒരു നിയമവിരുദ്ധമായ കാര്യം ചെയ്തു കഴിഞ്ഞാലല്ലേ നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് അയാൾ ആ കസേരയിൽ വന്നിരുന്ന് നിയമലംഘനം പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഈ റിട്ടിന് ജീവൻ വെക്കൂ എന്നർത്ഥം. മുൻകൂട്ടി തടയാൻ മുൻപ് ചർച്ച ചെയ്ത പ്രൊഹിബിഷൻ പോലെയുള്ള റിട്ടുകൾ കോടതിക്കെതിരെയുണ്ട്. പക്ഷെ വ്യക്തികളുടെ നിയമന കാര്യത്തിൽ ആ കസേരയിൽ വന്നിരുന്ന ആളോട് നീ ഏത് യോഗ്യതയിലാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ അയാൾ അവിടെ ഇരിക്കുന്നുണ്ടാകണം. അപ്പോൾ പദവി പൊതുപദവി ആയിരിക്കണം, അയാൾ അതിൽ പ്രവേശിച്ചിട്ടും ഉണ്ടാകണം.
2: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
3: हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ഒരു സ്ഥിരമായ പൊതുപദവിയിലോട്ട് ഒരാൾ ഔദ്യോഗികമായി കയറിയിരുന്നാൽ മാത്രമേ ക്വാറന്റൈൻ നിലനിൽക്കൂ എന്ന് നമ്മൾ കേട്ടു. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ നിബന്ധന എന്താണ്?
0: അതാണ് ഈ റിട്ടിന്റെ ആത്മാവ് എന്ന് പറയാവുന്ന നിബന്ധന, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്. അതായത് ആ വ്യക്തിയെ ആ കസേരയിലേക്ക് നിയമിച്ചപ്പോൾ രാജ്യത്തെ നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമമോ ഭരണഘടനാ വകുപ്പുകളോ പ്രകടമായി ലംഘിക്കപ്പെട്ടിരിക്കണം. ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല, അല്ലെങ്കിൽ അയാൾ

0: പെരുമാറ്റം ശരിയല്ല, അതുകൊണ്ട് അയാളെ മാറ്റണം എന്ന് പറഞ്ഞ് നമുക്ക് ക്വാറന്റൈൻ ഫയൽ ചെയ്യാൻ കഴിയില്ല. അത് തികച്ചമായും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ഇവിടെ ചോദ്യം നിയമത്തിന്റേത് മാത്രമാണ്.
1: ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനമാണ് ഇതിൽ സാധാരണയായി വരാറുള്ളത്?
0: നമുക്കിത് മൂന്ന് ലളിതമായ സാഹചര്യങ്ങളിലൂടെ നോക്കാം. ഒന്ന്, പ്രായപരിധി ലംഘിക്കുക, ഏജ് ലിമിറ്റ്. നിയമപ്രകാരം ഒരു പ്രത്യേക പദവിയിൽ ഇരിക്കാനുള്ള പരമാവധി പ്രായം 62 വയസ്സാണ് എന്ന് വിചാരിക്കുക. എന്നാൽ സ്വാധീനം ഉപയോഗിച്ച് 65 വയസ്സുള്ള ഒരാളെ അവിടെ നിയമിച്ചാൽ അത് നിയമലംഘനമാണ്. 2, വിദ്യാഭ്യാസ യോഗ്യതയില്ലായ്മ, ലാക്ക് ഓഫ് ക്വാളിഫിക്കേഷൻ. ഒരു തസ്തികയിലേക്ക് നിയമിക്കപ്പെടാൻ കൃത്യമായ ബിരുദമോ അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമോ വേണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ടാകും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരാളെ രാഷ്ട്രീയമായി അവിടെ തിരികെ കയറ്റിയാൽ അവിടെ ക്വാറന്റൈൻ വരും. അടുത്തതായി, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കുക, പ്രൊസീജിയർ ഇല്ലാപ്സ്. ഒരു ഉയർന്ന പദവിയിലേക്ക് ആളെ എടുക്കുമ്പോൾ കൃത്യമായ വിജ്ഞാപനം, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കണം. ഇന്റർവ്യൂ ബോർഡ് രൂപീകരിക്കണം എന്ന നിയമമുണ്ടാകും. ഇതൊന്നും ചെയ്യാതെ രഹസ്യമായ ഒരാൾക്ക് നിയമന ഉത്തരവ് നൽകിയാൽ അത് നിയമവിരുദ്ധമാണ്. കോടതി ഇവിടെ നോക്കുന്നത് നമ്മൾ സമർപ്പിക്കുന്ന ഹർജിയിലെ നിയമപരമായ വസ്തുതകൾ മാത്രമാണ്. ആ നിയമനം വഴി ഒരു നിയമം ലംഘിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തി എത്ര വലിയ ഉന്നതനായാലും കോടതിക്ക് അയാളെ പുറത്താക്കാൻ മടിയുണ്ടാകില്ല.
1: ഈ മൂന്ന് നിബന്ധനകളും ഒത്തുവന്നാൽ കോടതി ഉടനടി ആ ഉദ്യോഗസ്ഥനെ പുറത്താക്കിക്കൊണ്ട് റിട്ട് പുറപ്പെടുവിക്കുമോ? അതോ കോടതിക്ക് ഇതിൽ മറ്റ് അധികാരങ്ങളുണ്ടോ?
0: ഇവിടെയാണ് നമ്മൾ ജുഡീഷ്യറിയുടെ ദീർഘവീക്ഷണം മനസ്സിലാക്കേണ്ടത്. ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിഷണറി റെമഡിയാണ്. അതായത്, ലളിതമായി പറഞ്ഞാൽ ഇത് പുറപ്പെടുവിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും കോടതിയുടെ വിവേചനാധികാരമാണ്. എല്ലാ നിബന്ധനകളും ഒത്തുവന്നു എന്ന് കരുതി മാത്രം കോടതി കണ്ണടച്ച് റിട്ട് നൽകണം, നിയമപരമായി യാതൊരു നിർബന്ധവുമില്ല.
1: അതെന്താണ് അങ്ങനെ? നിയമലംഘനം നടന്നു എന്ന് തെളിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ പുറത്താക്കേണ്ടത് കോടതിയുടെ കടമയല്ലേ? എന്തുകൊണ്ടാണ് കോടതി ഈ വിവേചനാധികാരം നൽകിയിരിക്കുന്നത്?
0: കാരണം കോടതി ഇവിടെ ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയും അതോടൊപ്പം ആ തീരുമാനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതവും കൂടി വിലയിരുത്തും. പ്രധാനമായും രണ്ട് സാഹചര്യങ്ങളിലാണ് കോടതി ഈ റിട്ട് നിരസിക്കുക. ഒന്ന്, ഹർജിക്കാരന്റെ ദുരുദ്ദേശം. ക്വാറന്റൈൻ ഫയൽ ചെയ്യാൻ ആർക്കും അവകാശം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഹർജി നൽകിയ വ്യക്തിക്ക് ആ ഉദ്യോഗസ്ഥനോട് കടുത്ത വ്യക്തി വൈരാഗ്യം ഉണ്ടെന്നും അയാൾ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് കോടതിയിൽ വന്നതെന്നും ബോധ്യപ്പെട്ടാൽ കോടതി ആ റിട്ട് തള്ളിക്കളയും. 2, ചെറിയ സാങ്കേതിക പിഴവുകൾ. ഒരു നിയമനത്തിൽ വളരെ നിസ്സാരമായ ഒരു സാങ്കേതിക പിഴവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലും ആ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി അതിലേക്ക് എല്ലാവിധത്തിൽ യോഗ്യനാണെന്നും അയാളെ മാറ്റിയാൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെ സ്തംഭിച്ചു പോകുമെന്നും കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ പൊതു താല്പര്യം മുൻനിർത്തി കോടതി റിട്ട് പുറപ്പെടുവിക്കാതിരിക്കാം. അതായത്, നിയമം പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനോടൊപ്പം നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണോ ഈ ഹർജി നൽകിയിരിക്കുന്നത് എന്നും കോടതി ഉറപ്പുവരുത്തും. നിയമം ദുരുപയോഗം ചെയ്ത് ആരും വ്യക്തിപരമായ പ്രതികാരം തീർക്കാതിരിക്കാൻ വേണ്ടി കോടതി കാവൽ നിൽക്കുന്നുവെന്ന അർത്ഥം. കോടതികളുടെ ലക്ഷ്യം അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് യഥാർത്ഥ നീതി നടപ്പിലാക്കുക എന്നതാണ്. ഈ വിവേചനാധികാരം ഉള്ളത് കൊണ്ടാണ് അർഹതയില്ലാത്ത റിട്ടുകൾ തുടക്കത്തിലെ തന്നെ തള്ളിക്കളയാൻ ജഡ്ജിമാർക്ക് സാധിക്കുന്നത്.
1: നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ഏറ്റവും വലിയ ജനകീയ ആയുധമായി മാറുന്ന മറ്റൊരു സുപ്രധാന നിയമമാണ് പൊതു താല്പര്യ ഹർജി, അഥവാ PIL. എന്താണ് ഈ പൊതു താല്പര്യ ഹർജിയുടെ യഥാർത്ഥ പ്രസക്തി?
0: ഇന്ത്യൻ നിയമവ്യവസ്ഥ സാധാരണക്കാരൻ നൽകിയിട്ടുള്ള ഏറ്റവും വിപ്ലവാത്മകമായ ഒരു സംവിധാനമാണത്. നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, സാധാരണയായി ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ നേരിട്ട് ഇരയായ വ്യക്തി മാത്രമേ കോടതിയിൽ പോകാൻ പാടുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പാവപ്പെട്ടവരും നിത്യകൂലിക്ക് ജോലി ചെയ്യുന്നവരും നിയമങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരുമാണ്. തങ്ങൾക്ക് നേരെ ഒരു വലിയ നീതികേട് ഉണ്ടായാൽ പോലും ഹൈക്കോടതിയുടെ പടവുകൾ കയറാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരം സാഹചര്യങ്ങളാണ് പൊതു താല്പര്യ ഹർജി രക്ഷകനായി വരുന്നത്. സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ ഒരു പ്രശ്നത്തിൽ അവർക്ക് വേണ്ടി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിക്കോ സംഘടനയ്ക്കോ നേരിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് അധികാരങ്ങൾ ഉപയോഗിച്ച് ഹർജി നൽകാം. ഇതിനെയാണ് നമ്മൾ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ കൊല്ലത്തെ അഷ്ടമുടി കായൽ ചില വൻകിട കമ്പനികളോ വ്യക്തികളോ വൻതോതിൽ മലിനമാക്കുന്നു എന്ന് വിചാരിക്കാം. ഇത് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അടുത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും വെയിലിംഗ് തൊഴിലാളികളെയും ഒക്കെ മാരകമായി ബാധിക്കും. പക്ഷെ അവർക്ക് ജോലി കളഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റിയില്ല എങ്കിലും നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനോ ഇവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. പരിസ്ഥിതി മലിനീകരണം, പൊതു റോഡുകളിലെ അപകടകരമായ കുഴികൾ കാരണം ആളുകൾ മരിക്കുന്നത്, പൊതു അഴിമതികൾ അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ ലംഘനങ്ങൾ ഇങ്ങനെയുള്ള പൊതുവിഷയങ്ങളിലാണ് PIL അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുന്നത്. ഇവിടെ ഹർജി നൽകുന്ന ആളുകൾക്ക് വ്യക്തിപരമായ യാതൊരു ലാഭവും ഉണ്ടാകരുത്. ലക്ഷ്യം പൂർണ്ണമായും പൊതു നന്മ, പബ്ലിക് ഗുഡ് മാത്രമായിരിക്കണം. കോടതിക്ക് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകി ഉടനടി പരിഹാരം കാണും. ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു നിയമവശം കൂടിയുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി കോടതികൾ ഇതിന്റെ നടപടിക്രമങ്ങൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. നിയമത്തിൽ ഇതിനെ എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അതായത് കോടതിയിൽ വരാൻ പോലും കഴിയാത്ത അത്രയും ദരിദ്രരായ ആളുകൾ പ്രശ്നങ്ങൾ കാണിച്ച് ചീഫ് ജസ്റ്റിന് ഒരു സാധാരണ പോസ്റ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ഇമെയിലോ അയച്ചാൽ പോലും കോടതിക്ക് അതിനെ നേരിട്ട് ഒരു പൊതു താല്പര്യ ഹർജിയായി സ്വീകരിച്ച് നടപടികളിലേക്ക് കടക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, നിയമം നൽകുന്ന ഈ വലിയ സ്വാതന്ത്ര്യം ആരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. വ്യക്തി വൈരാഗ്യം തീർക്കാനോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പണം തട്ടാനോ വേണ്ടി വ്യാജമായ ഹർജികളുമായി വന്നാൽ കോടതി കടുത്ത പിഴ ചുമത്തി അവരെ ശിക്ഷിക്കും.
1: അടുത്തതാണ് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ചോദ്യം. ഹൈക്കോടതിയിലേക്ക് പോയി ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യണമെങ്കിൽ വലിയ വക്കീൽ ഫീസും കോടതി ചിലവുകളും ഒക്കെ വരില്ലേ? നിയമം പണക്കാർക്ക് മാത്രമുള്ളതല്ലേ എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. സാധാരണക്കാരന് കോടതി എങ്ങനെയാണ് തുണയാകുന്നത്?
0: പലരും അറിവില്ലായ്മ കൊണ്ട് ചിന്തിക്കുന്നത് കോടതികൾ പണമുള്ളവർക്ക് മാത്രമാണെന്നാണ്. എന്നാൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഈ രാജ്യം പടുത്തുയർത്തിയത് അങ്ങനെയൊരു ചിന്തയിലല്ല. നമ്മുടെ ഭരണഘടനയുടെ Article 39A കൃത്യമായി പറയുന്നുണ്ട്, പണമില്ലാത്തതിന്റെ പേരിലോ മറ്റ് ഏതെങ്കിലും അപ്രാപ്തിയുടെ പേരിലോ നാട്ടിലെ ഒരു പൗരനും നീതി നിഷേധിക്കപ്പെടരുത് എന്ന്. അതായത് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് ഈ ഭരണകൂടത്തിന്റെ കടമയാണ്. ഇതിനായി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ് കെൽസ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ കേരള സംസ്ഥാന നിയമസേവന അതോറിറ്റി.
1: ഒരു സാധാരണക്കാരന് കെൽസ, ഇതിന്റെ സഹായം എങ്ങനെയാണ് പ്രായോഗികമായി ലഭിക്കുക? എവിടെയാണ് അവർ പോകേണ്ടത്?
0: കൊല്ലത്ത് ജില്ലാ ഓഫീസായ DLSA ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ താലൂക്ക് തലങ്ങളിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികൾ TLSC ഉണ്ട്. ഇനി ഇതിന്റെ ഗുണം ആർക്കൊക്കെ കിട്ടുമെന്നും നോക്കാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ഫാക്ടറിയിലെ കഠിനാധ്വാനികളായ തൊഴിലാളികൾ, കൂടാതെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള ഏതൊരു സാധാരണക്കാരനും ഈ സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്.
1: അങ്ങനെ ഒരാൾ ഈ ഓഫീസിൽ ചെന്നാൽ അവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് ലഭിക്കുക?
0: നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ കയ്യിലുള്ള പരാതിയും രേഖകളുമായി കൊല്ലത്തെ DLSA ഓഫീസിൽ ചെല്ലുക. അവിടെയുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പരാതി പരിശോധിക്കും. നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മികച്ച വക്കീലിനെ ഫ്രീ ലീഗൽ എയ്ഡ് കൗൺസിൽ സൗജന്യമായി ഏർപ്പാടാക്കി തരും. അതിന് വക്കീൽ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഹർജി ടൈപ്പ് ചെയ്യാനുള്ള ചെലവ്, കോടതി ഫീസ് തുടങ്ങി കേസ് നടത്താൻ ആവശ്യമായ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകില്ല. എല്ലാം സർക്കാർ തന്നെ വഹിക്കും. ആ വക്കീൽ നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുകയും നിങ്ങൾക്ക് നീതി വാങ്ങി തരികയും ചെയ്യും.
1: നമ്മൾ ഇതുവരെ 5 റിട്ടുകളെ കുറിച്ചും അത് സൗജന്യമായി നടത്താനുള്ള വഴികളെ കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കാറുണ്ടാകും, ശരി, എനിക്ക് നീതികേടുണ്ടായി, ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്ന്? ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിന്റെ ആ പ്രായോഗിക വഴികൾ ലളിതമായ ഘട്ടങ്ങളായി ശ്രോതാക്കൾക്ക് ഒന്ന് പറഞ്ഞുകൊടുക്കാമോ?
0: നമ്മൾ നിയമം പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, അത് എങ്ങനെ പ്രയോഗിക്കണം എന്നുകൂടി അറിഞ്ഞിരിക്കണം. ഒരു സാധാരണക്കാരൻ റിട്ട് ഫയൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്, ജൂറിസ്ഡിക്ഷൻ. പലരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുനിസിപ്പൽ കോടതിയിലോ ജില്ലാ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ റിട്ട് കൊടുക്കാമെന്നാണ്. എന്നാൽ റിട്ട് ഹർജികൾ സ്വീകരിക്കാൻ താഴെത്തട്ടിലുള്ള കോടതികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികാരമില്ല. ഭരണഘടനയുടെ Article 226 പ്രകാരം എറണാകുളത്തുള്ള കേരള ഹൈക്കോടതിയിലാണ് റിട്ട് ഫയൽ ചെയ്യേണ്ടത്. വളരെ ഗുരുതരമായ മൗലികാവകാശ ലംഘനമാണെങ്കിൽ ഡൽഹിയിലെ സുപ്രീം കോടതിയും നമുക്ക് സമീപിക്കാം. രണ്ടാമതായി, എന്തൊക്കെ രേഖകൾ വേണം? കോടതിയിൽ നമ്മൾ വെറുതെ ചെന്ന് പരാതി പറഞ്ഞാൽ മാത്രം പോരാ, കൃത്യമായ തെളിവുകൾ വേണം. ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ തെറ്റായ ഉത്തരവ് അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുത്ത പരാതിയുടെ പകർപ്പ്, വില്ലേജ് ഓഫീസിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ ലഭിച്ച കൈപ്പറ്റ രസീതുകൾ, റെസീപ്സ് എന്നിവയെല്ലാം ഹർജിയോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ഇതിനെ നിയമത്തിൽ എക്സിബിറ്റുകൾ എന്ന് പറയും, എക്സിബിറ്റ്സ്. മൂന്നാമത്തേതായി, അഫിഡവിറ്റ് അഥവാ സത്യവാങ്മൂലം. ഇതാണ് റിട്ട് ഹർജിയുടെ ഏറ്റവും പവിത്രമായ ഭാഗം. നമ്മൾ ഹർജിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന യാതൊന്നും അതിലില്ലെന്നും ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് നൽകുന്ന ഒരു സത്യപ്രസ്താവനയാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞാൽ കോടതി കടുത്ത ശിക്ഷ നൽകും. നാലാമതായി, ഇന്റർം റിലീഫ്, ഇടക്കാല ഉത്തരവിനായുള്ള അപേക്ഷ. ഒരു റിട്ട് ഹർജിയിൽ കോടതി അന്തിമവിധി പ്രസ്താവിക്കാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട് നിയമവിരുദ്ധമായി പൊളിക്കാൻ ഒരു നോട്ടീസ് വന്നു എന്ന് വിചാരിക്കാം. ഫൈനൽ വിധി വരുന്നതുവരെ കാത്തിരുന്നാൽ വീട് പൊളിച്ചു തീരും. അതുകൊണ്ട് കേസ് തീരുന്നതുവരെ ആ തെറ്റായ നടപടികൾ നിർത്തിവെക്കാൻ, അതായത് ഒരു സ്റ്റേ ഓർഡർ താൽക്കാലികമായി വാങ്ങാൻ ഹർജിക്കാരന് അവകാശമുണ്ട്. ഇതിനെയാണ് ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത്. അവസാനത്തേതായി, ഒരു വക്കീലിന്റെ സഹായം, അഡ്വക്കേറ്റ് റെപ്രസെന്റേഷൻ. ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങളും ഫയലിങ്ങും വളരെ സാങ്കേതികമാണ്. അതുകൊണ്ട് ഒരു നല്ല വക്കീൽ വഴി കേസ് ഫയൽ ചെയ്യുന്നതാണ് എപ്പോഴും സുരക്ഷിതം. ഇനി വക്കീലിനെ വെക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണം ഇല്ല എന്നുണ്ടെങ്കിൽ കൊല്ലം കളക്ടറേറ്റിലുള്ള DLSA ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസിനെ സമീപിച്ചാൽ അവർ സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി റിട്ട് ഫയൽ ചെയ്ത് നൽകും.
1: റിട്ടുകളെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വിഷയമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നമസ്കാരം. മ്യൂസിക്കൽ ചെയറിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മ്യൂസിക്കൽ ചെയറിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പോൾ ദീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയോ.
1: എന്റെ പേര് കൃഷ്ണേന്ദു, ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ കൃഷ്ണ, എന്ത് സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ, അന്ന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഇന്ന് ഫസ്റ്റ് കോളർ ആണ്, അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം.
1: ഒരു ചുണ്ടനിൽ പൂവിരിച്ചു ഞാനോ മണി, ഒരു വേലയിൽ നോക്കുന്നു നിൽക്കില്ല. ഒരു ചുണ്ടനിൽ

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ കൃഷ്ണ, ഇത് വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ഭാസ്കരൻ ചേട്ടു, സുഖമായിട്ടിരിക്കുന്നോ? സുഖമില്ലായിരുന്നു, മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു.
2: കേട്ടില്ല,
1: നമുക്ക് അതിലേ കൂടെ ട്രാൻസ്പോർട്ട് കുറവാ.
2: അതെ,
1: നമുക്ക് ഞാൻ പ്രൈവറ്റ് ബസ്സിലാ വരുന്നത്. അപ്പോ അക്ഷരം ആയാണ്.
2: ആയിരം പാദസ്വരങ്ങൾക്കിലും നീ ആലുവാപ്പുഴ പിന്നെയൊഴുകി ആരും കാണാതെ പോഴവും തീരും.

0: ഒന്നു തിരിച്ചോ ഒരിക്കൽ കൂടി ആയിരം പാദസ്വരങ്ങളിലുമ്പി ആലുവാപ്പുഴ പിന്നെയൊഴുകി ഈ നിലാവും ഈ കാറ്റും ഈ പഴങ്ങോ കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകൾ ഓമല അൽത്തൽഹും ഓമലെ ആരോ മലെ ഒന്നു ചിരിക്കു ഒരിക്കൽ കൂടി ആയിരം പാദസ്വരം ആയിരം പാദസ്വരം നൽകിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാത്ത പൂർവം തീരും ആലിംഗനങ്ങൾ മുഴുകി മുഴുകി മുഴുകി.
1: ഓക്കേ, കോളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: ഹലോ നമസ്കാരം
1: യമുനയമ്മ.
2: വല്യ കുഴപ്പമില്ല, എനിക്ക് മഴ വന്നേ പിന്നെ വല്യ പ്രശ്നമില്ല കേട്ടാ.
1: ആണോ?
2: ചൂടാ, ചൂടാകുമ്പോ വിയർത്ത് വിയർത്ത് ചുമ വരും, ശ്വാസം മുട്ട് വരും,
1: അങ്ങനെയൊക്കെയാ.
2: പ്രശ്നമില്ലാതെ പോന്നു, പോയല്ല അക്ഷരം.
1: മുഴുകി
2: മായാണല്ലേ. വെച്ചിട്ട് മയമുഖിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകീടു മാറ്റിന്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു മയമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി.
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
1: ഓക്കെ ബീന ചേച്ചി. അക്ഷരം കായാണ്. ഹലോ.
3: കണ്ണാ ഹിന്ദി

0: ഓക്കെ, ഞാൻ വെച്ച് ബാക്കി പാടുമായിരിക്കും, എന്നാ ഞാൻ വെയിറ്റ് ചെയ്തത്.
1: വരികളൊക്കെ മറന്നു.
0: സാരല്ല, ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ ചേട്ടാ, അക്ഷരം കായാണ്, കാ വെച്ച് പാടണം.
2: കേട്ടില്ല, കായാണോ?
0: കാക്ക.
2: തണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ, പൂത്തുമ്പി എന്റെ മറഞ്ഞു, എന്റെ ഉള്ളോർക്കുടം പോലെ തേങ്ങി.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. സമയം ദേ 3:43 4:30 വരെയാണ് നമ്മുടെ ടൈം. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പോൾ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ, ഞാൻ ഐ ടി.
0: ഓക്കെ ഉമ്മ ചേച്ചി, അക്ഷരം ത.

0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പോൾ ദേ നമുക്ക് അടുത്തൊരു കോൾ കണക്ട് ആവുന്നതേ ഉള്ളൂ. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഹലോ പറയൂ.
0: പേര് പറയൂ അമ്മ. ഓക്കെ.
1: ഹലോ.
0: പായാണ് അക്ഷരം. അക്ഷരം പായാണ്. അമ്മ റേഡിയോയുടെ വോളിയം കുറയ്ക്കണം. റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ആയല്ല പാപ്പാ പഞ്ചസാരയുടെ പാ.
1: ഇനി

0: ഓക്കെ മതി മതി. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ.
1: ഹലോ മോളെ, വിജയമാരിയമ്മ നമസ്കാരം.
0: നമസ്കാരം വിജയമാരിയമ്മ. അല്ല, രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ലൈവ് കേറുന്നില്ലല്ലോ. അതാ
1: അക്ഷരം
0: കായാണ്. അക്ഷരം
1: കായ. കുളമുല്ല പൂവിനും മലയാളി പെണ്ണിനും

ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ഉത്രാട സന്ധ്യയുണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ആ പാടച്ചോറു നീയാകപരാഗം ആകെ തളർക്കു നീരോ മാഞ്ചം ആ പാടച്ചോറു നീലാകപരാഗം ആകെ തളർക്കു നീരോ മാഞ്ചം.

0: വേല.
1: ഹലോ, കൊള്ളായിരുന്നു കേട്ടോ.
0: പനി മോളെ, കേട്ടോ, വയ്യ.
1: ആ, എനിക്കും വയ്യ. അതാ അതാ ഇങ്ങനെ ഒരു തണുപ്പ്. ഓക്കെ, അപ്പൊ റെസ്റ്റ് എടുക്ക കേട്ടോ അമ്മ. മതി മതി, പക്ഷെ കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ, ചന്ദ്രിക അമ്മളെ പണിയാണ്.
1: ഓക്കെ ചന്ദ്രിക അമ്മ, അക്ഷരം ഞാറ്റുവേല.
2: ഞാറ്റുവേല പാട്ടു പാടി വര.

0: ഓക്കേമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: മഹേന്ദ്ര.
0: ഓക്കെ, ചായ ആണ് അക്ഷരം. അല്ല ചേട്ടാ, ചായ എന്ന് എഴുതത്തില്ലേ ചണം?
1: മനസ്സിലായി മനസ്സിലായി.
0: ചേട്ടാ തായ അല്ല ചേട്ടാ, ചക്ക എന്ന് എഴുതത്തില്ലേ? ചക്ക, പ്ലാവി പിടിക്കുന്ന ചക്ക. ഉണ്ട് ദേവരാജൻ മാസ്റ്ററൊക്കെ ആ ചേട്ടൻ പാടിയാൽ ഇതിനകത്തുള്ള തന്നെ ഉണ്ട്.
1: ചന്ദ്രകളം ചാർട്ടിങ്.
0: അത് തന്നെ.

0: കൊൽപ്പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ പൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി.
1: ഓക്കെ, കൊള്ളായിരുന്നു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അവധി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദി നെക്സ്റ്റ് കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, രഞ്ജിനി. അക്ഷരം കായാണ്. രഞ്ജിനി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ. പേര് പറയൂ.
2: ഉഷ ചേച്ചിയാണ്, രേഷ്മകുട്ടി.
1: ഉഷ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? പെട്ടെന്ന് എനിക്ക് മനസ്സിലായി.
2: ഹലോ.
1: ആ ഉഷ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ പെരുമൺ കിറ്റേറ്റുന്ന.
1: പെരുമൺ?
2: പെരുമൺ കിറ്റേയം.
1: ആ, ചിറ്റേത്തുന്ന്. ഓക്കെ ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു? അക്ഷരം
2: ഏതാ?
1: മാ.
2: മായോ? വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിൻ നന്നവലേ പാടുകില്ലേ വീണമീട്ടുകില്ലേ എന്റെ വേദന എന്നോട് പറയുകില്ലേ ഒന്നും മിണ്ടുകില്ലേ

0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ ഹൈ
2: ഹലോ പേര് പറയോ.
1: നിഷ.
2: ഓക്കെ ജിഷ ചേച്ചി, അക്ഷരം എ ആണ്, എ വെച്ച് പാടണം.
1: എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്ത ചെമ്പരന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിയിലെ മായ ചന്ദന പൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ. പോരെ
2: മതി. ഓക്കെ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ പുതിയ നമുക്കടുത്ത് കോള് കണക്ട് ആവുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ
3: ഹലോ, ഞാൻ മയ്യനാട് നിന്ന് വിളിക്കുകയാണ്. ആമിന.
2: ഓക്കെ ആമിനമ്മ, അക്ഷരം എ ആണ്. കേക്കാൻ പറ്റുന്നില്ല കേട്ടോ, വോയിസ് ബ്രേക്ക് ആയി പോണുണ്ടേ. ആ എ എ അമ്മ, വോയിസ് കേൾക്കുന്നില്ല, വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ. ഓക്കെ എനിക്ക് തോന്നുന്നു ആ കോളിന് എന്തോ പ്രോബ്ലം ഉണ്ട്, കുറച്ചും കൂടെ റേഞ്ച് ഉള്ളിടത്തേക്ക് മാറുന്നതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക, കോൾ കണക്ട് ആവുന്നതായിരിക്കും. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
4: ഹലോ
2: ഹലോ, പേര് പറയൂ. വിനോദ്. ഓക്കെ ചേട്ടാ, അക്ഷരം എ ആണ്, എ വെച്ച് പാടണം.
4: എന്റെ മനസ്സിനോ.
2: ഓക്കെ ചേട്ടാ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ തീ നമുക്ക് അടുത്ത കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് ദേ നെക്സ്റ്റ് കോള് കണക്ട് ആയിട്ടുണ്ട്. ഹലോ
5: ഹലോ
2: ഹലോ, പേര് പറയോ. വോളിയം കുറയ്ക്കണേ. അക്ഷരം ആ. ഓക്കെ ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, സാരല്ല, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആവുന്നതായിരിക്കും. റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
6: ഹലോ
2: ഹലോ, പേര് പറയോ.
6: ഹലോ
2: ഹലോ, പേര് പറയോ.
6: ഹലോ.
2: ഓക്കെ അക്കോളും എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
2: ഹലോ, പേര് പറയോ.
6: ചേച്ചി.
2: ഓക്കെ അജിത് ചേച്ചി, അക്ഷരം ആ.
6: അമ്പാടി ദൈവം കാണാ തീരത്ത് അനുരാഗം മോളും തത്തം നീ. വാക്ക് മറന്നു.
2: ഓക്കെ സാരല്ല,
6: എന്ത് വരാന്?
2: സുഖമില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച തൊട്ടേ, സുഖമില്ലാതെ. പനി മാത്രല്ലായിരുന്നു, വേറെയും പ്രോബ്ലം ഉണ്ടായിരുന്നു. പനി ആണ് മെയിൻ ആയിട്ട്. സൗണ്ട് വയ്യായിരുന്നു ഒട്ടും, അതായിരുന്നു. അതെ, ഇപ്പോഴും ഒരു പയ്യ ചെറിയ പയ്യ രീതി പോണ, അതാ നമ്മുടെ സ്ഥിരം ഒരു എനർജി ഇല്ലാതെ.
1: പാടണ്ട
0: എന്ന് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വോയിസ്
1: സുഖം
0: അതാ പിന്നെ പാടാത്തത്, ആര് പാടിയാലേ പിന്നെ. രണ്ടു നാഴ്ച ശനി ഞാൻ തിങ്കളും ഒന്നും ലൈവ് ഇല്ലാത്തോണ്ട് ഞാൻ
1: ഒത്തിരി ദിവസമായി കേട്ടിട്ട്.
0: ഓക്കെ, പാടുമ്പോ ചിലപ്പോ ചുമയ്ക്കും, അതാണ് പിന്നെ പ്രശ്നം.
1: അതാ വല്ലേ ബാക്കി പാടിയെങ്കിൽ പാടായിരുന്നു, ഇനി മറന്നു പറ്റിയ.
0: അതാ പാടാൻ സ്ട്രെയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ.
1: ഓ ശരിയാണ്.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111, കേണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം രേഷ്മുട്ടി, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അക്ഷരം തായാണ് നസീറേട്ടാ.
4: തായോ? തായാണോ?
0: താ താ തത്തേടെ താ, താമരയുടെ താ.
4: താമരയുടെ താ. താമരയ്ക്ക് പാടുന്നു തകതു, താഴിയോലകളാടുന്നു തകതു, ീരാടും പിഴയിൽ വസന്തമുടരുന്നു, സംഗീതം കേട്ടു സുഗന്ധ ഗംഗയിലൊഴുകും, നീരാടും കാറ്റു മാമ്പൾ കുളത്തിലേ, കുളിരലകളും ഒരു കിളി താമരക്കിളി പാടും മുത്തൈരേ തകതു, താഴിയോലകളാടും മുത്തൈരേ തകതു. ഹലോ.
0: ഓക്കെ, കോളായിരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ.

0: Kalangat's Prize Hyundai Service Central servicing-inoppam കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യൂണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
4: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
3: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
5: ഓക്കെ, തിരികെ എത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പൊ അതേ, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
6: ഹലോ മോളെ.
5: ഹലോ, നമസ്കാരം.
6: എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
5: ഓക്കെ, മോളുടെ പേരെന്താ?
6: ശരണ്യ.
5: ഓക്കെ, ശരണ്യക്ക് റേഡിയോ ബെൻസേറിന്റെ ജന്മദിന ആശംസകൾ.
6: ഓക്കെ
5: അമ്മ, അക്ഷരം
6: ണ്ണനുറങ്ങേനും കണ്ണും പൂട്ടിയുറങ്ങി അച്ഛനു തുണയായി വളരെ അമ്മയ്ക്ക് തണലായി മാറി അമ്പിലെ മാമന്റെ കൊമ്പില്ല കൊമ്പൻ കയ്യിലെടുക്കേനും ആരീരം ചാരീരം ചാരി
5: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ.
5: ഹലോ, പേര് പറയൂ.
7: ഞാൻ സജിയ.
5: സജിയ.
7: ഓക്കെ,
5: അക്ഷരം.
7: മനസ്സിലായോ?
5: വിളിക്കുന്ന ചേച്ചി അല്ലേ? കഴിഞ്ഞാണെയൊക്കെ വിളിച്ച് ആ ചേച്ചി. അക്ഷരം. ആ വെച്ച് ഒരുപാട് പാട്ടുണ്ട്. പഴയതോ പുതിയതോ?
7: ആരാധികേ, മഞ്ഞുരുകും മാളേറെയായി കാത്തു നിന്നിറയേ നീയെന്നു പോകിലും അകലേറ്റു മാറും എന്നാശകൾ തൻ
5: ഓക്കെ സാറല്ല കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിന് സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
8: ഹലോ.
5: ഹലോ, പേര് പറയോ.
8: ഞാൻ സുനിത, മങ്ങാട്.
5: ഓക്കെ സുനിത ചേച്ചി, അക്ഷരം ആയാണ്.
8: കേട്ടില്ല.
5: അമ്പലപ്പുഴ

0: 만나다느냐. 그래서
1: ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.
0: വ്യത്യാസമുണ്ട് കേട്ടോ, തൊണ്ടയുടെ ഇതുണ്ട്, അതുകൊണ്ടാ പാടാനൊക്കെ.
1: ചേച്ചിക്കോ സാരമില്ല, ഇപ്പൊ എല്ലാവർക്കും ഈ ക്ലൈമറ്റിനുണ്ട് ഫുൾ അസുഖങ്ങള്.
0: ചെറിയ പനിയുടെ ഒരു ഇതുണ്ട്.
1: തുടക്കത്തിലേ മരുന്ന് വാങ്ങിക്കണം, മരുന്ന് വാങ്ങാതിരിക്കരുത്. ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ
2: ഹലോ
1: ഹലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. നിൽക്കുന്നിടത്തുനിന്ന് മാറി നിന്നിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയൂ. ആ കേക്കാം, പറഞ്ഞോ. ഓക്കെ അമ്മ, അക്ഷരം ഓ ആണ്, ഓ വെച്ച് പാടണം കേട്ടോ. ഓ വെച്ച് ആലോചിച്ച് നോക്ക്, കിട്ടും.
3: ഓ മന തിങ്കൾ കീടാവോ നല്ല മല താമര പോയിൽ നിന്നും.
1: ഓക്കെ ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ കേക്കാം.
1: ഹലോ കേക്കാലോ, പേര് പറയോ.
2: ഞാൻ ജിജ.
1: ഓക്കെ ജിജോ ചേട്ടാ, അക്ഷരം പാ.
2: താമര പൂങ്കുടി തങ്ക ചിരമ്പുരി നീ മാത്രം ഉറക്കമിന്റെ പിണക്കമിന്റെ.
1: ഓക്കെ ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ ഈ സമയം 4:09 ആയിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, ഇനി കുറച്ച് ടൈം കൂടെ ഉള്ളൂ. വിളിക്കുന്ന നമ്പർ 0474-249-3111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
1: ഹലോ നമസ്കാരം.
4: നമസ്കാരം, കൃഷ്ണകുമാരി വരുത്തടി.
1: ഓക്കെ കൃഷ്ണകുമാരി അമ്മ, അക്ഷരം പാ.
4: പത്മതീർത്ഥക്കരയിലൊരു പച്ചില മാളികക്കാട്, പച്ചില മാളികക്കാട്ടിൽ ഒരു പിച്ചകപ്പൂമരക്കൊമ്പ്, പിച്ചകപ്പൂമര

0: Tarate, oh mana tinggal tarate, mal mal tak karei lalu bacila mali kekad, ando dan dan beranal, atap beranal tirnal, bahagi marnoi mala.
1: Okay, sorry, leta.
2: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ ഹലോ.
2: ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: ഓക്കെ
1: ചേട്ടാ, അക്ഷരം ആ.
4: പാലൂൽ താനേ താഞ്ചാതും താരാട്ടിൻ തായുറങ്ങിയ മോഹപ്പൂവിൻ നിറം നല്ലിരാ

0: ഓക്കെ, തിരികെത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം ആബിത അമ്മ. ഓക്കെ, അക്ഷരം ഓ.
1: ഓടക്കൂടലുമായി വന്നവൻ ഇന്നലെ ഓമന പാട്ടുകൾ പാടാൻ, പാടത്തിന്നലെ തണലിലിരുന്നവൻ പാടാത്ത പാട്ടുകളില്ല, അവൻ പാടാത്ത പാട്ടുകളില്ല.
0: ഓക്കെ, കൊള്ളായിരുന്നു. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ, ഓക്കെ കൃഷ്ണൻ ചേട്ടാ, അക്ഷരം പാ. പാ പാ. ഹലോ, ആ പാടിക്കോ.
2: പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിരാവത്ത് പൊൻവേണു ഊതുന്ന മൃദുമംഗളം, പിന്നെയും പിന്നെയും ആരോ
0: ഹലോ. ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ വെച്ച് ബാക്കിയും കൂടെ പാടുമായിരിക്കുന്നതാ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ.
0: ഹലോ, പേര് പറയോ.
3: മനു.
0: ഓക്കെ മനു, അക്ഷരം ആയാണ്. ആയാണ് അക്ഷരം. ആരോ
3: അവൻ കൊന്നു ഞാലാടിക്കാം കാവിലെ ചോദിക്കാം.
0: ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മനു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
0: ഹലോ, പേര് പറയോ.
4: അനാമിക.
0: അനാമിക, ഏത് ക്ലാസ്സിലാ?
4: ഞാൻ ബിടെക് തേർഡ് ഇയർ ആ.
0: ഓക്കെ, പായാണ് അക്ഷരം, പൊന്നു പോലെ.
4: പായോ?
0: പാ പാ.
4: എന്റെ സ്വന്തം, എന്റെ സ്വന്തമായി ആശ കൊണ്ട് കൂട് കൂട്ടിയ. ഹലോ,
0: പാടിക്കോ. ഓക്കെ അനാമിക, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ.
0: ഓക്കെ, റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
5: ഹലോ.
0: ഹലോ, പേര് പറയോ.
5: ഹലോ,
0: പേര് പറയോ. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ.
0: ഹലോ, പേര് പറയോ. ഓക്കെ, ഉമ്മച്ചേച്ചി, അക്ഷരം കൂട് കൂട്ടി. ഞാൻ കാ കാ
6: കൂട് കൂട്ടി.
0: കത്തമ്പുരാട്ടി
6: കറുത്ത മണവാട്ടി കൂടെ കൂടെ കൂട്ടിനിടേ കൊഞ്ചുമൊഴിയില്ലേ കൂടെ കൂടെ വരൂ. കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടവിടെ നിളയല്ലെ കുഞ്ഞും മൊഴിയല്ലെ കൂടെ വരൂ കൂടെ വരൂ.
0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ, ഞാൻ സജീനയാണ്.
0: ഓക്കെ സജീന, നേരത്തെ വിളിച്ചായിരുന്നോ ചേച്ചി?
7: ഞാൻ രണ്ട് മൂന്നാഴ്ച ഒരു മാസം മുമ്പേ വിളിച്ചിരുന്നു.
0: അല്ല, ഇന്നിപ്പോ നമ്മുടെ പ്രോഗ്രാമിൽ നേരത്തെ വിളിച്ചായിരുന്നു.
7: ഇല്ല, വിളിച്ചില്ല
0: വിളിച്ചില്ല. ഓക്കെ, അപ്പൊ അക്ഷരം കായാണ്.
7: കായ?
0: ആ, ഈസി അല്ലേ.
6: കാറ്റൊന്നും
0: കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയൂ.
8: അനിത.
0: ഓക്കെ അനിത ചേച്ചി, അക്ഷരം ച.
8: ഏതാ?
0: ച ച ചൊല്ലിയില്ലേ.
8: ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്, മെല്ലെ ചായുറങ്ങാം ചാഞ്ചാട്. ചിത്തിര കുഞ്ഞേ പൊന്നുറങ്ങ്, മെല്ലെ ചിത്തിര കുഞ്ഞേ കരളുറങ്ങ്. കഞ്ഞി പീടി തൂവലൊതുക്കും കിങ്ങിണി.

0: ഓക്കെ ഓക്കെ.
1: ആണോ? ഞാൻ പക്ഷെ ബാക്കി പാടുന്നുണ്ടായിരിക്കും. കൊള്ളായിരുന്നു കേട്ടോ, നല്ല പോലെ പാടി.
0: പാട്ട് പാടുന്ന ആളാ ഞാൻ, പക്ഷെ എനിക്ക് പ്രായം പാട്ട് പാടാൻ ഒരു മടി പോലെ.
1: അയ്യോ, അങ്ങനെ വിചാരിക്കണ്ട, അതങ്ങ് പാടുമ്പോ ശരിയാവും ചേച്ചി. എല്ലാ ആഴ്ചയിലും ഇതെനക്ക് വിളിച്ചെയ്യോ, പാടിയാ മതി.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറയോ. കേട്ടില്ല. സാലി പഠിക്കുവാണോ അതോ ഹൗസ് വൈഫോ? ഏത് ക്ലാസ്സിലാ? ഏത് ക്ലാസ്സിലാന്ന്? ഏഴ് സി. ഏത് പാട്ടാന്ന് പാടുന്നേ? ഏത് പാട്ടാ പാടുന്നേന്ന്? ഏതാന്ന് വെച്ചാൽ മോന് ഇഷ്ടമുള്ള പാടിക്കോ. അറിയോ? അറിയോ? കേട്ടില്ല. അറിയത്തില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്ക് ഒരെണ്ണം പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പൊ ഈ നമുക്ക് അടുത്തൊരു കോളും കൂടെ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: മഞ്ജു.
1: മഞ്ജു പഠിക്കുവാണോ? അല്ല, പഞ്ച് പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യണോ? ഹൗസ് വൈഫ്?
3: ജോലി ചെയ്യുക, വർക്ക് ചെയ്യണം.
1: ഓക്കെ ഓക്കെ. അപ്പൊ അക്ഷരം ഓ.
3: എന്തുവാ?
1: ഓ ഓ
3: ഓ. സ്നേഹരകലോലമോ നീലാവിസാന്ദ്രമോ ഒളിപകരമൊഴിയമോ. ബാക്കി അറിയത്തില്ല,
1: ബാക്കി അറിയത്തില്ല. ഓക്കെ, സാരല്ല ചേച്ചി, സാരല്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മ്യൂസിക്കൽ ചെയറിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു മ്യൂസിക്കൽ ചെയറിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാരന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗാന കൗതുകത്തിന്റെ 345 എപ്പിസോഡിലേക്ക് സ്വാഗതം. സലിൽ ചൗധരിയാണ് പറഞ്ഞത്, അന്നുള്ള എല്ലാ ഗായകരുടെയും മേന്മകൾ കൂടിച്ചേർന്നൊരു പുതിയ ശബ്ദമുണ്ട്, യേശുദാസ് എന്ന്. അരനൂറ്റാണ്ട് മുമ്പാണ് ബസു ചാറ്റർജി ചിറ്റോർ എന്ന ചിത്രം ഒരുക്കുന്ന സമയം. കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും പാടാത്ത ആർ ഡി ബർമനോ ലക്ഷ്മികാന്ത് പ്യാരലാലോ കല്യാൺജി ആനന്ദ്ജിയോ ഈണമൊരുക്കാത്ത ഒരു ഹിന്ദി സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാലം. അവിടേക്കാണ് സംഗീത സംവിധായകനായി രവീന്ദ്ര ജെയിൻ എത്തിയിരിക്കുന്നത്. സലിൽ ദ യേശുദാസിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയിൽ ബസു ചാറ്റർജി ഗായകനായി ആ പേര് നിർദ്ദേശിച്ചു. നിർമ്മാതാവും സംഗീത സംവിധായകനും ഒരേ സ്വരമായിരുന്നു. എന്തിനൊരെണ്ണമാക്കണം, എല്ലാ പാട്ടും യേശുദാസിന് കൊടുക്കാം. അവിടെ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു. യേശുദാസിന്റെ ശബ്ദത്തിലുള്ള സൂപ്പർ ഹിറ്റ് ഗാനങ്ങളടങ്ങിയ ഹിന്ദി ചിത്രം ചിറ്റോർ പുറത്തിറങ്ങിയിട്ട് 50 വർഷം. ആ പാട്ടുകൾക്ക് ഇന്നും യൗവനം. ആർഭാടങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണ സിനിമ. 1976 മെയ് മാസത്തിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. അക്കാലത്ത് ഹിന്ദി സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആക്ഷൻ റൊമാൻറ്റിക് ഫോർമുലകളെയെല്ലാം ചിറ്റോർ കാറ്റിൽ പറത്തി. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ സിനിമ വലിയ വിജയമായി. എന്നാൽ 5 പതിറ്റാണ്ട് തികയുമ്പോഴും ഈ ചിത്രത്തെ സിനിമാ പ്രേമികൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിൻ്റെ ലളിതമായ കഥ മാത്രമല്ല, മറിച്ച് അതിലെ അനശ്വര ഗാനങ്ങൾ കൂടിയാണ്. രവീന്ദ്ര ജെയിൻ തികച്ചും വ്യത്യസ്തമായ ഒരു സംഗീത ശൈലിയാണ് ചിറ്റോറിൽ പരീക്ഷിച്ചത്. തുടക്കത്തിൽ കണ്ടതുപോലെ മുഴുവൻ പാട്ടുകളും പാടാൻ യേശുദാസ് എത്തുന്നു. ആ ധീരമായ തീരുമാനം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കൂട്ടുകെട്ടിന് തുടക്കമിട്ടു. ഇന്ത്യൻ ഫോക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായിരുന്നു ഈണങ്ങൾ. 4-ൽ 3 പാട്ടുകളും രാഗങ്ങളിൽ അധിഷ്ഠിതം. തിലങ്ക് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം കേൾക്കുക.

കർണാടക സംഗീതത്തിന്റെ കരുത്തുമായി അതുവരെ ഹിന്ദി സിനിമ കേൾക്കാത്ത ശബ്ദമാധുര്യമാണ് യേശുദാസ് സമ്മാനിച്ചത്. ഗാംഭീര്യമുള്ളതും എന്നാൽ അങ്ങേയറ്റം ശാന്തവുമായ ശബ്ദം ഹിന്ദിക്ക് പുതുമയായി. ചിത്രത്തിലെ ഗാനങ്ങൾ മെലഡിയുടെ തിളങ്ങുന്ന അടയാളങ്ങളായി ഇന്നും ഹൃദയം തൊടുന്നു. കാത്തിരിപ്പിന്റെ ഭംഗി തെളിയിക്കുന്ന ജബ് ദീപ് ജലിയാന വളരെ കുറഞ്ഞ പശ്ചാത്തല സംഗീതത്തോടെ ശബ്ദത്തിന്റെ മെവ് കൊണ്ട് വിസ്മയമായ ഗാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലാസിക്കൽ ചരിത്ര ഗാനങ്ങളിലൊന്ന്. യമൻ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ യുഗ്മഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസും ഹേമലതയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 500,000 രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: ബീമാരി ഖർച്ച बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: സിനിമയുടെ മൂടിന് സസൂക്ഷ്മം ഇണങ്ങുന്ന ഈണങ്ങളും ആലാപനവുമായിരുന്നു ഈ ഗാനങ്ങൾ ഓരോന്നിന്റെയും പ്രത്യേകത. 4 പാട്ടുകൾക്കും തിരിച്ചറിയാവുന്ന ഒരു യൂണിഫോമിൻ്റെയും കൈവന്നു. സിച്ചോറിൽ അമോൽ പലേക്കർ അവതരിപ്പിച്ച സാധാരണക്കാരനായ നായകന് ഏറ്റവും അനുയോജ്യമായ ശബ്ദമായി യേശുദാസ് മാറി. നായകന്റെ ആത്മാർത്ഥതയ്ക്ക് ശബ്ദത്താൽ സാക്ഷ്യം. സിച്ചോറിലെ 4 പാട്ടുകളിൽ 3 രാഗാധിഷ്ഠിതമായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ആജ് സെ പെഹലെ എന്ന ഗാനമാകട്ടെ ഒരു ഇളം

രവീന്ദ്ര ജെയിനും യേശുദാസും തമ്മിലുള്ള ബന്ധം ഏറെ പ്രശസ്തമായിരുന്നു. ജന്മനാ കാഴ്ചശക്തി ഇല്ലായിരുന്ന ജെയിൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എനിക്ക് എപ്പോഴെങ്കിലും കാഴ്ച ലഭിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്ക് ആദ്യം കാണേണ്ടത് യേശുദാസിന്റെ മുഖമാണ്. ആ ശബ്ദം അദ്ദേഹത്തെ അത്രമാത്രം സ്വാധീനിച്ചിരുന്നുവെന്ന് സാരം. കർണാടക സംഗീതത്തിലെ ശുദ്ധ തന്യാസി രാഗത്തിന് തുല്യമായ ധ്വനിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗോരിത്തര ഗാവ് പിട പ്യാര യേശുദാസിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. ഇതോടെ ഹിന്ദി ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു.

ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ചിറ്റൂരിലെ പാട്ടുകൾ. പിന്നണി ഗാന രംഗത്തെ ഒരു പാഠപുസ്തകമെന്നും പറയാം. അരനൂറ്റാണ്ടിന് ശേഷവും യേശുദാസിന്റെ ആ ശബ്ദം ലോകമെങ്ങും പ്രിയമോടെ കേൾക്കുന്നു.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോലർ പവർ കെ മാമലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോലർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ഞായറാഴ്ചത്തെ നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് ടെലിഗ്രാം സമൂഹ മാധ്യമ ആപ്ലിക്കേഷന് താൽക്കാലിക വിലക്ക്. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം തിങ്കളാഴ്ച വരെ ആപ്പിന്റെ പ്രവർത്തനം തടഞ്ഞത്. പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ആപ്പിലെ എഡിറ്റ് സൌകര്യം 30 വരെ തടഞ്ഞിട്ടുണ്ട്. ഭക്ഷണ പൊതികളിൽ സ്റ്റേപ്ലർ പിൻ, മറ്റ് ലോഹവസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, മിഠായിക്കട തുടങ്ങിയ എല്ലാതരം ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. സ്റ്റേപ്ലർ പിൻ ഭക്ഷണത്തിൽ വീണ് അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാൽ ഗുരുതരമായ രോഗങ്ങൾക്കുവരെ കാരണമാകുമെന്ന് FSSAI ചൂണ്ടിക്കാട്ടി പകരം സുരക്ഷിതമായ മറ്റു പാക്കേജിംഗ് രീതികൾ സ്വീകരിക്കണം. ഹോട്ടലുകളിലും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളിലും തുരുമ്പിച്ചതും കേടുപാടുള്ളതുമായ കത്തികളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതും വിലക്കി. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം കടുത്ത നിയമ നടപടികളും പിഴയും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ചുമയ്ക്ക് ഉൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് സുനീതി പോർട്ടൽ മുഖേന അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279071. കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക് കോളേജിൽ DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSC, ST, OEC വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. അവസാന തീയതി 20. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി കൊല്ലത്തെ പരിശീലന കേന്ദ്രത്തിലേക്ക്. 2026-27 അധ്യയന വർഷത്തിലേക്ക് ജില്ലയിൽ നിന്നും കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നു. ഫുട്ബോൾ ഡേ ബോർഡിംഗ് ഇനത്തിൽ 2013 ജനിച്ച ആൺകുട്ടികൾക്ക് മാത്രമാണ് അവസരം. ദേശീയ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ 1 മുതൽ 3 വരെ സ്ഥാനം നേടിയവർക്ക് മുൻഗണന. ജനന തീയതി, ആധാർ കാർഡ്, കായിക നേട്ടങ്ങൾ എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലും പകർപ്പും, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഗവൺമെന്റ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് കിറ്റ് മുതലായവ സഹിതം 21 രാവിലെ 6:30 സായിയുടെ കൊല്ലം പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-274-1659. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ ഫോട്ടോഗ്രാഫർമാരാകാൻ അവസരം. ഡിജിറ്റൽ SLR, മിറർ ലെൻസ് ക്യാമറകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വൈഫൈ ക്യാമറ കൈവശമുള്ളവർ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലോ പത്രങ്ങളിലോ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തവർക്കും മുൻഗണന ലഭിക്കും. ജില്ലയിൽ സ്ഥിരതാമസമുള്ളവർക്ക് അപേക്ഷിക്കാം. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അസൽ രേഖകളുടെ പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. പേര്, വിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം. താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റും ഇല്ല എന്ന് സംബന്ധിച്ച രേഖയും അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. ജില്ലയിൽ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ വീഡിയോഗ്രാഫർമാരാകാനും അവസരം. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ദൃശ്യ മാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഡ്രൈവിംഗ് ലൈസൻസും വാഹനവുമുള്ളവരാകണം. പൂരിപ്പിച്ച അപേക്ഷകൾ June 18 ഉച്ചയ്ക്ക് 1 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-279-411. ഗവൺമെന്റ് മോഡൽ VHSS ഫോർ ബോയ്സ് സ്കൂളിൽ VHSE വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് 19 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം ഹാജരാകണം. യോഗ്യത: BTech ഇൻ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ. ചാത്തനാകുളം MSM ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DL കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകൾ അപേക്ഷ ക്ഷണിച്ചു. +2 VHSE 50% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഇരവിപുരം കൃഷി ശ്രീ സെന്ററിലേക്ക് ഫെസിലിറ്റേറ്റർ ഓഫീസ് സെക്രട്ടറി താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BSc അഗ്രികൾച്ചർ, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, VHSE അഗ്രികൾച്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മതിയായ പ്രവൃത്തി പരിചയമുള്ളവർക്ക്, വിരമിച്ച കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാം. പ്രായപരിധി 60 വയസ്സ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25 വൈകിട്ട് 5 വരെ. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല.
കൊല്ലം ജില്ലയിൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയിൽ ഡോക്ടർ കെ ടി ജോർജ് MD ആയുർവേദത്തിന്റെ സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: അൾട്രാമറൈൻ. അൾട്രാമറൈൻ.
1: അൾട്രാമറൈൻ ഈസ് സ്പെൽഡ് ആസ് യു എൽ ടി R A M A R I N E.
2: This is a noun and is a deep vivid blue color and a highly prized pigment. The word comes from the Latin ultramarinus, meaning beyond the sea. മലയാളത്തിൽ ആകാശനീലിമയാർന്ന അതിലീനവർണമായ കടലിനപ്പുറത്തുള്ള എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഒരു മേസിയിടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യാ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി.ശിവൻകുട്ടി.

0: പിഎംശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എസ്എസ്കെ ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ചതെന്നും പിഎംശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് പിഎംശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും പിഎംശ്രീ കരിക്കുളത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people and for our society, for people here. Passport is not just a document, it is the gateway to a better life, to opportunities, even for our students for higher studies.
0: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4,100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4,900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4.5 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30, ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി. അല്പസമയത്തിനുള്ളിൽ ICC വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM ന്റെ പരിപാടികളും കേൾക്കാം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 106 ഭാഗം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് മൊറോക്കോയുടെ അടുത്ത് മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് നിന്നും 150 കിലോമീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ചിക്കർ ഗുഹയിലെ പറ്റിയാണ്. നീരുറുബയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളം മൊറോക്കോയിലെ ഉയർന്ന പ്രദേശത്തു നിന്നും വെള്ളച്ചാട്ടമായി താഴേക്ക് വീഴുന്നു. ഈ വെള്ളം ചിക്കറിലുള്ള ഗുഹയുടെയും തുരങ്കങ്ങളുടെയും ഒരു സ്വാഭാവിക സംഭരണിയിൽ ശേഖരിക്കപ്പെടുന്നു. വടക്ക് കിഴക്ക് കിടക്കുന്ന ചുണ്ണാമ്പ് കല്ലിന്റെ രാജ്യമായ മൊറോക്കോ വളരെയേറെ ഗുഹകളുമായി കുട്ടിക്കെട്ടിയിരിക്കുന്നു. ചാറ ഗുഹകളാണ് ഏറ്റവും വ്യാപിച്ചു കിടക്കുന്ന ഗുഹയെങ്കിലും ചിക്കർ ഗുഹ പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നു. മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് നിന്നും 150 കിലോമീറ്ററിലുള്ളിലായിട്ടാണ് ചിക്കർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 20 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ടാസ പട്ടണത്തിൽ നിന്നും ആറ്റ്ലസ് പർവ്വതത്തിന്റെ അരികിൽ 1350 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും മുകളിലായി ഇത് ഒളിഞ്ഞുകിടക്കുന്നു. വടക്ക് കിഴക്കേ ആഫ്രിക്കയിൽ നീണ്ടുകിടക്കുന്ന വളരെ വിശാലമായ പർവ്വത വ്യൂഹമാണ് ആറ്റ്ലസ് പർവ്വതം. മൊറോക്കോയുടെ ഏകദേശം 1/3 ഭാഗം പർവ്വതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. വടക്ക് റിഫ് ആറ്റ്ലസ് ആണ് മൊറോക്കോയുടെ പ്രധാനപ്പെട്ട പർവ്വത ശേഖരം. ടാസ പട്ടണത്തിന് തെക്കായി മിഡിൽ ആറ്റ്ലസും വീണ്ടും തെക്കായി ഹൈ ആറ്റ്ലസും പടിഞ്ഞാറായി സഹാറ മരുഭൂമിയുടെ അറ്റത്തായി ആന്റി ആറ്റ്ലസ് പർവ്വത ശിഖരങ്ങളും കാണാം. ചിക്കർ ഗുഹയാണ് ആദ്യമായി ശാസ്ത്രീയമായ പര്യവേഷണം നടത്തപ്പെട്ട ഗുഹ. അവർ അവിടെ കണ്ടുപിടിക്കുവാൻ സാധിച്ചത് ആ ഗുഹയ്ക്കകത്ത് എല്ലായിടത്തും വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനത്തിനുള്ള ഒരു സ്വാഭാവിക ജല സംഭരണി ഉണ്ടോ എന്നുള്ളതായിരുന്നു. കാരണം ചിക്കർ ഗുഹയിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം സുലഭമായി ലഭിച്ചിരുന്നു. ഡയ ചിക്കർ എന്നൊരു തടാകത്തിന്റെ അടിത്തട്ടിലേക്ക് ചിക്കർ ഗുഹ നീണ്ടുകിടന്നിരുന്നു. ആ തടാകത്തിൽ നിന്നും ചിക്കർ ഗുഹയിലേക്ക് അതിലെ ജലസംഭരണത്തിലേക്ക് വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ചിക്കർ ഗുഹയുടെ ഒരു ഭാഗത്ത് ഭൂമിക്കടിയിലുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. ഒരു നല്ല മഴ കഴിഞ്ഞാൽ ഈ ഗുഹയിൽ വെള്ളപ്പൊക്കമുണ്ടാകും. ഒരു സ്വാഭാവികമായ കിണർ ചിക്കർ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ കിണറിന് 10 മീറ്റർ വീതിയുണ്ട്. അതിലേക്ക് നോക്കുന്ന സന്ദർശകർക്ക് അതിന്റെ അടിയിലുള്ള കുളം കാണാമായിരുന്നു. ഭൂമിയുടെ താഴെ 2 കിണറുകൾ പോലെ ഉള്ള കുഴികൾ വീണ്ടും ഭൂമിയിലേക്ക് താഴ്ചയിലേക്ക് പോകുന്നത് കാണാം. ഇത് തുറക്കുന്നത് ചുറ്റിക്കിടക്കുന്ന 700 മീറ്റർ നീളത്തിലുള്ള ഗാലറിയിലേക്കാണ്. ഈ ഗാലറികളിൽ കല്ലിൽ നിന്നുമുണ്ടായ ശില്പരൂപങ്ങൾ കാണാം. ഈ ഗാലറിയിലെ നടുവഴിയിൽ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുവാനുള്ള ഒരു കുഴൽ, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന യു ഷേപ്പിലുള്ള ഒരു തുരങ്കവും കാണാം. ഈ യു ഷേപ്പിലുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഗാലറിക്കപ്പുറത്തേക്ക് ഗവേഷകർക്ക് കടക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ ഗുഹയിലേക്ക് കടക്കുന്ന തടാകത്തിലെ വെള്ളവും മഴവെള്ളവും അവസാനം ഗുഹയ്ക്ക് പുറത്തായി തിരിച്ചു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിലുള്ള ഒരു നീരുറവയിൽ കൂടെ ഈ ജലം പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് വരുന്നു. ഈ നീരുറവയ്ക്ക് റാസ് എൽ ഔജ് എന്ന് വിളിക്കുന്നു. ഈ നിർമ്മിക്ക അടുത്തായി വേറൊരു ഗുഹയുണ്ട്. അത് റാസൽ മാ എന്ന് അറിയപ്പെടുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ അധികം യാത്ര ചെയ്ത് ഗവേഷണം നടത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് റാസൽ മായും ചിക്ക ഗുഹയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ശരിക്കും അറിയുകയില്ല. എങ്കിലും ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ശരിക്കും വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് ആഫ്രിക്കയിലെ നീളത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന 4,700 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന കോങ്കോ നദിയെ പറ്റി കേൾക്കാം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ലിസ്നേഴ്സ് ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 വരെയാണ് നമ്മുടെ ലിസ്നസ് ലോഞ്ച്. ഓക്കെ, പകൽ അന്തിയോളം ജോലിയൊക്കെ ചെയ്ത് പുറത്തുപോയി ജോലി ചെയ്യുന്നവർ, വീട്ടിൽ ജോലിയെടുക്കുന്നവർ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് നമ്മൾ വന്ന് വിശ്രമിക്കുന്ന ഒരു സമയമാണ് ശരിക്കും നമ്മളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മളുടെ ആ വിശ്രമ വേളയിൽ നമ്മുടെ ഭാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇതാ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് ലിസ്നസ് ലോഞ്ച്.

0: അപ്പോൾ ബിസിനസ് ലോഞ്ചിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോ നമുക്ക് ഇന്നത്തെ ലിസ്നസ് ലോഞ്ചിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ വലിയ ചർച്ചകളോ വിഷയങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മളെല്ലാം ആസ്വദിക്കുക. നമുക്ക് ഒരുപാട് സംസാരിക്കാനും ഒത്തിരി ഒത്തിരി ഒത്തിരി നർമ്മത്തോടുകൂടിയും രസികമായിട്ട് സംസാരിക്കാനായിട്ട് എല്ലാ ശ്രോതാക്കൾക്കും അറിയാമെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എന്താണെന്ന് അറിയാമോ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. കേട്ടിട്ടില്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ എന്തിനാണ് എന്തോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു സായനത്തിൽ. അപ്പോൾ ഒരു കാര്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ. നിത്യേന നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ഒരു കാര്യമില്ല എന്ന ചില കാര്യങ്ങളാണത്. അങ്ങനെയുള്ള എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ആ സാമ്പാറിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യത്തെ കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: അയ്യോ, എന്ത് പറ്റി? മഴയും തണുപ്പും ഒക്കെ ആണോ അനുക്കുട്ടി അവിടെ? അതാണ് ഒരു ഒരിച്ചൊരു ഉഷാറില്ലാതെ. നമസ്കാരം, ഹലോ. അനുമോളെ,
1: എന്തൊക്കെ
0: ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, പിന്നെ നമ്മളൊക്കെ എപ്പോഴും ഫുൾ ടൈം ഹാപ്പി അല്ലേ? എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ അല്ലേ? മോളിങ്ങനെ ഈ മുതിർന്നവർ അല്ലെങ്കിൽ നമ്മളെ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മോള് സ്കൂളിലൊക്കെ ഇങ്ങനെ ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ സിനിമയിലെ കേട്ടിട്ടില്ല? എങ്ങനെ കേട്ടിട്ടുണ്ടോ? അതാണ്, അതിരിക്കട്ടെ. മോളെ സ്കൂളിൽ പി ടി ഒക്കെ ഉണ്ടോ? ഏത് ടൈമിനാ മോളെ? അത് മോർണിംഗ് ടൈം ആണോ അല്ലെങ്കിൽ ഈവനിങ് ലാസ്റ്റ് പീരീഡ് ആണോ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്കാണോ?
1: സെക്കൻഡ്
0: ലാസ്റ്റ് പീരീഡ്. ആ സെക്കൻഡ് ലാസ്റ്റ് പീരീഡ്, ഓക്കെ, അത് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതൊരു നല്ലൊരു ടൈമാണ്. പക്ഷേ ഈ ഈ ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുന്നിലുള്ള ആ ഉച്ച ടൈമിന് കൊണ്ട് ഈ പി ടി ഒക്കെ വെക്കുന്നത് ശരിയാണോ മോള്? മോളുടെ അഭിപ്രായത്തിൽ എന്ത് പറയുന്നു? മോളുടെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചല്ലോ. മോളുടെ അഭിപ്രായത്തിൽ അല്ല അല്ലേ? മോള് പറഞ്ഞ പോലെ ഒന്നീ ലാസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ്, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത് കുഴപ്പമില്ല അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങനെ. പക്ഷെ അത് മാത്രല്ല, ഡെയിലി ഒരു ക്ലാസ്സിന് ഡെയിലി ഇല്ലല്ലോ അല്ലേ? വൺ ടൈം അല്ലേ ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ശരിയാ മോള് പറഞ്ഞു. ആ വീക്കില് ഒരു ടൈമേ ഉള്ളൂ. അതെ അതെ അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മോള് പി ടി, ആ ഒരു പി ടി പീരീഡ് മോള് എങ്ങനെ എൻജോയ് ചെയ്യുന്നത്? സ്കൂളിൽ ക്യാരംസ് ഉണ്ടോ?
1: അങ്ങനെ
0: ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഓക്കെ,
1: ഈ
0: ഓക്കെ, അപ്പൊ ഇതിൽ മോൾ എല്ലാത്തിലും അറ്റൻഡ് ചെയ്യോ? ഓക്കെ, അപ്പൊ എല്ലാത്തിലും അറ്റൻഡ് ചെയ്യണം കേട്ടോ. അതന്നെ, ഓരോരോ ആഴ്ചയില് ഓരോരോ ഐറ്റംസ് അല്ലേ? അങ്ങനെ എല്ലാം പി ടി എന്ന് പറയുന്ന മോളെ അതാണ്, എല്ലാ ആക്ടിവിറ്റീസും എല്ലാം വേണം കേട്ടോ. ഇങ്ങനെ സാമ്പാറിൽ ആ കഷ്ണങ്ങൾ കിടന്ന് തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളുമായിട്ട് ഇങ്ങനെ മിംഗിൾ ചെയ്യുന്നത് പോലെ മോളെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി സാമ്പാറായിട്ട് മാറണം. സൺഡേലോ? അപ്പൊ എന്റെ ഹാപ്പി ബർത്ത്ഡേ, എന്റെ ചക്ര ഉമ്മ കൊടുത്തിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ. എന്റെ ശരി, ഓക്കെ മോളെ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കണേ, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ശരി, അപ്പൊ ഗാനം കേട്ടാലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ പതുപോലെ അനുക്കുഞ്ഞാണ് നമ്മളുടെ ആദ്യത്തെ കോൾ. അപ്പൊ അനുമോൾക്ക്, അനുമോളുടെ കുഞ്ഞുവാവയ്ക്ക് ഒന്നാം പിറന്നാളാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ടോ, ആ കുഞ്ഞിനുണ്ടായിരിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും ദീർഘായുസ്സും ഒക്കെ കൊടുത്ത് ദൈവം കാത്തു പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞായിട്ട്, നമ്മളൊരു അടിപൊളി കുഞ്ഞായിട്ട് അത് വളർന്ന് വലുതാകട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ ഗാനത്തിൽ പോകാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 04-74-93-1111. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തില്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങളുടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഇപ്പം നമ്മൾ ശകുനം നോക്കുക, ജാതകം നോക്കുക, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ, അഹങ്കാരം, ഈഗോ, ഗമ, പൊങ്ങച്ചം, ഏഷണി, പാര, കുറ്റം പറച്ചിൽ, കൂടെ നിന്ന് കുതികാൽ വെട്ട്, അന്യൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോട്ടം, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഒരുപാട് നാളായല്ലോ കൃഷ്ണ എന്തുമായിട്ട് സംസാരിച്ചിട്ട്. ആണോ, ജോലി
2: കിട്ടിയോ?
1: പനിയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ജോലി എത്രയും പെട്ടെന്ന് നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ വേറെ പണികൾ വന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും ചോദിക്കട്ടെ കൃഷ്ണ. എന്തോ നമ്മൾ കേട്ടിട്ടില്ലേ സിനിമയിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒക്കെ നമ്മളൊക്കെ തന്നെ പറഞ്ഞു കേട്ടില്ലേ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അല്ലേ? ഇല്ലേ, ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ലേ. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഉദാഹരണത്തിന് കൃഷ്ണ എന്തുവിന്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ കൃഷ്ണ എന്തോ ഒരു ജോലിയൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പി എസ് സി ഒക്കെ എഴുതി അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിരിക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ഈ ബന്ധുക്കളാണെങ്കിലും അയൽക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഏറ്റവും കൂടുതൽ ജോലി കിട്ടി വലിയ ഹൈ ലെവലിൽ എത്താൻ വേണ്ടി ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആകൃതിയും ഉൾക്കണ്ടയും അല്ലേ? ഇല്ലേ, ജോലി കിട്ടിയോ? എന്തായി കൃഷ്ണ, എന്ത് ജോലി കിട്ടിയോ? അപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ ജോലി കിട്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ച് പുറകെ നടന്ന് ചോദിക്കുന്നതിന് ആ ഒരു വിഷയങ്ങളെ കുറിച്ച്, ആ ഒരു വിശേഷത്തെ കുറിച്ച് കൃഷ്ണ എന്തുകൊണ്ട് അഭിപ്രായം തന്നെ പറഞ്ഞേ.
2: നമ്മളെ കാണുമ്പോ എന്തായാലും എല്ലാവരും ചോദിക്കും എന്ത് ചെയ്യുന്നു. അല്ല, അവർ ചോദിക്കാതിരിക്കത്തില്ല, അവർ ചോദിച്ചിരിക്കും.
1: അപ്പൊ അവരോടൊക്കെ എന്തായിരിക്കും കൃഷ്ണ എന്ത് മറുപടി പറയാം?
2: ഞാൻ എക്സാമിന് പഠിക്കുന്നുണ്ടെന്ന് പറയും.
1: എന്നാലും വീണ്ടും ചോദിക്കത്തില്ലേ? അതെന്തോ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്തോ ആയിരിക്കും.
2: ഇത്ര നാളായിട്ട് ഞാൻ ജോലിക്ക് പോകത്തേന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, അപ്പൊ അതൊക്കെ പറയുന്നു.
1: ഉടനെങ്ങാനും കിട്ടുവോ എന്നും ചോദിക്കും അല്ലേ.
2: കേറിക്കൂടെ എവിടെയെങ്കിലും.
1: ഇല്ല, ആൾക്കാർ അങ്ങനെയാണ്. കാരണം നമ്മളിപ്പോഴത്തെ നമ്മുടെ ഈ ഒരു യുവജനങ്ങള്, നമ്മുടെ ഇപ്പോഴത്തെ പഠിച്ചിറങ്ങി നിൽക്കുന്ന യുവജനങ്ങള് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ഈ ചോദ്യത്തെയാണ്. നമ്മൾ പണ്ടില്ല പുസ്തകത്തിലൊക്കെ മയിൽപ്പീലി ഇങ്ങനെ പ്രസവിക്കുന്നു പറഞ്ഞു വെച്ചേക്കും, അറിയാമോ? ആ, എന്നിട്ട് നമ്മൾ എപ്പോഴെപ്പോഴും ചെന്ന് നോക്കും, പ്രസവിച്ചോ പ്രസവിച്ചോ പ്രസവിച്ചോ എന്ന് പറയുന്ന പോലെയാണ് ഈ ആൾക്കാർ. ഇങ്ങനെ എപ്പോഴും കണ്ടാലും ചോദിക്കും, കിട്ടിയോ, എന്തായി, ജോലി ആയോ, ഉടനെ കിട്ടുമോ, നടക്കുമോ അല്ലേ. അപ്പൊ അത് എന്തായാലും എനിക്ക് തോന്നുന്നു കൃഷ്ണ എന്തോ അത് ഫേസ് ചെയ്യുന്ന ഒരു ഒരു ഒരു കുട്ടിയാണ് ഇപ്പോഴല്ലേ.
2: അതെ, ഞാൻ പോയിട്ടുണ്ട് ജോലിക്ക്.
1: ഓക്കെ, എന്തായാലും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ്, അത് കിട്ടട്ടെ. ഓക്കെ, അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളെയൊന്നും ഭയപ്പെടരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഓക്കെ
2: ഓക്കെ,
1: ശരി, നമുക്കൊരു കാര്യത്തിൽ പോവാം.
2: ഓക്കെ,
1: താങ്ക് യു. അങ്ങനെ ഇതുപോലുള്ള ഒരു കാര്യമില്ലാത്ത ചില ചോദ്യങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അവരെല്ലാം അവിടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് തിളച്ചുകൊണ്ടേയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിൽ പോവാം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: അങ്ങനെ തിരിയെത്തിരിക്കുന്നു ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണി വരെ നിങ്ങളുടെ വിശ്രമമുറികളിലേക്ക് കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ എത്തുന്നു ലിസണേഴ്സ് ലോഞ്ചുമായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ. ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം മുല്ലേട്ടു. എന്തൊക്കെയുണ്ട് മുല്ലേട്ടാ, വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ പറയുന്നത് അതേ ടോണിലൊന്ന് പറഞ്ഞ മുല്ലേട്ടാ, ഞാന് ഒരു വാചകം പറയും, അത് അതുപോലെ ഒന്ന് പറയാവോ? ഒരു കാര്യവുമില്ല,
1: ഒരു കാര്യവുമില്ല.
0: ഓക്കെ, അപ്പൊ പിന്നെ മുല്ലേട്ടാ, ഇതുപോലെ ഒരു കാര്യവും ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലേ. എന്നാ വല്ല കാര്യം ഉണ്ടോ? അതുമില്ല. എന്നാ കാര്യം ഇല്ലേ? എന്നാ കാര്യം ഉണ്ട്? അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നിത്യേന ചില ജീവിതങ്ങളിൽ അല്ലേ. ഇപ്പൊ നേരത്തെ തന്നെ നമ്മൾ കൃഷ്ണന്തുടെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ കൃഷ്ണന്തുനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഈ പഠിച്ചൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ നമുക്കൊരു ചോദ്യം, അവരോട് അത് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല അല്ലേ. ആ, അത് അവരെ ഒന്ന് ഇതാക്കുക എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഇത്. അതേപോലെ തന്നെ ഞാന് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇതുപോലെ തന്നെ ഈ ഒരു കാര്യമില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചൊരു പുതിയ നവജാത ശിശു എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് നമ്മൾ പോവുക. ഫസ്റ്റില് ആ കുഞ്ഞിനെ ഇപ്പൊ നമ്മളെ ഒരു നഴ്സ് നമ്മളെ കൊണ്ടൊന്ന് കാണിക്കുമല്ലോ ഫസ്റ്റ് ടൈം പ്രസവിച്ച ഉടനെ
1: കാണിക്കും.
0: അപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് ആ കാണാനായിട്ട് നിൽക്കുന്ന നമ്മുടെ ബന്ധുജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏ അവർക്ക് ഇങ്ങനെ നോക്കിട്ട് എന്തായിരിക്കും പറയുന്നത് അറിയുമോ? അയ്യോ അച്ഛനെ ഒരിച്ച് വെച്ചിരിക്കുക, ആ ചുണ്ട് കണ്ടോ, അമ്മയുടെ ചുണ്ട് തന്നെ. ആ മൂക്ക് നോക്ക്, അമ്മമ്മയുടെ മൂക്ക് തന്നെ, ചെവി അച്ഛൻ്റെതാ കേട്ടോ. അയ്യോ ആ പല്ലില്ലാത്തോണ്ട് അത് പറയാ, അല്ലെങ്കിൽ പറഞ്ഞു ഓ അയ്യോ പല്ലു കണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ, അതിനെ കുറിച്ച് പൊള്ളിട്ടെ ഒരു വർത്തമാനം എന്ന് പറഞ്ഞു കേക്കട്ടെ.
1: ആൾക്കാർക്ക് വേറെ ചോദ്യമൊന്നുമില്ല, എന്തെങ്കിലും ചോദിക്കണമല്ലോ. നമ്മള് പുറത്തുനിന്ന് ലീവിന് വരും, ഒരു മാസം ലീവിന് വരുമല്ല, മൂന്നാമത്തെ നീ പോന്നില്ലയോടെ?
0: ഒരു മാസം കഴിഞ്ഞാ പിന്നെ ചോദ്യം അതാണ്.
1: ആ നീ പോന്നില്ലയോടെ? അന്റെ ചോദ്യം ഇല്ലയോ നിനക്ക് അവിടെ? നിന്ന് പോന്നില്ലയോ?
0: അതാണ് ഒരു കാര്യമില്ല, ചുമ്മാ ചില ചോദ്യങ്ങൾ. അതാണ് ചുമ്മാ കിടന്നെങ്കിൽ തിളക്കുന്ന സാമ്പാർ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അതാണ് നേരത്തെ നമ്മൾ ആ ടോണിൽ തന്നെ പറഞ്ഞത്, ഒരു കാര്യമില്ല. എന്നാ കാര്യമുണ്ട്? എന്നാ കാര്യവും ഉണ്ട്, അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മുല്ലേട്ടാ സന്തോഷം. ഓക്കെ ഓക്കെ മുല്ലേട്ടാ, മുല്ലേട്ടാ ആ ടോണിൽ ഒന്നുകൂടെ പറഞ്ഞേ.
1: എന്താണ് പറയേണ്ടത്?
0: ഒരു കാര്യമില്ല,
1: ഒരു കാര്യവുമില്ല, കാര്യമുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഗാനത്തിൽ ഇപ്പം ഗാനം കേട്ട് പെട്ടെന്ന് നമുക്ക് തിരികെത്താം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
2: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
2: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
2: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
2: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
2: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
2: മൊബൈൽ 9446787715.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അങ്ങനെ ഈ ഒരു സായാഹ്നത്തില്, ഈ ഒരു സന്ധ്യയില് അങ്ങനെ മസിൽ പിടുത്തവും അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇതാ എന്നോട് സംസാരിക്കൂ, ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, ഒന്ന് വെറുതെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുമായിട്ട്. അങ്ങനെയെങ്കിൽ വിളിച്ചോളൂ 0474-293-1111. 0474-293-1111. ഇതാ അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
4: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്ത് നിന്ന് രാജു.
3: രാജു ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നമസ്കാരം. അപ്പൊ രാജു ഏട്ടാ, ഈ കേട്ടല്ലോ,
4: പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. അമ്മയുടെയും കട്ടുണ്ടല്ലോ, അച്ഛന്റെയും കട്ടുണ്ടല്ലോ, ആഫ് വീതം, ആ രണ്ടും ആഫ് വീതം. ഓ കുഞ്ഞാണേ കുഞ്ഞാണേ, കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണേ. പൂരാടം പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, വീട്ടിൽ പിറന്നുവല്ലോ. അച്ഛന്റെയും കട്ടുണ്ടല്ലോ, അമ്മയുടെയും കട്ടുണ്ടല്ലോ, ആഫ് വീതം, രണ്ടും ആഫ് വീതം. ഓക്കെ,
3: അത് കൊള്ളാം, അടിപൊളി. ഇത് എവിടെ നിന്ന് കിട്ടി പാട്ട്?
4: ഇത് പഴയ വീടിനായപ്പന്റെ.
3: അല്ല, എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് കട്ടുണ്ടല്ലോ, അല്ല മുരളിയേട്ടാ, ഒന്ന് ആലോചിച്ച് മുരളിയേട്ടാ ഇത് ശരിക്കും നമ്മൾ, സോറി, ഞാൻ മുരളിയേട്ടോട് ചോദിച്ച കാര്യം തന്നെ ആയതുകൊണ്ടാണ്. രാജേട്ടാ, ഒന്ന് ആലോചിച്ചോക്കെ. രാജേട്ടാ, നമ്മള് ഒരു കുഞ്ഞിനെ, ഒരു ഈ നവജാത ശിശുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ
4: പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന
3: എല്ലാ കുഞ്ഞുങ്ങളും ഏകദേശം ഒരുപോലെ ഉണ്ടിരിക്കുന്നത് അല്ലേ, കാഴ്ചയില്ല. അപ്പൊ അതില് വന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത് ചിരി കണ്ടോ? അയ്യോ, നമ്മളെ മരിച്ചുപോയി മുത്തശ്ശി തന്നെ,
4: കാര്യം പറ്റില്ലല്ലോ.
3: അതെ അതെ,
4: അങ്ങനെയൊക്കെയുള്ള.
3: അപ്പൊ ഇത് ഇങ്ങനെ ഈ ചെറിയ ഒരുപാട് കാര്യങ്ങൾ, കാര്യം ഈ നമ്മള് ചോദിക്കും, എന്നാ ഇതിലൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാ പല കാര്യം ഉണ്ടോ? ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ രാജുവേട്ടൻ, അങ്ങനെ ഇതുപോലെ ഒരു കാര്യവും ഇല്ലാത്ത ചില കാര്യങ്ങളായിട്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: അല്ല, ഇപ്പൊ അങ്ങനെ ഒരു 26 വർഷം 28 വർഷത്തോളം ആയിട്ട് അങ്ങനെയുള്ള ഒരു വലിയ ആരും
3: ജോലിയുമായിട്ട് ജോലി
4: അതുകൊണ്ടേ ആരും ശല്യമില്ല.
3: ശരി, അപ്പൊ ഏതായാലും എനിക്ക് ആ പാട്ട് രാജേട്ടാ ഞാൻ ഞെട്ടിച്ചു കേട്ടോ, അടിപൊളിയാട്ടോ, സൂപ്പർ. ഞാനത് കേട്ടിട്ടില്ല,
4: കേട്ടിട്ടുണ്ട്.
3: ആ രണ്ടു പേരും പെട്ടെന്ന് ഒന്ന് പാടിയേ.
4: പാവന്റെ മോള് വരുന്നളയാ, ഹാ ഓ ഹൈ, കോളേജിൽ പോവാൻ വരുവാണളയാ, ഇത് പതുവാണളയാ. പാവന്റെ മോള് വരുന്നളയാ, കോളേജിൽ പോകാൻ വരുവാണളിയാ, ഇത് പതുവാണളിയാ.
5: ഇനി നമുക്ക് ഈ ഒരു പാരഡി, നമുക്ക് ഈ പാരഡി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു പ്രോഗ്രാം കൊണ്ടുവരണം കേട്ടോ. അതായത് പാരഡി ഗാനങ്ങള് അവരൊരു അപ്പോൾ തന്നെ രചിച്ച് സ്വന്തമായ രചനയും അല്ലെങ്കിൽ കേട്ട് പഠിച്ചതും കേട്ടതുമായിട്ടുള്ള മൺമറഞ്ഞു പോയ നമ്മുടെ ഇതുപോലുള്ള കലാകാരന്മാരുണ്ട്, വി ഡി രാജപ്പൻ അല്ലെങ്കിൽ മറ്റ് മിമിക്രി കലാകാരന്മാർ, ഇവരുടെയൊക്കെ നമുക്ക് ചില പാരഡി ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യണം കേട്ടോ. ഇതുപോലെ ലിസൺസ് അപ്പൊ ചേട്ടൻ കുറെ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പഠിച്ച് നല്ല സെറ്റ് ആയിട്ടിരുന്നോ?
3: അഭിനന്ദൻ രാജേട്ടന്റെ മനോഹരമായ ഒരു പാരഡി ഗാനമാണ് നമ്മൾ കേട്ടത്. ഇതാ ഗാനദീപം ഗാൻ കേട്ട് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസ്ണേഴ്സ് ലോഞ്ച്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474291111 0474 2911 0474 2911. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം സാർ,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഗീത, ഞാൻ കൊല്ലം ഡിസിന്റെ മുഖ്യന്ന് വിളിക്കുന്നത്.
0: ഓക്കെ, പറഞ്ഞോളൂ ഗീത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യവും ഇല്ലാതെ 7:30 to 9:00 വരെ വിളിച്ചു.
0: അതായത് ഒരു കാര്യമില്ല.
1: ഒരു കാര്യമില്ല,
0: ഞാനിപ്പോ ആലോചിക്കായിരുന്നു. പിന്നെ ഗീത ചേച്ചി, കാരണം ഇപ്പൊ ഇതിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ലാസ്റ്റ് ആ മൊമെന്റ് കിട്ടുന്നവർക്കാണ് കിട്ടുന്നത്. അപ്പൊ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇന്ന് മിക്കവാറും പറയും ഒരു കാര്യമില്ല, എന്നാലും വിളിച്ചു നോക്കാം.
1: പക്ഷെ നല്ല ഇൻട്രസ്റ്റഡ് പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച.
0: ആണോ? അത് മറ്റേ ഹമ്മിങ് ഒക്കെ പാടുന്നത് അല്ലേ?
1: ഹമ്മിങ് ഹമ്മിങ് ഒക്കെ വന്നപ്പോ പിന്നെ അറിയാൻ വയ്യാത്തവരായാലും അറിയാവുന്നവരായാലും അവർക്കൊക്കെ ഒരു മാനസിക സന്തോഷം കിട്ടുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി.
0: ആണോ? തീർച്ചയായിട്ടും ആയിരുന്നു ആയിരുന്നു. ഗീത ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്നോട് ഒന്ന് രണ്ടു പേര് പറയുകയും ചെയ്തു. അത് കാരണം ഇത് നോക്ക് ചേച്ചി, നമുക്ക് നമ്മൾ ആരും എല്ലാം നമ്മൾ ഈ പൊട്ടി വീണ്, അതായത് എല്ലാം പഠിച്ചിങ്ങ് പൊട്ടി വീഴുന്നതല്ല. ഇപ്പൊ ചിലർക്ക് ദൈവം അറിഞ്ഞു തന്നെ അത് തൊട്ട് ആ ഒരു കലാവാസനയും അല്ലെങ്കിൽ ആ ഒരു കലാഗതി അതെ അതെ ആ നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ ഈ ലോകത്ത് ചിത്രചേച്ചി എന്ന് പറയുന്നത് ഒരാൾ ആ ഒരു കേസ് ചിത്രം ഒരാളെ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതുപോലെ പാടുന്നു. നമ്മുടെ ശബ്ദത്തില് നമുക്ക് അറിയാവുന്ന രീതിയിൽ അതേ താളത്തില് അതേ രീതിയിൽ നമ്മൾ പാടിപ്പോകുന്നു എന്നുള്ളതേ ഉള്ളു അല്ലേ? അത്രേ ഉള്ളൂ. എന്ന് ഇപ്പൊ നമ്മള് ഇതിലൊന്നും വലിയ കാര്യമില്ല, എന്നാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ആ ഒരു സങ്കടം ഗീത ചേച്ചി കൊണ്ടു തോന്നുന്നു. ഗീത ചേച്ചി മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്മിങ് പോരട്ടെ പോരട്ടെ.
1: ഏത് കമ്മിങ്ങാ പാടണ്ടല്ലേ? ഏതോ ഒരു കമ്മിങ് ഉണ്ടായിരുന്നല്ലോ മോഹൻലാലിന്റെ, എന്തുവായിരുന്നു ഓർമ്മയില്ല.
0: താളവട്ടത്തിലാണോ?
1: ആയിരിക്കും.
0: ഞാൻ അത് എടുത്തില്ല ചേച്ചിക്ക്. അല്ല ചേച്ചിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു പാട്ട് തന്നെ പിന്നെ അതിന്റെ ഈ സ്വരം വെച്ച് പാടുമല്ലോ, എന്താണ് ഏതെങ്കിലും അങ്ങനെ പാടിക്കോളൂ.
1: ഇല്ല, അടുത്ത ഇനി ഒരു പ്രോഗ്രാം വരുമ്പോ ഞാൻ വിളിക്കും.

സന്തോഷവും ചിരിച്ചും ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് നമുക്ക് പെട്ടെന്ന് ഒത്തിരി എത്താം കേട്ടോ.

0: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
1: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: ഗാനത്തിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും നമുക്ക് ഒരു കോളിലേക്കൂടെ പോകാം അല്ലേ? ഓക്കെ, കോള് കഴിഞ്ഞിട്ട് നമുക്ക് ഗാനത്തിലേക്ക് പോകാം. ഹലോ ഹലോ,
3: ഗുഡ് ഈവനിങ് മിസ്റ്റർ
2: പ്രവീൺ.
3: പ്രവീൺ പേരൊന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഞാനേ ഇവിടെ ഇന്ത്യ, അതായത് പെൺപുലികളുടെ കളി കണ്ടോണ്ടിരിക്കുകയാണ്, അറിയോ?
2: ശരി ശരി,
3: ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ കളി കണ്ടോ, അല്ല സോറി, ഇന്ത്യ ന്യൂസിലാൻഡിന്റെ ഇതിന്റെ കളി കണ്ടോണ്ടിരിക്കുന്നു. 161-1 ഇന്ത്യ,
2: മനസ്സിലായോ?
3: പിന്നെ അതുപോലെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാന്റെയും കളി കണ്ടോണ്ടിരിക്കാണ് ആണുങ്ങളുടെ. അതായത് 402 ഇന്ത്യ ആണടിച്ചു, അതില് 100 ആയിട്ടുള്ള ഉപ്പ അവര്
2: അഫ്ഗാനിസ്ഥാൻ. എനിക്ക് വീട്ടിൽ
3: ചെന്നിട്ട് അത് ഇന്ത്യ കേരളമായിട്ട് വീട്ടിൽ പോയിട്ട് അത് ഭാര്യ കൊണ്ടല്ലേ, അത് വേറെ കാര്യം. അത് വേണ്ട.
2: ഈ എന്തെങ്കിലും ഒരു കാര്യമില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ കടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ?
3: അല്ല, അതാ ആൾക്കാര് പറയും, അവൻ അങ്ങനെയാണ്, ഇവള് ഇങ്ങനെയാണ്, അവള് അതേ പോണ്ട്, ഇവള് ഇവൻ ഇങ്ങനെ അതേ അവന്റെ അവളുടെ കൂടെ പോണ്ട് എന്നൊക്കെ പറയും.
2: അത് ഞാൻ പറയും,
3: ഞാൻ ഒരു കാര്യം ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കണ്ട കാഴ്ച മാത്രമേ പറയാൻ പാടുള്ളൂ. നാട്ടുകാര് പറയണതോ വീട്ടുകാര് പറയണതോ ബാക്കി ഒന്നും പറയാൻ പാടില്ല. അത് ഒറ്റ വാക്ക് ഞാൻ പറയാറുള്ളൂ ഇപ്പോഴും.
2: ഓക്കെ, അതില് ഒരു പോയിന്റ് ആണ്, ആ പോയിന്റിലേക്ക് നമ്മൾ കടക്കുന്നു. കുട്ടിയേട്ട, നല്ലൊരു ആശയവും നല്ലൊരു പോയിന്റും പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി കുട്ടിയേട്ട. താങ്ക് യു, താങ്ക് യു.
3: ഞാൻ ഒരു കാര്യം പറയാം, അതായത് നമ്മൾ കണ്ട കാഴ്ച മാത്രമേ പറയാൻ പാടുള്ളൂ,
2: കണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞോളൂ. നമ്മൾ കണ്ട കാര്യങ്ങൾ മാത്രം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു ശീലം എക്സസൈസ്
3: നമ്മൾ ഉറപ്പിച്ച് പറയണം. ഇന്നലെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ കൊല്ലത്ത് ഒരു ഓട്ടോ ഡ്രൈവറുടെ കാര്യം പറയണ കേട്ടില്ലേ?
2: ശരി, ഓക്കെ, ഓക്കെ,
3: അതെ, അതാണ് കാര്യം.
2: ഓക്കെ, അപ്പൊ അതാണ് കാര്യം. അതില് കാര്യമുണ്ട്, ചുമ്മാ വെറുതെ ഒരു കാര്യമില്ല എന്നുള്ളതല്ല, അതില് കാര്യമുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുക, കണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുക, നമ്മൾ അതില് അഡീഷണൽ ഫിറ്റിംഗ്സും എക്സ്ട്രാ ഒന്നും ചേർക്കാതെ നമ്മൾ ഡയറക്റ്റ് കാര്യങ്ങൾ അതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് കാര്യമുണ്ട്. അത് ചുമ്മാ തിളയ്ക്കുന്ന സാമ്പാറല്ല, അത് നമുക്ക് നല്ലൊരു സദ്യയിൽ നല്ല മനോഹരമായിട്ട് ഒഴിച്ച് കഴിച്ച് തൃപ്തി അടയാൻ പറ്റുന്നത് പോലുള്ളൊരു സാമ്പാറാണ്. ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുത്താൽ. താങ്ക് യു കുട്ടിയേട്ടാ, നമുക്ക് മനോഹരമായ ഒരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് പെട്ടെന്ന് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെയുണ്ട് പ്രവീൺ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം, എന്റെ പേര് സുഭാഷ്.
1: സുഭാഷ് ഏട്ടാ, അതല്ലേ
2: സുഭാഷ്? ഒന്ന് കേക്കണ്ട, ചിരി ഒന്ന് കേക്കണ്ട.
1: അതല്ലേ, എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? എന്റെ പേര് സുഭാഷ്.
2: സുഭാഷ്,
1: ആ ഒരു ഷീന് കൊറേ നീട്ടുണ്ട്. ഓക്കെ സുഭാഷ് ഏട്ടാ, എന്ത് കണ്ട, ഒരുപാട് ഒരുപാട് നാളായല്ലോ വിളിച്ചിട്ടല്ലേ.
2: എന്റെ ഭായി, അത് വിളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയിപ്പോയി.
1: അയ്യോ, എന്ത് പറ്റി? വല്ല കാര്യമുള്ള കാര്യമാണോ അതോ
2: തിളക്കുന്ന സാമ്പാറായി പോയി?
1: എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറാണോ?
2: ഞാൻ ഇന്നലെ ഒരു FM മേടിച്ചു, അതാണ് എന്റെ ബാക്കിൽ വെച്ചേക്ക്. ഇവിടെ നമ്മുടെ, ഞാൻ ഇപ്പോൾ കൊല്ലത്താണ്, കൊല്ലം രണ്ടു മാസം കൊണ്ട് കൊല്ലത്താ.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതെന്ത് പറ്റി, എന്തിനാ തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞു? എന്ത് പറ്റി?
2: അതാ അങ്ങനെ ആയിപ്പോയി, ഫാമിലി ഒരു ഇഷ്യൂ ആയി.
1: അയ്യോ,
2: അതെ, അതിനിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങോട്ട് കടന്ന് ഞാനൊന്നും
1: പറയുന്നില്ല,
2: പറഞ്ഞാലേ ചിലപ്പോൾ അത് എന്നെ ഇമോഷൻ ആയി പോവും. വേണ്ട,
1: ഞാനേ അതില് ഒരു ഞാനൊരു കാര്യം പറയട്ടെ സുഭാഷ്. ഈ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കാര്യം ഒരു കാര്യവും ഇല്ലാത്ത കേസിനായിരിക്കും ചിലപ്പോ ഒരു പക്ഷേ നമ്മളൊരു സൗന്ദര്യം പിണക്കാം അല്ലെ. എന്ന ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്റെ സൈഡിൽ നിന്ന് എന്റെ നല്ല കാര്യങ്ങൾ എന്റെ നല്ല വശങ്ങൾ മാത്രമേ പറയാറുള്ളൂ അല്ലെ സുഭാഷ്. അങ്ങനെയാണ് വേറൊരാള് പറയുമ്പോ ആ വ്യക്തിയുടെ കാര്യങ്ങൾ അങ്ങനെ പറയുള്ളൂ. എന്നാ വല്ല കാര്യവും ഉണ്ടാവും? ഒരു കാര്യവും ഇല്ല. നമ്മൾ അതൊക്കെ ഒന്ന് പരസ്പരം ഒന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് പോകുന്നതല്ലേ സുഭാഷ് ചേട്ടാ ഏറ്റവും നല്ലത്?
2: സാറ് പറയുന്ന ഇത്ര നേരം ഞാൻ കേട്ടില്ലേ.
1: ഇനി പറയാൻ വലിയ കഥ പറയില്ലേ.
2: 33 വർഷമായി. അപ്പൊ പിന്നെ ഞാൻ ഇനി അതേ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല.
1: അല്ല, ഈ 33 വർഷമാണെങ്കിലും ചേട്ടാ, നമ്മൾ 33 വർഷത്തിന്റെ വലിയ കണക്കുകൾ, ഞാനും അതിനെക്കുറിച്ച് ഞാനും ഒരുപാട് പറയുന്നില്ല. കാരണം ഈ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ മോട്ടിവേഷനൊക്കെ പറയാനും ഇത് തരാനും ഈ ഉപദേശങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്. അത് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഒരുപാട് വലിയ ഡയലോഗൊക്കെ വിട്ടാലും ഈ പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടനും തോന്നും ഒരു കാര്യമില്ല. വേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ ഒരിക്കലും ഒന്നിനെയും നമ്മൾ അങ്ങനെ അങ്ങ് എടുത്തടിച്ചത് നടക്കില്ല, ഇല്ല, നോ എന്ന് പറയരുത് കേട്ടോ. ചേട്ടൻ ഒന്ന് ചിന്തിക്ക്. ഓക്കെ,
2: എന്റെ
1: സുഭാഷ് ചേട്ടാ നിർബന്ധം ഒക്കെ കളെ.
2: ശരി,
1: നല്ല സാരമല്ല, അല്ല ചേട്ടന്റെ ഇഷ്ടം, അത് എന്താണെന്ന് വെച്ചാൽ അത് സാരമില്ല.
2: ഓക്കെ, ആ പാട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ആ പാട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു.
1: ഓക്കെ,
2: എനിക്ക് യാഥാർത്ഥ്യമാവുകയും ചെയ്തു.
1: അത് അതെന്താ അത്? ആ ഒരു ലാസ്റ്റ് ലൈനൊക്കെ,
2: നിന്നെ വിലക്കെടുത്ത ധന്യധനീകൻ തീർത്ത സ്വർണ പഞ്ചരത്തിലേ രാക്കുയിലേ ഇന്നു നാം തമ്മിൽ തമ്മിൽ അന്യരാണെങ്കിലും ഒന്നു ഞാൻ രഹസ്യമായി ചോദിക്കുന്നു, സുഖം തന്നെയോ സുഖം തന്നെയോ സ്വപ്ന സഖി സുഖം തന്നെയോ. ഇതാണ് സാറേ ലാസ്റ്റ് ലൈൻ.
1: എന്തായാലും ഇത് ചേട്ടൻ ഇത് പാടിയെങ്കിലും ഇത് മറുവശത്തൊരാളിരുന്ന് കേൾക്കുന്നുവെങ്കിൽ ആ ആൾ കേൾക്കട്ടെ. ആ ആളിനോട് പറയാനുള്ളതാണ് ചേട്ടൻ ആ ഒരു ലൈനായിട്ടും പാട്ടായിട്ടും പാടിയെന്ന് ഇത് കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട് ചേട്ടൻ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഒരു കാര്യവും ഇല്ല എങ്കിലും കാര്യമുണ്ട്, പാവം. ഓക്കെ, എന്നാലും മനോഹരമായ ഒരു ഗാനം, ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് തിരികെത്താം.

0: മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസ്നസ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അങ്ങനെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ, അല്ലെങ്കിൽ എന്തിനോ വേണ്ടി എന്നൊക്കെ നമുക്ക് പറയുന്നത് പോലെ നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ പ്രസക്തി ഉള്ളതാണ്, ചില കാര്യങ്ങൾ അപ്രസക്തമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അഭിലാഷ്.
0: അഭിലാഷ്, എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ ഒഴുകുപാറയാണ്.
0: ഓക്കേ, ആഹാ, നമസ്കാരം. ഓക്കേ ഓക്കേ. അല്ല, ഈ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ, നമ്മൾ, എനിക്ക് തോന്നുന്നു, നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു വാക്കാണല്ലേ ഇത്. ശരി, അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, എന്നാൽ അതിൽ ചില കാര്യങ്ങളും കാണും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സത്യം, ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. അങ്ങനെ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ, നമ്മൾ അഭിലാഷം തോർത്തു നോക്കി, നമ്മൾ ഈ മരണ വീട്ടിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ റീസെന്റ് നമ്മളല്ലേ സലിംകുമാറിന്റെ, അല്ലേ, നമ്മളെ നമ്മളെ വിട്ടുപോയ നടൻ സലിംകുമാറിന്റെ,
1: ഒരുപാട് പേർക്ക് അത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്നവരാണ്. ആ ഒരു മരണ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ
0: തീർച്ചയായിട്ടും, കാരണം അത് ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യമില്ല. കാരണം ആ മാത്രമല്ല, ആ മകൻ അവസാനം ദേഷ്യപ്പെട്ടു ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അല്ലേ, എല്ലാവരെയും ആട്ടിപ്പായിക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ അത്രത്തോളം അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടില്, നമ്മുടെ ഇപ്പൊ ഈ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു ഒരു മരണ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ചിലതൊക്കെ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളിപ്പോ ദൂരെ മാറി നിന്ന് ചടങ്ങ് കഴിയുന്നതിനുമ്പൊക്കെ തന്നെ നിന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പല കോണില് പലരും നിന്ന് ചിരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സീനുകള് അഭിലാഷിന്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ കേക്കട്ടെ.
1: അല്ല,
0: ഒരു കാര്യമില്ലാത്ത ചില കാര്യങ്ങൾ.
1: ആ ഒരു കാര്യമില്ല, പക്ഷെ പല രീതികളിലും നമ്മൾ ചെല്ലുമ്പോ ഇതൊക്കെ കാണുന്നത്, തമാശ പറഞ്ഞ് ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള. ഈ മരണ വീട്ടിൽ പോയി അതിന്റെ ആവശ്യമില്ലല്ലോ. അത് നമുക്ക് പുറത്തെവിടെയെങ്കിലും നിന്ന് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. അതൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. ആ ഒരു ബന്ധങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു കാര്യമില്ല, ഒന്നിനും എന്നോടും ഒരു കാര്യമില്ല.
0: ഒരു കാര്യമില്ല,
1: ഒരു കാര്യമില്ല.
0: അതെനിക്ക് ഇഷ്ടപ്പെട്ട, പെട്ടെന്ന് അതങ്ങ് ആഡ് ചെയ്തത്. ഒരു കാര്യമില്ല അല്ല, അതുപോലെ തന്നെ അഭിലാഷ്, ഞാൻ വേറെ അതിൽ അതിൽ എനിക്കും ഒരു കാര്യമുണ്ട്. കാരണം ഒരു കാര്യമില്ലാത്ത വേറെ ചില ഒരു കാര്യം അതിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാമാണെന്ന് അറിയുമ്പോൾ, വാഴ്ത്തിപ്പാട്ടുകൾ, പുകഴ്ത്തിപ്പാട്ടുകൾ ഇല്ലേ, ഇത് ആ മരിച്ച ആണിനെ കണക്ക് ഒരു വലിയ മനുഷ്യൻ പിന്നെ ഈ ലോകത്ത് വേറെ ഇല്ല. അതാണ്, ഒന്ന് കണ്ടാൻ വേണ്ടില്ല, ഒരു എന്തെങ്കിലും സഹായം ചെയ്ത് കാണത്തില്ല, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല, ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, ബന്ധുജനങ്ങൾ ആര്, സഹോദരങ്ങൾ ആര്, എത്ര പേര്, അവരെവിടെയൊക്കെ, അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതൊന്നും അറിയത്തില്ല. പക്ഷെ വന്ന് നിന്ന് ഓ, ഞാൻ ഇന്നലെ കൂടി കണ്ടതായിരുന്നു ആ പുള്ളിയുടെ സ്നേഹം, ആ ഒരു വളർന്നു വന്ന ജീവിത രീതി, നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, കണ്ടുപിടിക്കേണ്ടതാണ്. അതെ അതെ. എന്നിട്ട് ഒരു പത്ത്, എനിക്ക് തോന്നുന്നു അരക്കിലെങ്കിലും വരും തോന്നുന്നു, റീത്തല്ലേ, അതുകൊണ്ട് നെഞ്ചത്തും വയ്ക്കും. അതെ അതെ അതെ അതെ, മരിച്ചു കഴിഞ്ഞാലും വേദനയ്ക്ക് അവർ കുറവ് തരത്തില്ല. ഇതൊക്കെ എന്തിനാണ്?
1: പരോള് കഴിഞ്ഞു കേട്ടാ, പരോള് കഴിഞ്ഞു ഈ വർഷത്തെ.
0: ആണോ? അല്ല, ഒരു കാര്യമില്ലല്ലേ,
1: ഒരു കാര്യമില്ല,
0: എനിക്കത് ഇഷ്ടപ്പെട്ടു. പരോള്
1: 26-ന് പോകും.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ആ പോകുന്നതിന്റെ ആ ഒരു വിഷമം, ഇനി അവിടെ ചെല്ലുമ്പോഴുള്ള ആ ഒരു രീതി ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാനും കുറച്ച് സമയം എടുക്കും തോന്നല്ലേ.
1: ഒരു
0: കാര്യമില്ല, നമുക്ക് ഇതൊക്കെ
1: നെവർ മൈൻഡ്,
0: അത്രേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു പോസിറ്റീവ് മൈൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. അത് കൊള്ളാടിയില്ല. അപ്പൊ എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച്, ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അതിലെ അഭിലാഷ്, അതിലെല്ലാം ആ ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും നോക്കൂ, നമ്മൾ ഇതുപോലെ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ വളരെയധികം സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അതെല്ലാം നമുക്ക് വളരെ സിമ്പിൾ തന്നെയാണ്. ചില കാര്യങ്ങളെ നമ്മൾ വളരെ പർവ്വതീകരിച്ച്, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അയ്യോ നടക്കില്ല, അയ്യോ തീർന്നു, നശിച്ചു, ഞാൻ എന്ത് ചെയ്യാം, അയ്യോ അമ്മേ, അയ്യോ അയ്യോ എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം ബാലികേറാമല തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് അടുത്ത ഒരു മനോഹരമായ ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് നമുക്ക് തിരിയെത്താം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 വരെയാണ് നമ്മുടെ ലിസണേഴ്സ് ലോഞ്ച്. ഓക്കെ, അപ്പോൾ ഇതാ മസലപ്പെടുത്തും അല്ലെങ്കിൽ വലിയ ബുദ്ധി ചർച്ചകളും ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ലിസണേഴ്സ് ലോഞ്ച് ചെയ്ത വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു അപ്പുപന്താടി പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഇതാ അടുത്ത കോൾ. ഹലോ ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് വിനോദ്.
0: വിനോദ്, എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ തൃക്കരുവയിൽ നിന്ന് വിളിക്കുകയാണ്.
0: തൃക്കരുവയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ,
1: തൃക്കരുവയിൽ നിന്ന്. തൃക്കരുവ പൂരം ഫുട്ബോൾ ക്ലബ് എന്ന്
0: പറയുന്നത് പൂരം. വിനോദ്, വിനോദ് പൂരം.
1: അതെ അതെ അതെ.
0: വിനോദ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.
1: ഞങ്ങൾക്കൊപ്പം ജോലിയുണ്ട്. വ്യവസായത്തിലാണ്. 28-ാം തീയതി ഒരു പാലുകാച്ചിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു.
0: ഓക്കെ,
1: ഇപ്പോഴും സൈറ്റിലാണ്, ഇറങ്ങില്ല. ജോലി ചെയ്തിട്ട് 10:30 പോർച്ചുഗലിനെ കളിയാണ്.
0: ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കാര്യം നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും എല്ലാവർക്കും അതിന് പ്രായമെന്നുള്ളത് ഒന്നുമില്ല. പ്രായ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്.
1: വേൾഡ് കപ്പില് ഇന്നത്തെ ഈ 9:30 മത്സരം മാത്രമേ രാവിലത്തെ കാണാൻ പറ്റാതെ വരുന്നിട്ടുള്ള ബാക്കി എല്ലാ മത്സരവും കണ്ടു.
0: വിനോദിന്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കളി കാണുന്നു, അല്ലെങ്കിൽ രാത്രി പാതിരാത്രി ഒക്കെ ഈ കളി കാണുന്ന സമയത്ത് ഈ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ടോ, ഒരു കാര്യമില്ല എന്തിനടി എന്ന് ചോദിക്കോ?
1: ചെയ്തിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം പറഞ്ഞാല് ഞാൻ ഒറ്റയ്ക്ക് 9 ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയ ഒരു വ്യക്തിയാണ്.
0: നമ്മുടെ
1: ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തി 9 ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. പതുക്കെ പറഞ്ഞാൽ പോരാ, ഉറക്കേം പറ. ഞാനത് ഏജ് വെച്ചാണ് ചെയ്തത്. ഞാൻ 10 മുതൽ 15 വരെയും 16 മുതൽ 24 വരെയുള്ള ആൾക്കാരെയാണ് ഞാൻ ഉൾപ്പെടുത്തിയത്.
0: കാരണം
1: അതിൽ 6 നമ്മള് ജില്ലാ ടീമിലേക്ക് സെലക്ട് ചെയ്തു. അവരിപ്പം പിന്നെ 2 മദ്രാസിൽ അവര് അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട് ഫുട്ബോള്. 6 എനിക്ക് പുറത്തോട്ട് അങ്ങനെ അയക്കാൻ.
0: ഇത് വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അല്ലായിരുന്നു, നല്ല ആവശ്യത്തിന് സദ്യക്ക് ഒരുക്കി വിളമ്പാനുള്ള സാമ്പാർ ആയിരുന്നു. ഓക്കെ ഓക്കെ, നല്ല ഫ്രഷ് പച്ചക്കറിയിട്ട്, നല്ല അടിപൊളി അതിന്റെ കൂട്ടുകളെല്ലാം ചേർത്ത് വെച്ച് നല്ല കായത്തിന്റെ മണം വരുന്ന നല്ല ആവശ്യത്തിന് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആയിരുന്നു ചേട്ടന്റെ കയ്യില്.
1: അതെ സാറേ, അതേപോലെ തന്നെ ഞാനിത് 1 പ്രവേശന ഫീസ് മേടിക്കാനാണ് ഞാൻ ഈ ടൂർണമെന്റ് 9
0: സാറെന്ന്
1: പറഞ്ഞത് ഒരു 43-46 രൂപയ്ക്കകത്തൊരു വർഷം ചെലവാണ്. 4 ബോള് വേണം, പിന്നെ അതിന് കൊടി തയ്യാറാക്കണം, അങ്ങനെ പിന്നെ ഇവർക്ക് വേണ്ട വെള്ളം എന്ന് പറയുന്നത് നാരങ്ങ പിഴിഞ്ഞ് ഉപ്പ് പഞ്ചസാര ചേർത്ത് രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒരു 4:30 അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 10 അരിയുടെ ചാക്കിനകത്താക്കി നിറച്ച് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കളി നടത്തും. ഇടവേളയ്ക്ക് ഈ നാരങ്ങ വെള്ളമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്.
0: വളരെയധികം ഉത്തരവാദിത്വത്തോടും കൂടിയായിരുന്നു ചേട്ടൻ അത് നടത്തിയിരുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ. ഇത് വെറുതെ അല്ല, ഈ കാര്യം വെറുതെ അല്ല, ഒരു കാര്യമില്ലാത്ത കേസല്ലായിരുന്നു ചേട്ടൻ ചെയ്തത്, അത് കാര്യമുള്ള കേസായിരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ, ഒത്തിരി സന്തോഷം. അപ്പോൾ ശ്രോതാക്കളെ, നമ്മുടെ ഈ ഒരു വിനോദേട്ടനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. വിനോദേട്ടൻ വിനോദേട്ടനാണ് നമ്മുടെ ആനിവേഴ്സറിക്ക്, 15-ാമത്തെ നമ്മുടെ ആനിവേഴ്സറിക്ക് നമ്മുടെ ഫാത്തിമ കോളേജിൽ നടന്ന ഫംഗ്ഷനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ RGS എല്ലാവർക്കും സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒരു മൊമെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു അദ്ദേഹം കേട്ടോ. അതിപ്പോഴും എൻ്റെ ഷോ കേസിൽ എനിക്കിപ്പോൾ അടിപൊളിയായിട്ട് അത് ഇരിപ്പുണ്ട്. നല്ല സൂപ്പറായിട്ട് ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ അത് സ്വീകരിച്ച് ഞാനത് കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നു. താങ്ക് യു വിനോദേട്ടാ, ഈ ഒരു അവസരത്തിൽ വീണ്ടും ഞാനത് നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് 3 എത്താം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഹൃദയങ്ങളിലേക്ക് ലിസ്നസ് ലോഞ്ച്. ഞാനൊരു ഗാനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ബ്രേക്കിന്റെ കാര്യം കൂടെ ഓർത്തത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, ആ ഒരു ടൈം നമുക്കൊരു കോളും കൂടെ എടുത്താൽ സന്തോഷമല്ലേ. അപ്പൊ നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ഗോപാലകൃഷ്ണൻ സാർ.
2: ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ ചേട്ടൻ എവിടെ നിന്ന് വിളിക്കുന്നേ?
3: ഞാനിവിടെ പെരുമ്പഴയ്ക്ക് അടുത്ത് കന്യാകുമാരി.
2: ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ, പരിചയമുണ്ടല്ലോ, പരിചയമുണ്ടല്ലോ നമ്മളെ മുരുകന്റെ.
3: ഓക്കെ.
2: അല്ല, ഞാന് എനിക്ക് തോന്നുന്നു ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ പിന്നെ ഗവർണർ ജനതൊക്കെ പറയാറില്ലേ, ഇങ്ങനെ ഇതുപോലെ എന്താണ് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്തോന്ന് ഇടയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറില്ലേ തമാശക്കൊക്കെ.
3: എന്തെങ്കിലൊക്കെ ഒരു കുസൃതി ചോദ്യം ഉള്ളതാണ് ഈ പരിപാടി എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി.
2: തീർച്ചയായിട്ടും നമ്മൾ സന്ധ്യയ്ക്കായി ഇരിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ താങ്കളെ പോലെ തന്നെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ചരകസേരിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ നമ്മുടെ ശ്രോതാക്കളുടെയൊക്കെ അവരുടെ നർമ്മം കലർന്ന ആ വർത്തമാനവും അവരുടെ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു കുഞ്ഞു ചിന്തയൊക്കെ ഉള്ള ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമല്ലേ.
3: എന്തായാലും ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു മണിക്കൂർ ആണെങ്കിലും സമയം പോകുന്ന അറിയില്ല സാർ.
2: സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. അത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ കുറച്ച് സമയം ഒന്ന് സന്തോഷത്തോടു കൂടി നമ്മുടെ ശ്രോതാക്കളൊക്കെ പറയുന്നത് കേട്ട് ഈ ഞാനും ഒരു കാര്യവും ഇല്ല എങ്കിലും ഞാനും പറയുന്നതൊക്കെ കേട്ട്
3: സ്നേഹത്തോടെ സന്തോഷത്തോടെ. അല്ല, ഇന്നത്തെ വിഷയം സാമ്പാറാണ്.
2: അതാ പറഞ്ഞ ഒരു കാര്യമില്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയുമായിരുന്നു. ഓക്കെ,
3: എന്നാ സാറിനോട് ഞാൻ സാമ്പാറിനകത്ത് സാമ്പാറിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ.
2: ആ, വലിക്കരുത്.
3: സാമ്പാറിലേക്ക് ആദ്യം ഇടുന്ന സാധനം എന്താണ്?
2: സാമ്പാറിലോ? സാമ്പാറിലേക്ക് ആദ്യം എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ തോരൻ പരിപ്പല്ലേ.
3: ഞാൻ പറഞ്ഞത് സാമ്പാറിലേക്ക് ആദ്യം ഇടുന്ന സാധനം എന്താണ്?
2: സാമ്പാറിലേക്ക് ആദ്യം ഇടുന്നത് എനിക്കറിയില്ല.
3: അല്ല, എന്നാലും സാറിന് ഒന്ന് ഊഹിച്ചു നോക്കിയേ.
2: ഇല്ല, അതെന്തോ ഒരു കുസൃതി ചോദ്യമാണ്, എനിക്കറിയാം.
3: സാമ്പാറിലേക്ക് ആദ്യം ഇടുന്ന സാധനം എന്താണെന്നാണ് ചോദിച്ചത്.
2: ഇല്ല, എനിക്കറിയില്ല.
3: സാമ്പാറായി കഴിഞ്ഞാൽ ആദ്യം ഇടുന്നെന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
2: സാമ്പാറായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആദ്യം എന്തിനാ അത് കറക്റ്റ് കേട്ടോ.
3: സാമ്പാറായി കഴിഞ്ഞാൽ പിന്നെ അതിന് തവി ഇടാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.
2: അതിൽ നമ്മളാ ശരിയാ തവി ഇടുന്നത് കേട്ടോ. ഇത് ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? ഈ ബുദ്ധിയൊക്കെ ഇതൊന്നും കണ്ടില്ലല്ലോ നേരത്തെ.
3: സാമ്പാറിൽ പിടിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ.
2: ഞാൻ വേറെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഈ സാമ്പാറിൻ മേമ്പുടി കുളം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
3: സാമ്പാറിൻ ചിന്തിച്ചത് സാമ്പാറിൽ ആദ്യം ഇടുന്ന സാധനം എന്താണ്?
2: ശരിയാ ശരിയാ, അത്
3: സാമ്പാറിൽ നമ്മുടെ സാമ്പാർ ആയി കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന തവി തന്നെയാണ് ഇടുന്നത്.
2: അത്രയുള്ളു. ഇത് ഞാൻ നാളെ പോയി ഒരു 10 പേരെടുത്ത് പറഞ്ഞിട്ട് ബാക്കി കാര്യമുള്ള മുരുകനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം, സ്നേഹാന്വേഷണം പറഞ്ഞേക്കണം, പ്രത്യേകിച്ച് അമ്മയോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ഇതാ നമുക്കൊരു ഗാനം കേൾക്കാം. ഗാനം കേട്ട് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെയുണ്ട്, പ്രവീൺ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ അടുത്തൊരു കോൾ ഇതാ.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സുഷമ, വരവരെ.
1: സുഷമ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളായല്ലോ സംസാരിച്ചിട്ടല്ലേ.
2: ആ, സംസാരിച്ചു, മാറിയിരിക്കുമായിരുന്നു. പരിപാടി എല്ലാം കേൾക്കുന്നുണ്ട്, കുറച്ചാളും മാറിയിരുന്നു, പിണങ്ങി മാറിയിരിക്കുമായിരുന്നു.
1: ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല,
2: ഒരു കാര്യം എന്നറിയാം.
1: അങ്ങനെ പിണങ്ങിയൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങള് പറയും, ആ സുഷമ ചേച്ചി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ.
2: ചേച്ചിയുടെ
1: ആ ഒരു ചടുലമായ വർത്തമാനവും അല്ലെങ്കിൽ ആ ഒരു സ്പീഡും ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചേച്ചിക്ക് പ്രോഗ്രാമിലൊക്കെ വിളിക്കാനും സംസാരിക്കാനും വളരെ ഇഷ്ടവും പ്രിയവുമാണെന്ന് നമുക്കറിയാം. ഞാനും കേൾക്കാറുണ്ട് ചില പ്രോഗ്രാമിൽ.
2: ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെ കേട്ടാറേ ഭയങ്കര ഇഷ്ടമാണ്. ചിരിച്ചാ പിന്നെ ഒരു ജോലി ചെയ്തില്ല, അവിടെ തപ്പാന്ന് നിൽക്കും.
1: ഇപ്പൊ അത് ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടന്റെ ആ ഒരു എന്നോടുള്ള സ്നേഹവും അടുപ്പവും ഇഷ്ടവും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മനസ്സിലെങ്കിലും വന്ന് കാണത്തില്ല, എന്തിന്, ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊരു സന്തോഷം ചേച്ചി, ആ ഒരു സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നാലും ഞാൻ ഒരു കാര്യം, ഇതുപോലെ ഈ ഒരു കാര്യവും ഇല്ലാത്ത ചില കാര്യങ്ങൾ എന്നുള്ള വിഷയം ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചേച്ചിയോടൊന്ന് ചോദിച്ചോട്ടെ, ഒരുപക്ഷെ ചേച്ചിക്ക് അത് പറയാൻ പറ്റുമായിരിക്കാം. ഈ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ കല്യാണപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ കാണും, അവർക്ക് ഏകദേശം ആ ഒരു പ്രായമായി വരുമ്പോൾ. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കണ്ണുകൾ, അത് ബന്ധുക്കളാണെങ്കിലും അയൽക്കാരാണെങ്കിലും സമൂഹമാണെങ്കിലും എല്ലാവരുടെയും ആ കണ്ണുകൾ എന്ന് പറയുന്നത് ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. കാരണം ആ അവരോടെല്ലാം ഒരൊറ്റ ചോദ്യങ്ങൾ, കല്യാണമൊന്നും ആയില്ലേ പയ്യന്, പെണ്ണിന് കല്യാണമൊന്നും ആയില്ലേ, ഒന്നും ഒന്നും ഒന്നും ഒത്തു വരുന്നില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളില്ലേ, ഒരു കാര്യവും ഇല്ലാത്ത ചോദ്യം ചുമ്മാ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരെ കുറിച്ചൊക്കെ അറിയാമോ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ.
2: അറിയാം, നമ്മള് ഒത്തിരി ആളുകളോട് സമ്പർക്കം ചെയ്യുന്നില്ലേ, അപ്പൊ ഒത്തിരി പേര് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്.
1: ഒരു കാര്യമില്ലാത്ത ചോദ്യമുണ്ട്, അവിടെ
2: നമ്മള് ചോദിച്ചു പോവും.
1: അതാണ് ചേച്ചി ആ പറഞ്ഞതാണ് പോയി, കാരണം നമ്മളങ്ങ് ചോദിച്ചു പോകും, ഒരു കാര്യമില്ല എന്നാലും ചോദിച്ചു പോകും. അതാണ് നമ്മളെ മലയാളി, ടിപ്പിക്കൽ മലയാളി. അതെ, അതില് നമ്മളതില് ഒരു കാര്യമില്ലാന്ന് പറയെങ്കിലും അതിലൊരു ചില കാര്യമുണ്ട് എന്ന് പറയുന്നത് അതാണ്. കാരണം നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു അത് നടക്കട്ടെ, കറക്റ്റ് സമയത്ത് നടക്കട്ടെ, നല്ലൊരു ബന്ധം ഉണ്ടാകട്ടെ, അല്ലെ? അങ്ങനെ ഉദ്ദേശിച്ച് ചോദിക്കുന്നവരും ഉണ്ട് അല്ലെ. എനിക്ക് ചേച്ചിയുടെ വർത്തമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. ചേട്ടനോട് എന്റെ സ്നേഹാന്വേഷണം പറഞ്ഞേക്കൂ. ഓക്കെ, അപ്പൊ ചേട്ടനോട് എന്റെ ഒരു ഹായും ഒരു സന്തോഷവും പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. അല്ല, സുഷമ ചേച്ചി പറഞ്ഞിട്ടില്ലേ, പിന്നെ ഞാനും ചോദിക്കാറുണ്ട്, ഒരു കാര്യമില്ലെങ്കിലും ഞാനും ചോദിക്കാറുണ്ട്, കല്യാണം നടക്കുന്ന നേരം ഞാൻ ചോദിക്കും. അതിലൊരു സ്നേഹത്തിന്റെ ഒരു വായ്പ ഉണ്ട് കേട്ടോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നിഷ്കളങ്കമായ ഒരു ഉത്തരമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മനോഹരമായ അടുത്ത ഒരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് നമുക്ക് തിരികെ എത്താം.

0: അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, എന്നാൽ ചില കാര്യങ്ങൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ശരീരഭാഷ, നമ്മളെ ടോൺ, നമ്മുടെ അശക്തമായ വർത്തമാനം, ഇതിലൊക്കെ അതിൽ ഉൾക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളുണ്ട് കേട്ടോ, ചില കാര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു പുച്ഛഭാവത്തോടു കൂടി ഒരു കാര്യമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നതും ഇല്ല, അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ, നമ്മൾ ധൈര്യമായിട്ടിരിക്കോ, നമുക്കത് നേടാം, നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതും ആയിട്ട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഈ ഓരോ വാക്കുകൾക്കും നമ്മൾ അവസരത്തിനൊത്ത് അനുയോജ്യമായ രീതിയിൽ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് അവിടെ വിജയം എന്ന് പറയുന്നത്. വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ആ വാക്കുകളെ നമ്മൾ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ അർത്ഥങ്ങൾ മാറുന്നു, ഭാവങ്ങൾ മാറുന്നു. ആ ഭാവങ്ങൾ മാറുമ്പോൾ ചില മനസ്സുകൾ പിടയുന്നത് നമ്മൾ കാണാറില്ല. അപ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന നമ്മുടെ വാക്കുകളും നമ്മുടെ ശബ്ദങ്ങളും നമ്മുടെ വാചകങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു എങ്കിൽ ശരിക്കും അതിൽ കാര്യമുണ്ട്, ഒരുപാട് കാര്യമുണ്ട്. ചുമ്മാ തിളയ്ക്കുന്ന സാമ്പാറല്ല, അത് നല്ല അടിപൊളിയായിട്ട് നല്ല ആസ്വദിച്ച് നമുക്കൊരു സദ്യ കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റിയ സാമ്പാർ തന്നെയാണ്. അങ്ങനെ ആകട്ടെ, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ സാന്ത്വനങ്ങൾ, നമ്മുടെ കരുതലുകൾ, നമ്മുടെ ചേർത്ത് പിടിക്കലുകൾ എല്ലാം നല്ല, ഒരു കാര്യമില്ലെന്നേ, വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അങ്ങനെ തന്നെ ആകട്ടെ, ഒരു കാര്യവുമില്ല, ധൈര്യമായിട്ടിരുന്നോളൂ, എല്ലാം ശരിയാവും. എല്ലാവർക്കും നല്ല സുന്ദരമായ എന്ന് വെറുതെ പറഞ്ഞല്ല, നല്ല മനോഹരമായ സ്വപ്നം തന്നെ എല്ലാവർക്കും നേടി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കട്ടെ. നന്മകൾ നേർന്നുകൊണ്ട്, നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട്, എല്ലാവർക്കും ആശംസകളും നേർന്നുകൊണ്ട്, പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിൽ നിന്നും നിങ്ങളടുത്ത് നിന്ന് ഞാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ. ശുഭരാത്രി. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
1: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാന കൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസല, 4:30 എല്ലാരും ചൊല്ലണു, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:10 ജില്ലാ വൃത്താന്തം, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണ ഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: സൂര്യനും ഭൂമിയും രാത്രിയും പകലുമായി ഒരു യാത്ര ചെയ്യുന്നു. ഇതൊരു ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയ്ക്ക് മനുഷ്യബന്ധങ്ങളുടെ യാത്രയുമായിട്ട് ഒരു സാദൃശ്യമുണ്ട്. രാത്രിയിൽ ഇരുൾ വന്ന് ഭൂമിയെ മൂടിക്കളയുന്നു. രാത്രിയുടെ ഇരുളിൽ ഭൂമിക്ക് ഏതാണ്ടൊരു നിദ്രാവസ്ഥയാണ്, ഒരു മൃതാവസ്ഥ. ഒന്നും ദൃശ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം നിശ്ചലമാകുന്ന സമയമാണ് രാത്രി. അപ്പോഴൊക്കെ ഭൂമി ഉത്കടമായി ആഗ്രഹിക്കാറുള്ളത് സൂര്യനെന്ന് വന്നിരുന്നെങ്കിൽ, വെളിച്ചം വന്നിരുന്നെങ്കിൽ ഉണരാമായിരുന്നുവെന്നാണ്. അങ്ങനെ ഭൂമിയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമെന്നോണം പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ഭൂമിയിലെങ്ങും ഉത്സവമാണ്, ജീവന്റെ ഉത്സവം. എല്ലാവരും ഉണരുന്നു. കിളികൾ പാട്ടുപാടി ഇരതേടുന്നു. ചിത്രശലഭങ്ങൾ തേനുണ്ണാനായി പാറി നടക്കുന്നു. പുകക്കുഴലുകളിൽ നിന്നും പുക ഉയരുന്നു. ആളുകളെല്ലാം ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയായി. എല്ലായിടത്തും ഭംഗിയാണ്. പൂക്കളെല്ലാം വിരിയുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള അവസരം. അപ്പോൾ ഭൂമിക്കൊരു ത്രസിപ്പാണ്, സന്തോഷമാണ്. കാരണം ഭൂമിയുടെ ഭംഗിയെല്ലാം വിരിഞ്ഞു കാണുവാനുള്ള ഒരവസരമാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അങ്ങനെ കുറെ കഴിയുമ്പോൾ വെയിലിനെ ചൂടേറുന്നു. വെയിലിൻ്റെ ചൂടിൻ്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ പഴയതുപോലെയല്ല കാര്യങ്ങളൊക്കെ. ഭൂമി വരണ്ടുണങ്ങാൻ തുടങ്ങുന്നു. പൂക്കളെല്ലാം വാടിത്തളരാൻ തുടങ്ങുന്നു. മുട്ടക്കുന്നുകളും അവയുടെ അഭംഗികളുമൊക്കെ പ്രത്യക്ഷമാകുന്നു. ഇതൊക്കെ ആകുമ്പോൾ ഭൂമിക്ക് വേദനയായി. അന്നേരം ഭൂമി വിചാരിക്കും, അയ്യോ, സൂര്യൻ വരണ്ടായിരുന്നു. സൂര്യൻ്റെ കടുത്ത താപം ഉള്ളതുകൊണ്ടല്ലേ ഭൂമിയിൽ വെള്ളം വരണ്ടുണങ്ങുന്നത്, പൂക്കളെല്ലാം വാടിപ്പോകുന്നത്. സൂര്യൻ വരാതിരുന്നെങ്കിലും മതിയായിരുന്നു. ഈ സൂര്യൻ്റെ ചൂട് ശക്തിയേറിയതാണ് എന്ന് ഭൂമി ഒരു വേള ചിന്തിക്കുന്നു. കുറെ കഴിയുമ്പോൾ ഭൂമിയിലെ പൂക്കളെല്ലാം തലകൂമ്പി നിൽക്കും. പിന്നീട് ഉച്ചതിരിയുമ്പോൾ പതുക്കെ പതുക്കെ സൂര്യൻ്റെ ചൂട് കുറഞ്ഞു വരും. സൂര്യൻ്റെ ചൂട് കുറഞ്ഞു വരുമ്പോഴാണ് ഭൂമി തന്നെക്കുറിച്ചുള്ള ഒരു ബോധാവസ്ഥ ഉണ്ടാവുന്നത്. സന്ധ്യയാകുമ്പോൾ പിന്നെയും എല്ലാം പഴയപടിയാകും. അപ്പോഴേക്കും സൂര്യൻ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് ഭൂമി വീണ്ടും വിചാരിക്കും, സൂര്യൻ പോകണ്ട, നിന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഉല്ലാസഭരിതമാവുകയുള്ളൂ എന്നാണ് ഭൂമി ചിന്തിക്കുന്നത്. എന്നിരുന്നാലും മാറ്റിവെക്കാനാവാത്ത ഒരു പ്രവൃത്തി പോലെ സൂര്യൻ വിട പറഞ്ഞുകൊണ്ടാണ് രാത്രിയിലേക്ക് പോകുന്നത്. മനുഷ്യബന്ധങ്ങൾ തമ്മിലും ഇപ്രകാരമാണ്. നമ്മൾ ഒരാളുമായിട്ട് ബന്ധം തുടങ്ങുമ്പോൾ പ്രഭാതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം ഭംഗിയുള്ളതായി അന്നേരം തോന്നും. ആ വ്യക്തിയുടെ സദ്ഗുണങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നമ്മളെ ആകർഷിക്കുന്നത് അയാളുടെ സ്വഭാവത്തിലുള്ള സൗന്ദര്യമാണ്. ഈ അവസരത്തിൽ അയാളോട് ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രഭാതത്തിലെ ജീവന്റെ ഉത്സവമാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പകലേറുമ്പോൾ, മധ്യാഹ്നമാകുമ്പോൾ, ചൂടേറുമ്പോൾ നാം കുറവുകൾ കണ്ടെത്താൻ തുടങ്ങും. സൗന്ദര്യത്തോടൊപ്പം വൈകല്യങ്ങളും കാണാൻ തുടങ്ങും. സുഹൃതങ്ങളോടൊപ്പം വൈകൃതങ്ങളും കാണാൻ തുടങ്ങും. അപ്പോഴൊരു ഇഷ്ടക്കേട് ഉണ്ടാകാനിടയുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചത് ഒരബദ്ധമായി പോയല്ലോ എന്ന തോന്നലുള്ളതാകുന്നത്. ഇയാൾ പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. എന്നാൽ ഉച്ച കഴിഞ്ഞ് സന്ധ്യയാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം വിധേയപ്പെടുന്നു. കാരണം കുറ്റങ്ങളും കുറവുകളും അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സന്ധ്യ എന്ന് പറയുന്നത്. പിന്നീട് ഒരു ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥ എന്ന രീതിയിൽ രാത്രിയിൽ അകൽച്ചയും ഉണ്ടാകുന്നു. അപ്പോൾ ജീവിത ബന്ധങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം എല്ലാം ഭംഗിയായിട്ട് തോന്നും. പിന്നെ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വൈകല്യങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു തകർച്ച ഉണ്ടാക്കും. അതൊരു മിഥ്യാബോധത്തിൻ്റെ തകർച്ചയാണ്. നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ബോധത്തിൽ ഉളവാകുന്ന ഒരു വിശ്വാസ തകർച്ചയാണ്. ആ തകർച്ചയിൽ നിന്നും ഉയരുമ്പോൾ മാത്രമാണ് നമ്മൾ ബന്ധത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോവുക. ഓരോ രാത്രിയും പകലും കഴിയുന്നതുപോലെ ജീവിതത്തിലെ ഓരോ രാത്രിയിലും പകലിലും നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി വളരുകയാണ്.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില

റേഡിയോ മെക്സിക്കൻ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ വിൻസിഗർ. റേഡിയോ വിൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ വിൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസ്തികർ. റേഡിയോ പെൻസ്തികർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസ്തികർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.